0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: വചനങ്ങളിലൂടെ ദൈവം ഏറ്റവും വേഗം പ്രതിഫലം നൽകുന്നത് ദാനത്തിനും കുടുംബബന്ധം ചേർക്കുന്നതിനുമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ കൂടിയെത്തി. ഈ മോർണിംഗിൽ ഞാൻ ചച്ചു നല്ല സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസം തന്നെ ഇന്നുണ്ടാവട്ടെ എന്ന് നമുക്ക് മനസ്സിൽ അങ്ങോട്ട് വിചാരിക്കാം. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും മിക്കവാറും സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം ഒരു ദിവസം നടക്കണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ അയ്യോ ഇന്നത്തെ ദിവസം മുഴുവൻ പോയി അങ്ങനെ വിചാരിക്കും. അങ്ങനെയല്ല, ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അന്ന് നടന്നില്ല എന്ന് വരും, ചിലത് മാറിപ്പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ വൈകിട്ടായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് അന്നത്തെ ദിവസം മോശമായി അല്ലെങ്കിൽ അത് മോശമായി കഴിഞ്ഞു എന്നൊന്നും വിചാരിക്കാനായിട്ട് പാടില്ല. ഇപ്പം നമ്മൾ വഴിയിൽ കാണുന്ന ഒരാളോട് നന്നായിട്ട് സംസാരിക്കാനായിട്ട് പറ്റി, നല്ലൊരു ചിരി നമുക്ക് സമ്മാനിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു നല്ല പാട്ട് കേൾക്കുന്നു, അതല്ലെങ്കിൽ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് സമാധാനം കിട്ടുന്നു, അങ്ങനെയുള്ള വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ആ ഒരു ദിവസത്തെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഒരു ദിവസം മുഴുവൻ നല്ലതാവാൻ വേണ്ടിയിട്ട് എ ടു സെഡ് കാര്യങ്ങൾ നല്ലതാവണം അല്ലെങ്കിൽ നന്നായിട്ട് നടക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. നല്ലതായിട്ട് നമുക്ക് തോന്നുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾ മതി, അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങൾ മതി. അപ്പോൾ ഇന്ന് സംഭവിക്കാത്ത കാര്യങ്ങളേക്കാൾ ഇന്ന് സംഭവിച്ചേക്കാവുന്ന നല്ല കാര്യങ്ങൾക്ക് നമുക്ക് നല്ല ശ്രദ്ധ കൊടുക്കാം, നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് നമുക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം. അപ്പോൾ ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യല്ലേ, സ്റ്റേ ട്യൂൻഡ്.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെയുണ്ട് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മുടെയൊക്കെ ലൈഫിൽ വലിയൊരു മാറ്റം വരാനേ എപ്പോഴും വലിയ തീരുമാനം വേണം, വലിയ തീരുമാനങ്ങൾ എടുക്കണം, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ചെറിയ തീരുമാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പൊ സമയമില്ല സമയമില്ല എന്ന് നമ്മളെല്ലാവരും പരാതി പറയുന്നുണ്ടല്ലോ. ഒന്നും വേണ്ട, ഒരു ദിവസം ഒരു മിനിമം 10 മിനിറ്റ് ഒന്ന് വായിക്കുക, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒരാളോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് ഒരു വാക്കിന് പോവുക, അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റാതെ മാറ്റിവെച്ചൊരു കാര്യം അന്ന് തുടങ്ങുക. ഇതൊക്കെയാണ് പിന്നീട് വലിയ വലിയ മാറ്റങ്ങളായിട്ട് മാറുന്നത്. നമ്മൾ എന്താ സാധാരണ ചെയ്യുക? വലിയ അവസരങ്ങൾ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കും. അങ്ങനെയല്ല വേണ്ടത്. പലപ്പോഴും നമ്മുടെ ജീവിതം മാറ്റുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ശീലങ്ങളാണ്. അപ്പൊ ഇന്ന് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നലെയേക്കാൾ ഒരു ചെറിയ കാര്യം നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം നിശ്ചയിക്കുന്നത്, ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. എനിവേ, കേട്ടോണ്ടേയിരിക്കുക, ഇത് റേഡിയോ സുനു.

എവിടെയാണ് ശ്രദ്ധ? കേട്ടിട്ടില്ലേ ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നത്? സ്കൂളിലോ കോളേജിലോ എവിടെയെങ്കിലും കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. ഗുഡ് ഈവനിംഗ്, ഈ മോർണിംഗിൽ ഞാൻ ജച്ചു. നമ്മുടെ ശ്രദ്ധ എവിടെയാണോ അവിടെയാണ് നമ്മുടെ ദിവസം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഇപ്പൊ തന്നെ രാവിലെ എഴുന്നേറ്റ ഈ ഒരു സമയത്ത്, ഇനിയിപ്പോ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ഈ എഴുന്നേറ്റ് വരുന്ന സമയം തന്നെ എന്തൊക്കെയാണ് തെറ്റായിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചത്, അങ്ങനെ വിചാരിച്ചിട്ട് എഴുന്നേറ്റ് വന്നാൽ ഈ ഒരു ദിവസം മുഴുവൻ അതേ കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. പകരം ഇന്നിപ്പോ ചെയ്യേണ്ട ഒരു നല്ല കാര്യം മാത്രം, ഒറ്റൊരു കാര്യം ചിന്തിച്ചാലും മതി, അത് ആദ്യം മനസ്സിൽ വയ്ക്കാം. ഇപ്പൊ ഒരാളെ വിളിക്കണം എന്നുണ്ടെങ്കിൽ അയാളെ വിളിക്കാം. നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് ആഗ്രഹിച്ചിരിക്കാന്ന് വിചാരിക്കാം, അയാളെ ഒന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഒരുപാട് നാടുകളായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്, പക്ഷെ മാറ്റി വെച്ചിരിക്കുകയാണ്, അത് നമുക്ക് ചെയ്തു തുടങ്ങാം. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്നും ചെയ്യാതെ കൂളായിട്ടൊന്ന് ഇരിക്കുക. അതായത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റുകയാണ് വേണ്ടത്. അങ്ങനെ മാറ്റുമ്പോൾ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളുടെ ഭാരമൊക്കെ കുറഞ്ഞ് അതെല്ലാം നമ്മൾ മൈൻഡ് ചെയ്യാതാകും. ഇത് അനാവശ്യ കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ചിന്തകളെല്ലാം പോകുന്നത്. അതുകൊണ്ടേ ഇന്നൊറ്റൊരു ദിവസം കൊണ്ട് എല്ലാ ജ്ഞാനങ്ങളും മാറ്റിക്കളയും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, അതിന് ശ്രമിക്കുകയും വേണ്ട. നമ്മുടെ ശ്രദ്ധ കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കൂടി, അല്ലെങ്കിൽ കുറച്ച് സമയത്താണെങ്കിൽ കൂടി ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. ഇതിനെ കൊണ്ട് മാത്രമാണ് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുന്നത്, ബാക്കിയെല്ലാം ആവശ്യമാണ്. എന്നിവ കേൾക്കൂ, ഇത് റേഡിയോ സുനോ.

ആരെങ്കിലും ഒരു സമയം പറഞ്ഞാൽ അത് പാലിക്കുന്ന ശീലമുണ്ടോ? അതല്ല, മറ്റുള്ളവരെ പോസ്റ്റാക്കുന്ന ഒരു ശീലമാണോ? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. ചില ആൾക്കാരുടെ കാര്യം ഇപ്പൊ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ദേഷ്യം വരുന്ന ഒരു കാര്യമാണ്, ഒരാളോട് ഒരു 10 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ 9:30 വരും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 10 ആ ഒരു സമയത്ത് വരും. ചിലരങ്ങനെയല്ല, നമ്മൾ 10 എന്ന് പറഞ്ഞാൽ ഈ 10 മണിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ ഉറങ്ങി എഴുന്നേൽക്കുന്നത്. എന്നിട്ട് നമ്മളെങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുക? ശരിക്കും നമ്മൾ എല്ലാവരുടെയും സമയത്തിനൊരു വില കൊടുക്കണം. അപ്പൊ വൈകി എവിടെയെങ്കിലും പോവുക അല്ലെങ്കിൽ വൈകി എവിടെയെങ്കിലും എത്തുക എന്ന് പറയുന്നത് അത്ര വലിയ നല്ല കാര്യമൊന്നുമില്ല. ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, പരിപാടിയൊക്കെ തുടങ്ങട്ടെ എന്നിട്ട് നമുക്ക് ഇത്തിരി വൈകിട്ട് പോകാം. അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധ നമ്മളിലേക്ക് വരുന്നു, അയ്യോ ഇവനൊക്കെ എന്താണ് ഇങ്ങനെ ഇത്ര നേരത്തും കാലത്തും പങ്ക്ച്വാലിറ്റി നോക്കിക്കൂടെ എന്നൊക്കെ ആയിരിക്കും ഇവരെ കാണുമ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവുക. അപ്പൊ കഴിവതും ഈ ഒരു ടൈമിംഗ് കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക, നമ്മൾ പറഞ്ഞ വാക്കിന് വില കൊടുക്കാനായിട്ട് നോക്കുക. വൈകി എത്തുന്നത് അത്ര നല്ല ശീലമല്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വൈകി എത്താറുണ്ട്. ചില ബുദ്ധികൾ, അല്ലെങ്കിൽ ചില വകതിരിവുകൾ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മുടെ ലൈഫിലേക്ക് വൈകി എത്താറുണ്ട്. അതിനെയൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക കേട്ടോ. അതിനെയൊന്നും അങ്ങോട്ട് വിട്ടുകളയണ്ട. നമ്മളെവിടെയും വൈകി എത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸின் புதிய ஷோரூம் இப்போ அபூஹமூர் சஃபாரி மாலிலும். நீங்களுடைய பழைய சொர்ணாபரணங்கள் எவ்விடம் நின்று வாங்கியதாங்கிலும் ஒரு நஷ்டமும் இல்லாது எக்ஸ்சேஞ்ச் ചെയ്യാം. மலபார் கோல்டன் டைமண்ட்ஸ் சஃபாரி மாலில் നിന്ന് മാത്രം
1: in association with
2: Lulu hypermarkets supermarkets and department stores where the world comes to shop.
3: Just feel like you're
4: good morning and suprabhatham ellavarkkum snehathodu kudi swagatham morning safari ilekku studio clock il samayam 6 mani kazhinju 9 minute aayittunde september 22am theediyana chuvaichu divasana ellarkkum nalloru day valare valade snehathodu kudi special aayitta wish cheyidukondana innathe divasavum nammal start cheyyunnu kato valare famous aayittulla oru quote undu palappozhum nammada life ilekku namukku edukkan pattuna oru vaakkukalana adu kato njan orikkalum tholkkarilla ഒന്നുകിൽ ഞാൻ ജയിക്കും അല്ലെങ്കിൽ ഞാൻ പഠിക്കും. ഇത് പലപ്പോഴും നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. ജീവിതത്തിലെ നമ്മൾക്ക് ചിലപ്പോൾ പരാജയങ്ങളൊക്കെ സംഭവിച്ചേക്കാം, തിരിച്ചടികളൊക്കെ സംഭവിച്ചേക്കാം. അങ്ങനെ ലൈഫിൽ എന്തെങ്കിലും പരാജയങ്ങളോ തിരിച്ചടികളോ ഒക്കെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഓർക്കാം, ജീവിതത്തിലെ ഓരോ പരാജയവും നമ്മളെ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല, കുറച്ചുകൂടി നമ്മളെ ശക്തരാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. പ്രവർത്തിക്കുന്ന സമയത്ത് ചില തിരിച്ചടികളൊക്കെ വന്നേക്കാം, പക്ഷെ അതൊക്കെ നമുക്ക് പുതിയ പാഠങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ നമ്മളെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനോ വേണ്ടി കൂടിയുള്ളതാണ്. നമ്മുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസങ്ങൾ വരാൻ വേണ്ടി നമ്മളിനി അങ്ങ് ദൂരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് കിട്ടിയിരിക്കുന്ന ഈ ദിവസത്തെ മനോഹരമാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം എന്നുള്ളതാണ്. വേറെ വീഡിയോ അല്ല നമ്മുടെ ഏറ്റവും നല്ല ഡേ. ഇന്ന് നമ്മുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. നമുക്ക് കിട്ടിയ ഈ ദിവസം ഇന്നലത്തേക്കാൾ കുറച്ചുകൂടി നല്ലതാക്കാനായിട്ട്, കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കാനായിട്ട്, പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാനായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി ഇതാ നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾ വരുന്ന സമയത്താണ് മൊത്തത്തിലൊരു ഒരു ഊർജ്ജത്തിലേക്ക് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മോർണിംഗ് മെസ്സേജുകളും നമ്മുടെ കുട്ടികളുടെ വിശേഷങ്ങളും ഒക്കെ തന്നെ അറിയാനായിട്ട് ഇനിയുള്ള സമയം വെയിറ്റിംഗ് ആണ്. അപ്പോൾ മെസ്സേജുകളൊക്കെ വേഗം തന്നെ അയച്ചിട്ടോളൂ. 5000917 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എല്ലാവരും കേട്ട് തുടങ്ങിയ സ്ഥിതിക്ക് നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോകാം. ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയിൽ ഹരിശങ്കരും ഗൗരി ലക്ഷ്മിയും പാടിയ ഒരു നല്ല പാട്ടാണിത്.

0: You are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മോൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
3: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949
1: Favorite radio station.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജസിലേക്ക് നമ്മളിന്ന് പോവാണ്. ഒരു വിഷസ് കൂടി ആദ്യം വരുന്നുണ്ട്. ക്യാൻ യു വിഷ് അവർ ഡിയറസ്റ്റ് ഫ്രണ്ട് ടോണി ടോം എ ഹാപ്പി ബർത്ത്ഡേ ഫ്രം വിശാൽ ആൻഡ് നിഖിലയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ടോണിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ടോണിക്കുള്ള നല്ലൊരു വിഷസ് കൊടുക്കാനായിട്ടാണ് നമ്മുടെ വിശാലും അതുപോലെ തന്നെ നിഖിലയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി ടോണിക്ക് നമ്മളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഒരു ഹാപ്പി ബർത്ത്ഡേ.

അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്ത സമയത്ത് ഇനിയും ഒരുപാട് ഒരുപാട് പേരുടെ നല്ല നല്ല മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന സമയമാണ്. അടുത്ത മെസ്സേജ് ഒരു പാട്ട് ചോദിച്ചിട്ടുള്ള മെസ്സേജാണ്. തീർച്ചയായിട്ടും ഞാൻ ആ പാട്ടിലേക്ക് വരുന്നതായിരിക്കും. അതിനു മുമ്പ് മോർണിംഗ് മെസ്സേജുകളിലേക്ക് ഒന്ന് പോവാണ്. കൊല്ലത്ത് നിന്ന് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷാജു ശ്രീധരുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. മീരാൻ ഖാന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. സി പി ബേബി, ഇഫ്തിഹാറുദ്ദീൻ, അവന്തിക്ക കുട്ടി, എല്ലാവർക്കും നല്ലൊരു പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ മോർണിംഗ് വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഗുഡ് മോർണിംഗ് ഓൾ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തത്ത ആളുടെ മെസ്സേജ് ഉണ്ട്. റിയാസ്, എല്ലാവർക്കും ഒരു നല്ലൊരു മോർണിംഗ്, ബ്യൂട്ടിഫുൾ മോർണിംഗ് ഡിയർ നിസ എന്ന് പറഞ്ഞു, നിസ സിസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ റിയാസിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അമാൻ ഷജീർ, ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. ഷിബു ഇബ്രാഹിം, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഷിബു. കൂടെ തന്നെ ജിസൽ ആൻഡ് ജിയാൻ എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ജിസൽ ആൻഡ് ജിയാൻ. ലിജോ എബ്രഹാം ഇങ്ങനെയാണ് പറയുന്നത്, ഓരോ പ്രഭാതവും പുതിയൊരു തുടക്കത്തിനുള്ള അവസരമാണ്. ഇന്നലെ എന്ത് സംഭവിച്ചുവെന്ന് ഓർത്ത് വിഷമിക്കേണ്ട, ഇന്ന് എന്ത് ചെയ്യാൻ കഴിയും എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു നല്ല മെസ്സേജ് എത്തിയിട്ടുള്ളത്. നെസ ആൻഡ് നിയ ആണ് എം ഇ സ്കൂളിൽ നിന്നാണ് അവരുടെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഇഷാനിക്കുട്ടിയുടെ ഗുഡ് മോർണിംഗ് എത്തുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് ഇഷാനിക്കുട്ടി. ഈ സൂര്യദർശ്, ദിനേഷിൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. രാജേഷിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ഒരു തമിഴ് സോങ് എൻ്റെ അടുത്ത് നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആ പാട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കട്ടെ. ഞാനതിങ്ങനെ പ്ലേ ചെയ്യണമെന്ന് മനസ്സിലിങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു ഒരു തമിഴ് സോങ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാനത് പ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അക്ഷര ആൻഡ് അക്ഷജ് എത്തിയിട്ടുണ്ട്. ഉമേഷിൻ്റെ ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു നൈസ് ഡേ വിഷ് ചെയ്യുന്നുണ്ട്. അജി ജേക്കബ് പറയുന്നത്, മക്കളെ, മറ്റുള്ളവരുമായി നമ്മളെ ഒത്തു നോക്കുന്നത് നിർത്തുമ്പോഴാണ് സ്വന്തം കഴിവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന സ്നേഹത്തോടെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ ബാക്കിയുള്ളവരുടെ മെസ്സേജസിലേക്കും നമ്മളുടെ ഇന്നത്തെ ചോദ്യത്തിലേക്കും വരാനായിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കൂടി നമുക്കൊന്ന് കേൾക്കാം. ജാസ്ലിൻ ഓസ്റ്റിനൊക്കെ ഈ ഒരു പാട്ട് ഇപ്പം ചോദിച്ചതേ ഉള്ളൂ. ഒരു ബ്യൂട്ടിഫുൾ ഒരു വേർഷനാണ് കേട്ടോ, കേൾക്കാം.

പലരും ഇപ്പൊ ഈ പാട്ടിന് ഒരു അഡിക്റ്റ് ആയിട്ടുണ്ടാകും. ഈ പറഞ്ഞ പോലെ ഈ പാട്ടിനോട് ഒരു പ്രത്യേക സ്നേഹം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമിൽ നമുക്ക് നേരെ മെസ്സേജസിലേക്ക് എത്താനായിട്ടുണ്ട്. കൂടെ ഒരു ചെറിയ ചോദ്യം എന്റെ കയ്യിൽ റെഡിയാണ്, നേരെ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇന്ന് കാർ ഫ്രീ ഡേ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകത. വേൾഡ് കാർ ഫ്രീ ഡേ ആണ് ഇന്നത്തെ ദിവസം. അപ്പൊ ഞാൻ വിചാരിച്ചു അത് കണക്ട് ചെയ്തൊരു ചെറിയ ചോദ്യത്തിലേക്ക്, നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യത്തിലേക്ക് പോയാലോ എന്ന് വിചാരിച്ചു. അപ്പൊ വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ് ഇന്ന് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാതെ തന്നെ ഉത്തരം അയക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇന്നത്തെ ചോദ്യം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഇലക്ട്രിക് കാർ മാനുഫാക്ചറർ ഫൗണ്ടഡ് ബൈ എലോൺ മസ്ക്? വളരെ സിമ്പിളല്ലേ, ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ, ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് ടൈപ്പ് ചെയ്താൽ മതി. എലോൺ മസ്ക് സ്ഥാപിച്ച ഇലക്ട്രിക് കാർ നിർമ്മാണ കമ്പനിയുടെ പേരെന്താണ് എന്നുള്ള വളരെ ഈസി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള, ആലോചിക്കുക പോലും വേണ്ടാത്ത ചോദ്യം. ഞാൻ ഉത്തരം പെട്ടെന്ന് പോരട്ടെ. 5000097 എന്ന നമ്പറിലേക്ക് അനീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് ഇങ്ങനെയാണ്. അഷ്വറാണ് ഉമ്മക്കുൽസുമാണ് മെസ്സേജ് അയക്കുന്നത് കേട്ടോ. അവർ ബ്രോ ഡാഡി ടോൾഡസ് എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം. ഡ്രീം ബിയോണ്ട് വാട്ട് യു സീ, ക്രിയേറ്റ് ബിയോണ്ട് വാട്ട് യു നോ, ആൻഡ് ലീവ് ദ വേൾഡ് ബെറ്റർ ദാൻ യു ഫൗണ്ട് ഇറ്റ് എന്ന് പറഞ്ഞ ആ ഒരു വാക്കുകളാണ് എന്ന് പറഞ്ഞിട്ടാണ് അഷ്വറാൻ ഉമ്മക്കുൽസുവിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ട്. കൂടെ തന്നെ അവരുടെ റൈറ്റ് ആൻസറും എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഷമീർ, ആഹാ ഇന്നലെ ചായയായിരുന്നു, ഇന്നും ചായയുടെ ഫോട്ടോ അയച്ച്. ഇന്നലത്തെ ചായയുടെ ഫോട്ടോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നും ഓക്കെയാണ്, നല്ല നല്ല ചായ. ഓക്കെ, അടിപൊളി. ആളെല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ നമുക്കൊന്ന് ഒരു സന്തോഷത്തിൻ്റെ ആയിട്ട് നമുക്ക് എപ്പോഴും അയച്ചിടാറുണ്ട്. അപ്പോൾ ഇന്നും ഫോട്ടോ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ലിസ് ആൻഡ് ഇറ്റ്സാക് ജോയിൻ ചെയ്യുന്നു, വെരി ഗുഡ് മോർണിംഗ്. ജോസഫ് ജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ ഓക്കെ താങ്ക് യു പറഞ്ഞിട്ടാണ് നമ്മുടെ വിശാല മെസ്സേജ് ചെയ്തിട്ടുള്ളത്. മുന്നയുടെ മെസ്സേജ്, ജീവിതത്തിലെ അനുഭവങ്ങളെല്ലാം ഓരോ അധ്യായങ്ങളാണ്, ആ അധ്യായങ്ങളെല്ലാം ഓരോ തിരിച്ചറിവ് നൽകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മുന്ന ജോയിൻ ചെയ്യുന്നുണ്ട്. സൗദിയിൽ നിന്നാണ് മുന്ന നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സുപ്രഭാതം നിസു, സുഖമല്ലേ? ഓ സുഖമായിട്ടിരിക്കുന്നു. നിറഞ്ഞ സൗഹൃദങ്ങളും തെളിഞ്ഞ സ്നേഹബന്ധങ്ങളുമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കരുത്ത്. തുറന്ന മനസ്സോടെ സുഹൃത്തുക്കളുമായിട്ടും കുടുംബാംഗങ്ങളുമായും ഇടപെടാൻ കഴിയുമ്പോൾ മാനസിക ആരോഗ്യം മാത്രമല്ല ക്രിയാത്മകതയും കാര്യക്ഷമതയും വർദ്ധിക്കും എന്ന് പറഞ്ഞിട്ട് സുലൈമാൻ ബ്രില്ലിയന്റ് സ്കൂളിന്റെ ആ ഒരു മെസ്സേജ്. അഹമ്മദ് ഷെരീഫിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. സോജു ഫാമിലി, ഗുഡ് മോർണിംഗ് ടു ഓൾ, വിഷിംഗ് എവറി വൺ എ ഹാപ്പി ഡേ എന്ന് പറഞ്ഞിട്ട് കെവിൻ സോജുവിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് മെസ്സേജ് നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും റഷീദ് ഇ കെയുടെ മെസ്സേജാണ്. സ്കൂളിലേക്കുള്ള വഴിയിലാണ്, കൂടെ എല്ലാ അധ്യാപകരും ഉണ്ട്. ഇന്ന് പ്രതീഷ് സാറിൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അടിപൊളി. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മീശമാധവൻ സിനിമയിലെ ചിങ്ങമാസം എന്ന പാട്ട് വെക്കാമോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന പ്രതീഷ്, ഓക്കെ, അദ്ദേഹത്തിന് വളരെ സ്നേഹത്തോടു കൂടിയുള്ള, സ്നേഹം നിറഞ്ഞ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ നമ്മൾ ആദ്യം വിഷയം

അപ്പൊ ബർത്ത്ഡേ ഒക്കെ തകർപ്പനായിട്ട് സെലിബ്രേറ്റ് ചെയ്യൂ, എല്ലാവർക്കും അടിപൊളിയായിട്ടൊക്കെ എന്താ പറയാ ചെലവ് ചെയ്ത് ട്രീറ്റ് ഒക്കെ കൊടുത്തിട്ട് തകർപ്പനായിട്ട് സെലിബ്രേറ്റ് ചെയ്യൂ എന്നുള്ള കാര്യം കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത മെസ്സേജസിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ ഞാനിങ്ങനെ ചിങ്ങമാസം എന്നുള്ള പാട്ടും കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് ഒന്ന് പോവുകയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ പ്രതീഷ് സാറിൻ്റെ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ വിഷ് ചെയ്ത് കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് നിസ്സ. ഓ, നേരത്തെ പാട്ടിൽ അഡിക്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ഉള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. അഡിക്റ്റഡ് ടു ദിസ് സോങ് ലവ്ലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വനീഷ ആണ്, വലീന സനീഷ് ആണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. കൂടെ തന്നെ ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, റൈറ്റ് ആൻസറാണ് അയക്കുന്നത്. ഷബ്നയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ മോർണിംഗ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആഹിൽ ഹാരൂണാണ് മെസ്സേജ് തന്നിട്ടുള്ളത്. ഡോക്ടർ റബീബയുടെ അക്കൗണ്ടിൽ നിന്നും ഉള്ള റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ വെഡിങ് ആനിവേഴ്സറിക്ക് തകർപ്പനായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് റിതു ആൻഡ് ചന്ദ്രയുടെ മെസ്സേജാണ്, കറക്റ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ട്. രണ്ടുപേരും എം ഇ എസിലാണ് പഠിക്കുന്നത്. കൂടെ തന്നെ അങ്കിത് അർപ്പിത് അവരുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ദിവ്യയുടെ അക്കൗണ്ടിൽ നിന്നും ഓക്കെ, ഞാൻ ഇന്നലെ പേര് തെറ്റിച്ച് പറഞ്ഞു അല്ലേ, രഘുനന്ദയാണല്ലേ, ഞാൻ രഘുനന്ദൻ എന്നാണ് പറയാറുള്ളത് അല്ലേ, രഘുനന്ദ ആൻഡ് ഋതുനന്ദ. ഓക്കെ, അതാണ് ഞാൻ രഘുനന്ദൻ എന്നറിയാതെ പറയൂ അല്ലേ, രഘുനന്ദ ആൻഡ് ഋതുനന്ദ പഠിക്കട്ടെ, രഘുനന്ദ ആൻഡ് ഋതുനന്ദ. ഓക്കെ ഓക്കെ, അപ്പോൾ അവരുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഫായിസിൻ്റെ റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. അജിത്ത് യശോധരൻ, എല്ലാ അൽക്കൂർ നിവാസികൾക്കും റാസ്ലഫാനിലെ എല്ലാ ജോലിക്കാർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ അജിത് അൽക്കൂർ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിന് പറയുന്നു. കൂടെ തന്നെ നമ്മളുടെ അബിജാനിക്സൻ ജോയിൻ ചെയ്യുന്നു, കറക്റ്റ് ആണ് ആൻസർ. മുജീബിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് നീ എന്ന് പറഞ്ഞിട്ട്, വെരി ഗുഡ് മോർണിംഗ്. ഷബീറിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഷബീറിന്റെ മെസ്സേജ് റൈറ്റ് ആയിട്ട് അയക്കുന്നത്. ഷഹാൻ, അൽഹാം ആൻഡ് അസ്ര അവരുടെ മെസ്സേജാണ്, ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. കൂടെ തന്നെ അക്ഷര ആൻഡ് അക്ഷജിന്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ സന ആൻഡ് ഉദിത് അവരുടെയും റൈറ്റ് ആൻസർ വരുന്നു. ഷൈജുവിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് ഷൈജു. ഫ്രം ജുവാനോവാണ് മെസ്സേജ് ചെയ്യുന്നത് അല്ലേ, നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് ആ മെസ്സേജ്, വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ നെക്സ്റ്റ് ആദം ബിൻ അൻസബ്, ആയിഷ മഖ്ദൂം, ഇസ അഫ്സൽ, ഐസ അഫ്സൽ അവരെല്ലാവരും ജോയിൻ ചെയ്യുന്നു, റൈറ്റ് ആൻസറും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹയാൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, കറക്റ്റ് ആണ് കേട്ടോ. ഗോയിങ് ടു ഭവൻ സാറാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, മോയിസും ഹൈസിനുമാണ് ഭവൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, റൈറ്റ് ആൻസറാണ് കേട്ടോ നിങ്ങൾ വായിച്ചിരിക്കുന്നത്. അസർ ആണല്ലേ, അഷർ അല്ല, ഓക്കെ ഓക്കെ, അസർ. അപ്പം ഇനി തെറ്റിക്കാൻ പാടില്ല, അസറും ഉമ്മക്കുൽസും കറക്റ്റ് ഇല്ലേ, അസർ ഉമ്മക്കുൽസും, ഓക്കെ ശരി. ഇനി നാളെ ഞാൻ ചിലപ്പോൾ അഷർ എന്ന് പറയാൻ സാധ്യതയുണ്ടെങ്കിൽ എഴുതിയിട്ടുണ്ട്, ചിലപ്പോൾ ഞാൻ ഓർക്കാൻ സാധ്യതയുമുണ്ട്. ഓക്കെ അസർ, ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വന്നിരിക്കുന്ന റൈറ്റ് ആൻസർ അയച്ചിരിക്കുന്നത് നമ്മുടെ മിന്നൂസിൻ്റെ മെസ്സേജാണെന്ന് എൻ്റെ വിശ്വാസം. അതെ, മിന്നൂസ് കറക്റ്റ് ആയിട്ടാണ് അയച്ചു വന്നിട്ടുണ്ട്, അടിപൊളി. ഹായ് നിസ, ഗുഡ് മോർണിംഗ്. സിറാജ്, റാഷിദ് ഹംസക്കുട്ടി, അക്ഷയ് എല്ലാവരുടെയും മോർണിംഗ് എത്തിയിട്ടുണ്ട്. ശ്രീയ മരിയ ഒലിവ് സ്കൂളിൽ നിന്നും ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ് ശ്രീയക്കുട്ടി. ഹാപ്പി ആൻഡ് ബ്ലസ്ഡ് ഡേ വിഷസ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ബെൻലിൻ ബ്രഡ്ലിൻ ബനേറ്റ അവർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അഫ്രീൻ ഒരു ഹിന്ദി സോങ് ചോദിക്കുന്നുണ്ട്, ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇറ്റ്സ് മീ സൂനി ആൻഡ് സെയിൻ അഗെയിൻ, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് ഹിന്ദി സോങ് പ്ലേ ചെയ്യൂ എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാനൊരു ഹിന്ദി സോങ് എന്തായാലും, ഒരു കുറച്ച് ദിവസമായിട്ട് എന്നോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹിന്ദി സോങ്ങിൻ്റെ കാര്യങ്ങളിങ്ങനെ ഓർപ്പിക്കാറുണ്ട്. അപ്പോൾ ഒരു കോക്ക് സ്റ്റുഡിയോ സോങ് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് മീശ മാധവനിലെ പാട്ട് ചോദിച്ചല്ലോ, ആ പാട്ട് കേട്ടതിന് ശേഷം ബാക്കിയുള്ളവരുടെ മെസ്സേജസിലേക്കും വിശേഷങ്ങളിലേക്കും നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റാണ്. നിങ്ങളുടെ മോർണിംഗ് മെസ്സേജുകളും ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷങ്ങളും വിഷസും എല്ലാം തന്നെ പോരട്ടെ, 5000 009 17 എന്ന നമ്പറിലേക്ക്. ഞാൻ നിസ, നിങ്ങൾക്കൊപ്പം മോർണിംഗ് സവാരിയിൽ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
4: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
5: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
6: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
5: UNCC ഹാൾ 5 ൽ എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
6: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455 7730 ഓർ 5009 5454.
5: വിസിറ്റ് www.kidsexpo.qa.
7: എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിധു പ്രതാപ്.
8: You're listening to Radio Suno 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸின் புதிய ஷோரூம் இப்போ அபோஹமூர் சஃபாரி மாலிலும். நீங்களுடைய பழைய சொர்ணாபரணங்கள் எவ்விடம் நின்று வாங்கியதாங்கிலும் ஒரு நஷ்டமும் இல்லாது எக்ஸ்சேஞ்ச் ചെയ്യാം. மலபார் கோல்டன் டைமண்ட்ஸ் சஃபாரி மாலில் നിന്ന് മാത്രം
1: in association with
2: Lulu hypermarkets supermarkets and department stores where the world comes to shop.
3: Just feel like you're
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 കഴിഞ്ഞ് 35 മിനിറ്റാണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് പ്രണവും പ്രാർത്ഥനയും ജോയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് വിഷസ് ടു പ്രണവിന് സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നുണ്ട്. കാരണം ഇന്ന് കമ്പ്യൂട്ടർ എക്സാം ആണ് കേട്ടോ. ടുഡേ ഇൻ ലയോള ഇന്റർനാഷണൽ സ്കൂൾ അല്ലേ. ഓക്കെ, അടിപൊളി. രണ്ടുപേരുടെയും ഫോട്ടോയും വന്നിട്ടുണ്ട്. പ്രണവ് ആൻഡ് പ്രാർത്ഥന, ആ ഒരു ഫാമിലിക്കും നമ്മളുടെ നല്ലൊരു വിഷസ് സ്പെഷ്യലി പറയുന്നു. സ്പെഷ്യലി ഇന്ന് സ്പെഷ്യൽ വിഷസ് പോകുന്നത് പ്രണവിന് വേണ്ടിയിട്ടാണ്. ഭവൻസിലാണ് പഠിക്കുന്നത്. ഇതാരൊക്കെയാണ് ഈ മെസ്സേജ് അയക്കുന്നത് നമുക്ക് നോക്കാം. ആരൊക്കെയാണ്? ഹാപ്പി ബർത്ത്ഡേ ടു അവർ ഡിയർ ജൊവീറ്റ. ഓക്കെ, ഇന്ന് ജൊവീറ്റയുടെ ബർത്ത്ഡേ ആണ്. അവർ ഡോട്ടർ ജൊവീറ്റ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നത് പപ്പയും മമ്മിയാണ്. ജെറിനും അനീറ്റയാണ് മെസ്സേജ് അയക്കുന്നത്. ഭവൻസിലാണ് ജൊവീറ്റ മോൾ പഠിക്കുന്നത് കേട്ടോ. അപ്പം മോൾക്ക് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടിയുള്ളൊരു സ്പെഷ്യൽ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

കൂടെ തന്നെ ഇനിയും റൈറ്റ് ആൻസേഴ്സ് ഒരുപാട് പേര് ഇങ്ങനെ അയച്ചു തരുന്നുണ്ട്. നമ്മുടെ അബ്ദുൽ റഹൂഫിന്റെ അക്കൗണ്ടിൽ നിന്നും റുവ ഫല നൂർ നഹിയാണ് അവരുടെ എല്ലാവരുടെയും റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. അബിൻ തോമസ് ഗുഡ് മോർണിംഗ്, മണി മച്ചിങ്ങിൽ അദ്ദേഹത്തിന്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ കെസിയ ജോൺ, ഇവാന ജോൺ, ജെയ്ഡൻ ജോൺ, ഡാൻ ജോൺ എല്ലാവരുടെയും ഗുഡ് മോർണിംഗ് മിസ് എന്ന് പറഞ്ഞെത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്, നിങ്ങൾക്ക് എല്ലാവർക്കും സ്പെഷ്യൽ മോർണിംഗ് വിഷ് ചെയ്യുന്നു. ജോൺ അലക്സാണ്ടർ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ദുവാൻ നൂഹിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. റീവ് ജനീലിയ, ഡിയോൺ ഡേർലി ഇവരുടെ എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജും എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഗുഡ് മോർണിംഗ് ഇത് സമദാണ് കേട്ടോ. സമദിന്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. റിഷാലിന്റെ അക്കൗണ്ടിൽ നിന്നും ഐഷക്കുട്ടി റൈറ്റ് ആൻസർ അയക്കുന്നു. മന്നക്കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മന്നക്കുട്ടി പറയുന്നത്, ഹായ് ഗുഡ് മോർണിംഗ്, ക്യാൻ സേ എ ഹായ് ടു ഓൾ ബിർള പബ്ലിക് സ്കൂൾ സ്റ്റുഡൻസിനും ഒരു സ്പെഷ്യൽ ഹായ് ഫ്രം മന്നക്കുട്ടി എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. പ്രിയപ്പെട്ട റേഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സുപ്രഭാതം. പണത്തേക്കാളും വലുതാണ് പരസ്പരമുള്ള സ്നേഹവും ബന്ധങ്ങളും. അതെന്നും ഒരേ മനസ്സോടെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ. എല്ലാവരുടെയും ഇന്നത്തെ ദിവസം സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫൈസ് ബ്രില്യൻ സ്കൂളിന്റെ മെസ്സേജാണ് വന്നിട്ടുള്ളത്. സുലൈമാൻ ബ്രില്യൻ സ്കൂളിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പേര് പറയാനുണ്ട്. അപ്പോൾ ഫൈസ് കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഫൈസ്. നൗഫലിന്റെ മെസ്സേജ്, ബാക്ക് ടു ഖത്തർ. ഓക്കെ, നാട്ടിലേക്ക് പോകാമെന്ന് നമ്മളെടുത്ത് പറഞ്ഞിട്ടാണ് ആൾ പോയത്. തിരിച്ചു വന്നപ്പോൾ ആ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ, ബാക്ക് ടു ഖത്തർ എന്ന് പറഞ്ഞിട്ടാണ് നൌഫലിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നൌഫലിനും ഒരു നല്ല ഡേ, നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ഒരു ഹാങ് ഓവറിലൊക്കെ ആയിരിക്കും അല്ലേ. ഓക്കെ, ഡി കെ നല്ലൊരു ശുഭദിനം എല്ലാവർക്കും വിഷ് ചെയ്യുന്നുണ്ട്. ബിജുവിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. നറ്റാഷ കുട്ടിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വിജീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും രാംദേവും സ്വാസ്തികയും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു. കൂടെ തന്നെ രഘുനന്ദ ഋതുനന്ദ അവരുടെ ഒരു വോയിസ് നോട്ടുണ്ട്, ഞാൻ കേൾക്കാം കേട്ടോ. ഫസ്ലൂവിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അമീനും അമാനുമാണ് മെസ്സേജ് അയച്ചത്. ലൂക്ക് ഡൊണാൾഡിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആരൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്? ഗുഡ് മോർണിംഗ്, നൈസ് ഡേ ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ജുവൽ, ജീവ, ആൻ്റണി, ലൂക്ക്, ഡാനിയൽ ആൻഡ് കരോളിൻ. ഇനി ആരുടെയും പേര് പറഞ്ഞില്ല എന്ന് പറയരുതേ. ഓക്കെ, എല്ലാവരുടെയും പേര് പറഞ്ഞില്ലേ. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ജുവൽ ആൻഡ് ജീവ ആൻഡ് ആൻ്റണി ഫ്രം ലൂക്ക്. ഓക്കെ, ഇനി ആരുടെയും പേര് പറഞ്ഞില്ല എന്ന് പറയരുത്. അപ്പോൾ എല്ലാവരുടെയും പേര് ആൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ആരുടെയെങ്കിലും പേര് മിസ്സാക്കിയിട്ടുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, ഒരു എ ആർ റഹ്മാൻ സോങ് വെക്കൂ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുള്ളത്. എം ഇ എസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്യാങ് ആണ് കേട്ടോ. ഐദിൻ, യുംന, സോയ ആൻഡ് സമ്രയാണ് റൈറ്റ് ആൻസറും അവർ അയച്ചു തന്നിട്ടുണ്ട്. അജീഷിന്റെ മെസ്സേജ് പറഞ്ഞില്ല എന്ന്. അജീഷ് ഞാൻ വായിച്ചു വരുന്നേ ഉള്ളൂ, നമ്മളങ്ങ് ദൂരെ നിന്ന് വായിച്ചു വായിച്ച് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അജീഷിന് ഗുഡ് മോർണിംഗ് ഉണ്ട്. ഗുഡ് മോർണിംഗ് മിസ് എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് അജീഷെ, ഒരു നല്ല ഡേ അജീഷിന് സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു കേട്ടോ. മുഹസിന്റെ മെസ്സേജാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. റയാൻ ആൻഡ് ഇസ്ര രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭവൻസിലേക്കാണ് പോകുന്ന ഒരു ഫോട്ടോ അയച്ചു വന്നിട്ടുണ്ട്. ഫിറോസിന്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ആസിഫ് എല്ലാവർക്കും മോർണിംഗ് പറയുന്നുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് ഭവൻസിലേക്ക് പോകുന്ന ആരൊക്കെയാണെന്ന് അറിയാമോ? സൈറ ഡെറിക്കാണ് പോകുന്നത്. ഓ, ഇന്ന് എക്സാം ആണല്ലേ. ഐ ലവ് റേഡിയോസിനോ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സൈറക്കുട്ടി. കൂടെ ഇന്ന് ഇ വി എസ് എക്സാം ആണ്. ഇത് ആരാണ്? നമ്മുടെ ഹെവ്നിക്കിൻ്റെ മെസ്സേജാണ്. ഓക്കെ, അടിപൊളി ഹെവ്നിക്ക്, സൂപ്പറായിട്ട് ഗംഭീരമായിട്ട് അറ്റൻഡ് ചെയ്യൂ കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്ന മെസ്സേജ് ആഡം ഈസേ ആണ്. രണ്ടുപേരുണ്ടല്ലോ, രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി പറയുന്നു. വളരെ സ്നേഹത്തോടുകൂടി രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു കേട്ടോ. ആഡമിനും ഈസയ്ക്കും പറയുന്നു. ജിയോ ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ജാബിറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഫാത്തിമ റുവ, നൈല ആൻഡ് നെവൽ, നെവൽ കറക്റ്റ് ആണല്ലോ ഞാൻ പേര് പറഞ്ഞേ. ഓക്കെ, നോബിളിലാണ് അവർ പഠിക്കുന്നത്. അവർക്ക് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ബിർളയിൽ നിന്നും ഷാൻ ആൻഡ് സാന ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ഐറ പൊതാർ പേൾ സ്കൂളിൽ നിന്നും ഗുഡ് മോർണിംഗ് പറയുന്നു. ഹെലൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ ചോദ്യം എന്നല്ലേ. ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളായിരുന്നു. ഇന്ന് കാർ ഫ്രീ ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, എലോൺ മസ്ക് സ്ഥാപിച്ച ഇലക്ട്രിക് കാർ നിർമ്മാണ കമ്പനിയുടെ പേരെന്താണ് എന്നുള്ള ചോദ്യമായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് അത് ആലോചിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഉത്തരങ്ങൾ വന്നു. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഇലക്ട്രിക് കാർ മാനുഫാക്ചറർ ഫൗണ്ടഡ് ബൈ ഇലോൺ മസ്ക് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. റിസ്വാൻ ബിന്ദ് റിഫാസിന്റെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ്, ഐ വുഡ് ലൈക്ക് ടു വിഷ് ഓൾ മൈ ടീച്ചേഴ്സ് എ വെരി ഹാപ്പി മോർണിംഗ്, സ്പെഷ്യലി ടു മൈ ക്ലാസ് ടീച്ചർ ഹീന മാം. ഹീന മാമിന് ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നത് റിസ്വ ബിന്ദ് റിഫാസ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെബാസ്റ്റ്യന്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് ഫ്രം ജൊഹാൻ ജോൺ പോൾ ബില്ല പബ്ലിക് സ്കൂളിൽ നിന്നാണ്. ജുവൽ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലും പഠിക്കുന്നു. ഇന്ന് അവർക്ക് എക്സാം ഉള്ള ഒരു ഡേ ആണ്. ഇന്ന് മൊത്തത്തിലൊരു എക്സാം, ഒരു മയമുള്ള ഒരു ദിവസം തന്നെയാണ് അല്ലേ. നെക്സ്റ്റ് ആസിഫിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ട്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ള
കാര്യമാണ്. ഓക്കെ, ട്രാഫിക് ഈസ് സ്റ്റാൻഡ് സ്റ്റിൽ ഓൺ ഷമാൽ റോഡ് കമ്മിങ് ഫ്രം തുമാമ ട്രൈ ടു യൂസ് ഓൾട്ടർനേറ്റ് റൂട്ട്സ് എന്നുകൂടി ആസിഫ് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ആസിഫെ, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ ഇനി വരും ദിവസങ്ങളിലൊക്കെ പോരട്ടെ. അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും ഇത്ര റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഭയങ്കര ഹാപ്പിയായി അല്ലേ? ഓക്കെ, മോസിൻ പറയുന്നു കുട്ടികൾ ഭയങ്കര ഹാപ്പിയായി. റയാൻ ആൻഡ് ഇസ്ര, അവരുടെ പേര് നമ്മളിപ്പോൾ വായിച്ചല്ലോ, ഭവൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഡേ, ഒരു ഫുൾ ഫാമിലിക്കും മോസിൻ ഫാമിലിക്കും വിഷ് ചെയ്യുന്നു കേട്ടോ. കണ്ണൻ ആറ്റിങ്ങലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ബദ്രുൽ മുനീറിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ പറഞ്ഞിട്ട് ഹയാൻ്റെ മെസ്സേജ് ഉണ്ട്. എൻ്റെ ബ്രദറിന് ബ്രദർ ഇന്ന് ഇന്ത്യയിലേക്ക് പോവുകയാണ്, വിഷ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഉറപ്പായിട്ടും വിഷ് ചെയ്യാമല്ലോ. ഓക്കെ, ബ്രദർ ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ്, അപ്പോൾ എന്തായാലും ബ്രദറിനുള്ള സ്പെഷ്യൽ വിഷസ് ആണ് നമ്മുടെ ഹയാൻ പറഞ്ഞിട്ടുള്ളത്. കൂടെ റൈറ്റ് ആൻസർ പറഞ്ഞിട്ട് നമ്മുടെ ആദവും ഈസയും റൈറ്റ് ആൻസർ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി, രണ്ടുപേർക്കും റൈറ്റ് ആൻസർ ആണ് കേട്ടോ. നെക്സ്റ്റ് സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് ലൂക്ക് ഡൊണാൾഡിൻ്റെ, അതല്ലേ ഞാൻ പറഞ്ഞില്ലേ, ചിന്തിക്കേണ്ട ആവശ്യമില്ല നിന്നത്തെ ചോദ്യത്തിന് ഉത്തരത്തിന്. ഓക്കെ, വേണു ഷിനാദിൻ്റെ ശുഭദിനം വന്നിട്ടുണ്ട്. റിദ്ധിമ സോങ് പ്ലേ ചെയ്യാമോ എന്നല്ലേ ടിസ്മനും ടിസയാണ് ചോദിക്കുന്നത് കേട്ടോ. റിദ്ധിമയിലേക്ക് ഇപ്പം എത്താൻ പറ്റുമോ എന്നൊരു ഡൗട്ടുണ്ട്, പക്ഷെ ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഹായ് നിസ ഗുഡ് മോർണിംഗ്, ഇന്ന് സായി അഭയങ്കർ സോങ് ഇല്ലേ എന്ന് ചോദിക്കുന്നത്. ആ, ഇന്നിപ്പോൾ എല്ലാവരും സായി അഭയങ്കർ ഫാൻസ് അല്ലേ ഇന്ന് ഒന്ന് ചേർന്നെന്ന് തോന്നുന്നല്ലോ. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് റൈറ്റ് ആൻസർ പറഞ്ഞിട്ട് അമീന നമാൻ ജോയിൻ ചെയ്യുന്നു. മാധവിൻ്റെയും മാനവിൻ്റെയും റൈറ്റ് ആൻസറും മോർണിംഗ് മെസ്സേജും കിട്ടിയിട്ടുണ്ട്. കൂടെ ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്, വിഷിംഗ് യു ഓൾ എ ഗുലുമാൽ ഡേ. അങ്ങനെ പറയാൻ പാടില്ല, ഗുലുമാൽ ഒന്നും ഇല്ലാത്തൊരു ഡേ ആയിട്ട് മാറട്ടെ. ഓക്കെ, ഹെബിനാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഹെബിൻ ഇന്നലെ ഒരു സംഭവ ബഹുലമായ ദിവസം വിഷ് ചെയ്തു, ഇന്ന് ഗുലുമാൽ ഡേ എന്ന് പറയുന്നു. അപ്പോൾ ഗുലുമാലുകൾ അധികം ഇല്ലാത്തൊരു ഡേ ആയിട്ട് മാറട്ടെ. ഗുലുമാലുകളൊക്കെ എവിടെ നിന്നെങ്കിലൊക്കെ വരുമല്ലോ, അപ്പോൾ അധികം ഗുലുമാലുകൾ ഇല്ലാത്ത ഡേ ആയിട്ട് മാറട്ടെ. ഗുഡ് മോർണിംഗ് ഫ്രം സാഷിൽ നാജിദ്, അവർ പൊതാർ പേൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റീഡിങ് ദിസ് മെസ്സേജ് മേക്ക് മൈ സൺ ഫീൽ ഹാപ്പി, താങ്ക്സ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. സാഷിൽ നാജുദ്, ഞാൻ ആ പേര് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അറിയില്ല. എനിവേ, ആ ഒരു ഫാമിലിക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം പറയുന്നു. നാജുദിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ്, ഗുഡ് മോർണിംഗ്, ഐ എം റയാൻ ഫ്രം എം ഇ എസ് ആൻഡ് മൈ ബ്രദർ അയാൻ ഫ്രം ഭവൻസ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ആൻസറും അവർ അടിപൊളിയായിട്ട് എന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിസ, സുഖമായിരിക്കുന്നു. മോർണിംഗ് സവാരിക്കൊപ്പം സവാരി ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഫോക്കസ് മെഡിക്കൽ സെൻ്ററിലെ കോർപ്പറേറ്റ് റിലേഷൻഷിപ്പ് മാനേജറായ ബിബിൻ സാറിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. നല്ലൊരു സോങ്ങും വെക്കണേ. കൂടെ കൂടുന്നത് ഷിഹാബ്, സനിലേഷ്, വഹാബ്, തസ്നീമ, അൻസ, ശിൽപ. ഓക്കെ, അടിപൊളി. നെക്സ്റ്റ്, ഷെൻസിൻ്റെ അക്കൗണ്ടിൽ നിന്നും അഫ്രീനാണ്, മമ്മാസ് ഫേവറേറ്റ് സോങ് ആണ് പ്ലീസ്. ഓ, ഞാൻ ഹിന്ദി സോങ് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കോക്ക് സ്റ്റുഡിയോയുടെ ഒരു പാട്ട് തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ സഹോദരി ഷാനിദയുടെ ജന്മദിനമാണ്, വിഷ് തരുമോ എന്ന് ചോദിച്ചിട്ട് നിഷ, നിഷാദ്, ഷിനാദ് മെസ്സേജ് ചെയ്യുന്നു. ഷാനിദയ്ക്കും നമ്മളുടെ ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. ഓക്കെ, നെക്സ്റ്റ്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഐറക്കുട്ടിയുടെ മെസ്സേജ് എന്താണ്, ചാനൽ ചേഞ്ച് ആക്കാൻ വിടില്ല മോൾ, സ്കൂൾ പ്രോഗ്രാം ചേഞ്ച് ആക്കല്ലേ എന്നാണ് പറയുന്നത്. എന്താണ്, അതാണ് ഐറക്കുട്ടിയുടെ സ്നേഹം ഫൈസി മനസ്സിലാക്കണം. നെക്സ്റ്റ്, ഗോയിങ് ടു ലയോള സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഇവ എലിസ് ജോണിൻ്റെ മെസ്സേജാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അവർക്കും ഒരു നല്ല മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. എനിക്ക് കുറച്ച് വോയിസ് നോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ കേൾക്കുന്നതായിരിക്കും. സുനിലിൻ്റെ ഒരു മെസ്സേജ് കൂടെ കിട്ടിയിട്ടുണ്ട്, ആൾക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. അപ്പോൾ ചാനലൊന്നും മാറ്റാതെ തന്നെ കേട്ടുകൊണ്ടും പാട്ടുകൾ ആസ്വദിച്ചുകൊണ്ടും തന്നെ നമുക്ക് പോകാം. അപ്പോൾ എന്തായാലും ഐറക്കുട്ടിക്ക് വേണ്ടിയിട്ട് അടുത്ത സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഞാനങ്ങോട്ട് കൊടുക്കുവാണ്. കേൾക്കുന്ന പാട്ട് കോക്ക് സ്റ്റുഡിയോയുടെ ഒരു ഹിറ്റ് സോങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: விஸ்மயங்கள்ட மாயாஜாலக்காரன் மெண்டலிசத்தில சூப்பர் தாரம் மெண்டலிஸ்ட் ஆதி கத்தரிலேக்கு மீண்டும் எத்தோ Tune events orukunu Mentalist Adi's Insomnia The Golden Edition
3: Event Partner Cube Entertainments
2: Chindakale polum tottariyunna nimishangal aduthariyam
3: October 2-ne QNCC Almayasa Theatreil Kooduthal vivarangalkkayi visit Tune Events social media page
2: Ticketukalkkayi visit qtickets.com Official Radio Partner Radio Suno 91.7 FM
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം നീറ്റ് ജെഇഇ കോച്ചിംഗ് സിബിഎസ്ഇ ട്യൂഷൻ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽ ബക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-56123
5: Malabar Golden Diamonds Morning Safari
3: Brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്

0: ഫിറ്റ്നസ് ലോകത്തെ ഏഴാമത്തെ അത്ഭുതം ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ അൽട്രയാനിൽ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. ടോപ്പ് കോച്ചുകൾ നൽകുന്ന ട്രെയിനിംഗ്, ലേറ്റസ്റ്റ് ട്രെയിനിംഗ് ടെക്നിക്സ് എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഉറപ്പാക്കുന്നു. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽട്രയാൻ, ഷാറാ ഷാഫി.
1: ഞാൻ ജയസൂര്യ.
2: Radio Suno 91.7.
3: You're listening to
4: Morning Savari.
3: Morning Savari.
4: Morning Savari. Only on Radio Suno 91.7 FM. You are listening to
3: Radio Suno.

0: Morning Safari, only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർ സ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ. സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് ഡോട്ട് എ ഇ. ഗാർഡൻ ഓഫ് ജെംസ് ബൈ Tanishq, as vibrant as you.
4: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
5: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി

0: ഹിറ്റ്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റാണ്. സെപ്റ്റംബർ 22-ാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ്. കുറച്ചുപേരുടെ മെസ്സേജസ് കൂടിയുണ്ട്. ഇതിൽ ഒരു പേര് പറയാൻ മറന്നു, പറഞ്ഞില്ലെങ്കിൽ എന്നെ റൂമിൽ കയറ്റത്തില്ല. പുള്ളിയുടെ പേര് ഷമീം എന്നാണ്. ആൻഡ് ഓൾ ടീം ഫോക്കസ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. കുറച്ചു മുമ്പ് വിഷസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ബാക്കി മെസ്സേജായിട്ടാണ് ഈ ഒരു മെസ്സേജ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ലഞ്ചുവിൻ്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ലഞ്ചു. പ്രഭു മാടമ്പിക്കാട്ടിലിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ നിസാറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇസ്ഹാൻ അയേഷ അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. കാശിയുടെ ഗുഡ് ഡേ, എല്ലാവർക്കും ഒരു കാശി ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചൊരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ഭവൻസിലാണ് കാശി പഠിക്കുന്നത്. പ്രണവ് എല്ലാവർക്കും, ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്ന പ്രണവും എല്ലാവർക്കും നല്ലൊരു മോർണിംഗും ഒരു നല്ല ഡേയും ഒക്കെ വിഷ് ചെയ്തുകൊണ്ടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് എം കെ എന്നുള്ള അക്കൗണ്ടിൽ നിന്നും മിഷാൽ ഖാൻ അല്ലേ, ഓക്കെ, ആളുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ലൊരു മോർണിംഗ് ആണ്, ഒരു നല്ല ഡേ വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ വിഷും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ വായിച്ചു പോയൊരു കാര്യമാണ് കേട്ടോ. ഇത് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഓർമ്മകളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാൻ പറ്റുന്ന ഒരു ചെറിയ ചോദ്യമാണ് കേട്ടോ. ചോദ്യം ഇങ്ങനെയാണ്, അതായത് ഞാൻ വായിച്ചു പോയൊരു സംഭവം ഇങ്ങനെയായിരുന്നു. കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഇനിയിപ്പോൾ ഡിജിറ്റൽ റേഡിയോ അവതരിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നു, അങ്ങനെ ഒരു പ്ലാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വായിച്ചു പോയിട്ടുണ്ടായിരുന്നു. വാർത്തകളിലൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചു പോയിട്ടുണ്ടായിരുന്നു. ചിലപ്പം അങ്ങനെ സംഭവിക്കാം, കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഡിജിറ്റൽ റേഡിയോ പാട്ടൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു സംവിധാനം വരാനുള്ള സാധ്യതകൾ നാട്ടിലുണ്ട് എന്ന് പറയുന്ന ഒരു വാർത്ത ഇങ്ങനെ വായിച്ചു പോയ സമയത്ത് തന്നെ ഞാൻ വേറൊരു ഒരു ഒരു പോസ്റ്റിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ ചോദിക്കുന്ന ചോദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചാലോ എന്ന് വിചാരിക്കുകയായിരുന്നു. വേറൊന്നല്ല, നമ്മൾ പണ്ട് പഠിച്ചിരുന്ന കാലത്തോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്ന സമയത്തൊക്കെ സ്ഥിരമായിട്ട് പോയിട്ടുണ്ടായിരുന്ന ഒരു ബസ്സുണ്ടായിരിക്കും. സ്ഥിരമായിട്ട് നമ്മൾ ആ ഒരു ബസ്സിലായിരിക്കും യാത്ര ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പഠിച്ചിരുന്ന കാലത്താണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ റൂട്ടിൽ പോകുന്ന സ്ഥിരമായിട്ട് യാത്ര ചെയ്ത് പോകുന്ന ആ ഒരു ബസ് ഏതായിരുന്നു, ആ ബസ്സിൻ്റെ പേര് ഓർമ്മയുള്ള ആളുകളുണ്ടോ എന്നുള്ള ഒരു ചെറിയ ചോദ്യമാണ് ഈ സമയത്ത് ചോദിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്കത് മെസ്സേജ് പറയാട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ആ ഒരു മെമ്മറി, ആ ഒരു ഓർമ്മ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് മെസ്സേജിലേക്ക് അയക്കാവുന്നതാണ്. സതീഷിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് സതീഷ്. അപ്പോൾ പഠിച്ചിരുന്ന കാലത്തും അല്ലെങ്കിൽ ജോലി ചെയ്തിരുന്ന സമയത്തുമൊക്കെ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ബസ് ഉണ്ടാകും. ആ ബസ്സിൻ്റെ പേരൊക്കെ നമുക്ക് നല്ല ഓർമ്മയായിരിക്കും. ഇപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും ആ പേരൊക്കെ നമ്മളുടെ മനസ്സിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ റൂട്ടിലുണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബസ്സിൻ്റെ സമയം കൂടെ വെച്ച് അടിപൊളിയായിരിക്കും. ഇതെനിക്ക് ശിവയാണ് അയച്ചത്. ശിവ ആ സമയം അയച്ചപ്പോൾ എനിക്ക് തോന്നിയത് ആ ശരിയാണ് കേട്ടോ. ആ സമയം കൂടെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ചില ആൾക്കാരുണ്ട് ഇത്ര സമയത്ത് ആ ബസ് വരും, ഈ ടൈമിൽ എന്തായാലും ജംഗ്ഷനിൽ ആ ബസ് ഉണ്ടാകും എന്ന് അറിയുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയം കൂടെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ സമയം കൂടെ വെക്കണം. ചിലർക്ക് ചിലപ്പം സമയമൊന്നും അത്ര ക്ലിയർ ആയിട്ട് അറിയ ഓർമ്മ ഉണ്ടാവത്തില്ല. എന്തായാലും സമയം കൂടെ വെച്ചാൽ അടിപൊളിയായിരിക്കും. ഇത് ശിവ ആദ്യം അയച്ചത്. ഹരിശ്രീ എന്നുള്ള ബസ്സാണ്. രാവിലെയാണെന്നുള്ള 8:40 ആയിരുന്നു ആ ഒരു ബസ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. ഇത് ഏത് റൂട്ടായിരുന്നു? പാലക്കാട് ഭാഗത്തെ ഏതെങ്കിലും റൂട്ടായിരിക്കും അല്ലേ. ഓക്കെ, പാലക്കാട് ഭാഗത്തുള്ള ഹരിശ്രീ ബസ് കൃത്യം 8:40 എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ശിവ അയച്ചിട്ടുള്ളത്. അജീഷിൻ്റെ മെസ്സേജാണ് നെക്സ്റ്റ്. അജീഷ് പറയുന്ന ബസ്സുകളുടെ പേര് സിന്ധു മോൾ എന്നാണ് ബസ്സിൻ്റെ പേര്. സിന്ധു മോൾ, ശരണ്യ, SBT. ഇങ്ങനെ കുറച്ച് പേരുകൾ ഉണ്ടാവാറുണ്ടല്ലോ, ഈ ചെറിയ ചുരുക്കപ്പേരുകളുള്ള SBT ഒക്കെ പോലത്തെ പേരുകളുള്ള ബസ്സിൻ്റെ പേരുകളൊക്കെ ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. ഓക്കെ, 8:40 രാവിലെ, പക്ഷേ ഡെയിലി ലേറ്റ് ആകും എന്ന് പറഞ്ഞിട്ടാണ് ശിവ മെസ്സേജ് ചെയ്യുന്നത്. പുതൂർ കോട്ടായി അല്ലേ, പുതൂർ എന്ന് തന്നെ സ്ഥലത്തിൻ്റെ പേര് പുതൂർ കോട്ടായി എന്ന് പറഞ്ഞിട്ടാണ് ശിവയുടെ മെസ്സേജ് ഉള്ളത്. പിന്നെ അരുൺ പറയുന്നത് പൊന്നാനി ടു തൃശ്ശൂർ, ഏതാണ് ആ ബസ്സിൻ്റെ പേരെന്താണ്? പൊന്നാനി ടു തൃശ്ശൂർ ഗുരുവായൂർ വഴി ബാബുരാജ് 3610. ഓഹോ, അങ്ങനെ ഒരു ബസ് ഉണ്ടായിരുന്നു. ഓ അടിപൊളി. പൊന്നാനി ടു തൃശ്ശൂർ ഗുരുവായൂർ വഴി പോകുന്നൊരു ബസ്സാണ് അത് എന്ന് പറഞ്ഞിട്ടാണ് അരുൺ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. പുഡൂറാണ് അല്ലേ, പുതൂർ. ഓക്കെ, പുഡൂർ ഓക്കെ എന്ന് പറയുന്ന സ്ഥലം. 7:50 വരുന്ന ബസ് ഏതായിരുന്നു? വെസ്റ്റേൺ. ഓഹോ, അടിപൊളി പേരാണല്ലോ. വെസ്റ്റേൺ എന്ന് പറയുന്നൊരു ഒരു ബസ്സായിരുന്നു. നരിക്കുനി കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള ബസ്സായിരുന്നു. കറക്റ്റ് 7:50 ആ ബസ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് സതീഷ് ആർ കെ മെസ്സേജ് ചെയ്യുന്നത്. അജീഷ് പറയുന്നത് ഓയൂർ കൊട്ടാരക്കര സിന്ധുമോൾ

രാവിലെ 8:50 SBT 8:15 ശരണ്യ 8:35 ആര് പറയുമല്ലോ ഇത്ര കൃത്യമായിട്ട് അല്ലേ. അടിപൊളിയാ ജീഷ, സൂപ്പർ. കൃത്യമായിട്ട് തന്നെ ആള് അടിപൊളിയായിട്ട് അത് കറക്റ്റ് സമയം നമുക്ക് തന്നിട്ടുണ്ട്. ധന്യയുടെ മെസ്സേജ് ഉണ്ട്. ധന്യ പറയുന്നത് ബസ് 9:15 BTS. ഓക്കെ, കുറെ BTS ഫാൻസ് എത്തിയിട്ടുണ്ടല്ലോ. തിരിച്ചു വരുന്നത് റിട്ടേൺ 4:30 സെയിം ബസ്സിൽ. ഓ, താനൂരിൽ നിന്നായിരുന്നു. രാവിലെ 9:15 ആ ബസ്സിൽ BTS പോയി കഴിഞ്ഞാൽ തിരിച്ച് 4:30 സെയിം ബസ്സിൽ തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് ആണ് ധന്യയുടെ മെസ്സേജ് ഉള്ളത്. അതുപോലെ തന്നെ ഷാൻ പറയുന്നത് ITയിൽ പഠിച്ചിരുന്ന സമയത്ത് രാവിലെ 7:00 മടത്തറ ടു ആറ്റിങ്ങൽ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. ശ്രീനാരായണ എന്നുള്ള ബസ്സായിരുന്നു അത് എന്ന് പറഞ്ഞിട്ടാണ് ഷാൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഓക്കെ, അടിപൊളി. പിന്നെ അരുൺ എസ് പറയുന്നത് ബസ്സിൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ, 7:30 എൻ്റെ സ്റ്റോപ്പിൽ വരുമായിരുന്നു. ആറ്റിങ്ങൽ TB ജംഗ്ഷൻ, അതിൻ്റെ റൂട്ട് വർക്കല ആറ്റിങ്ങൽ വെഞ്ഞാറമ്മൂട് വഴി പോകുന്ന ബസ്സായിരുന്നു അത് എന്ന് പറഞ്ഞിട്ടാണ് അരുൺ എസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് കുറച്ച് സമയം ബസ്സുകളുടെ വിശേഷങ്ങൾക്കൊപ്പം സഞ്ചരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒക്കെ ഈ പറഞ്ഞ പോലെ ജോലി ചെയ്യുന്ന സമയത്തോ ഒക്കെ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു യാത്ര ചെയ്ത് പോയിരുന്ന ഒരു ബസ് ഉണ്ടായിരിക്കും. ആ ബസ്സിൻ്റെ പേര് ഓർമ്മയുണ്ടെങ്കിൽ പേര് നിങ്ങൾക്ക് അയക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ബസ്സിൻ്റെ പേരും സമയമൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആ സമയമൊക്കെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ പേര് നിങ്ങൾക്ക് അയച്ചിടാവുന്നതാണ് കേട്ടോ. 5000 9 1 7 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടെത്തിക്കഴിഞ്ഞു.

0: Oasis. Radio Suno 91.7 FM. Qatar's happiness frequency. Now, available on Spotify and Ghana. ഫിറ്റ്നസ് ലോകത്തെ ഏഴാമത്തെ അത്ഭുതം ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ അൽട്രയാനിൽ നിങ്ങൾ കൈ തുറന്നിരിക്കുന്നു. ടോപ്പ് കോച്ചുകൾ നൽകുന്ന ട്രെയിനിങ്, ലേറ്റസ്റ്റ് ട്രെയിനിങ് ടെക്നിക്സ് എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഉറപ്പാക്കുന്നു. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽട്രയാൻ, ഷാറാ ഷാഫി.
1: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നതിനുള്ള ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
2: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026ന്റെ തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
1: UNCC കോൾ 5 ൽ എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
2: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455730 ഓർ 5009545454.
1: വിസിറ്റ് www.kidsexpo.qa.
0: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
3: Malabar Golden Diamonds Morning Safari.
4: Brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
7: എല്ലാവരും അങ്ങനെ നല്ല നല്ല മെമ്മറീസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം 7 മണി കഴിഞ്ഞ് 22 മിനിറ്റാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ചോദിച്ചത് വളരെ ചെറിയൊരു ചോദ്യമായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ജോലിക്ക് പോയിരുന്ന തുടക്ക സമയങ്ങളിലാണെങ്കിലും ഒക്കെ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ബസ് ഉണ്ടായിരിക്കും. ആ ബസ്സിൻ്റെ പേരും ടൈമും ഒക്കെ ഓർത്തിരിക്കുന്നവരുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേര് കറക്റ്റ് സമയവും കാര്യങ്ങളും ഒക്കെ നമുക്കിത് ഇങ്ങനെ വീണ്ടും അയച്ചു തരുന്നുണ്ട്. സജീറാണ് നെക്സ്റ്റ് മെസ്സേജ്. സജീർ പള്ളിക്കൽ പറയുന്നത് KMS ആറ്റിങ്ങൽ പുനലൂർ, RKV ആറ്റിങ്ങൽ പുനലൂർ, ജനത ആറ്റിങ്ങൽ ആയൂർ. ഓക്കെ, ഈ മൂന്ന് ബസ്സുകളാണ് ഓർമ്മയിലുള്ളത് എന്ന് പറയുന്നു. അഷ്കറിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ കുളങ്ങര എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്നാണ് എന്നുള്ള മെസ്സേജാണ് വന്നിട്ടുള്ളത്. അമ്പിളി റിജേഷ് പറയുന്നത് ഗുഡ് മോർണിംഗ് നിസ്സ, ബസ്സിൻ്റെ പേര് VMS. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞാൽ SBT എന്നൊക്കെ പറഞ്ഞ പോലെ VMS സീതത്തോട് ടു പത്തനംതിട്ട 8 മണിക്ക് മൈലപ്ര ടൗണിൽ സ്റ്റോപ്പായിരുന്നു. പ്രീ ഡിഗ്രി പഠിക്കാൻ പോകുന്ന സമയത്ത് ആ ഒരു ബസ്സിലാണ്, VMSലാണ് സ്ഥിരം പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അടിപൊളി. അമ്പിളിയാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. അലൻ പറയുന്നത് കോട്ടയം കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ പോകുന്ന ഒരു ലിങ്കൺ എന്ന് പറഞ്ഞ ബസ്സുണ്ട്, ആ ഒരു ബസ്സിനെയാണ് അലൻ ഓർമ്മിച്ചിട്ടുള്ളത്. അബ്ദുൽ ജബ്ബാർ പറയുന്നത് കോടാലി ടു മട്ടന്നൂർ 6:05 വരുന്ന ലക്ഷ്മി ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പഠിക്കുന്ന സമയത്ത് അതിലായിരുന്നു പോയത്. പിന്നീട് ജോലിക്ക് പോയി തുടങ്ങിയ സമയത്ത് രാവിലെ 8 മണിക്ക് കോടാലി ടു കണ്ണൂരിൽ KCM എന്ന് പറയുന്നൊരു ബസ്സുണ്ട്, ആ ബസ്സിലാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ ജബ്ബാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. ജിനേഷ് ബാബു പറയുന്നത് HMT എന്ന് പറഞ്ഞ ബസ്സാണ് കേട്ടോ, മുക്കാളി ടു മടപ്പള്ളി തിരിച്ച് ഷാജി എന്ന് പറഞ്ഞ ബസ്സിൽ വരും. ഓക്കെ, അടിപൊളി അടിപൊളി. പെട്ടെന്നൊന്ന് പോയി വന്നൊരു ഫീലല്ലേ പറയുന്ന സമയത്ത്. അഭിലാഷിൻ്റെ മെസ്സേജുണ്ട്, കാവേരി ആൻഡ് കൈരളി ഫ്രം 8 മാനൂർ ടു കോട്ടയം 8:30 ആ ബസ് ഉണ്ടായിരുന്നത്. അശ്വതി എന്ന് പറയുന്ന ബസ് ഫ്രം ഈരയിൽ കടവ് ടു തിരുവഞ്ചൂർ വയ ചവിട്ടുവരി നട്ടാശ്ശേരി. സ്ഥലങ്ങളുടെ പേരൊക്കെ അറിയാവുന്നതുകൊണ്ട് എനിക്കും പെട്ടെന്ന് ആ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ പോയൊരു ഫീല് തന്നു കേട്ടോ അഭിലാഷ്. എന്തായാലും അടിപൊളി അഭിലാഷെ. ഈ പറഞ്ഞ പോലെ ഈ സ്ഥലപ്പേരുകളൊക്കെ നല്ല പരിചയമുള്ള പേരുകളായതുകൊണ്ട് ഈരയിൽക്കടവും ഈ തിരുവഞ്ചൂരും ചവിട്ടുവരി നട്ടാശ്ശേരിയൊക്കെ നമുക്ക് അറിയുന്ന സ്ഥലങ്ങളായതുകൊണ്ട് പെട്ടെന്ന് അഭിലാഷ് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ വരെ ഒന്ന് പോയി വന്നൊരു ഒരു ഫീൽ എന്തായാലും ആ മെസ്സേജിൽ തന്നു. അപ്പോൾ കാവേരി കൈരളി ഈ രണ്ട് ബസ്സുകളാണ് അഭിലാഷ് ഓർമ്മിച്ചത്. രാവിലെ 8:30 കോട്ടയത്തെ വിശേഷങ്ങളായിരുന്നു അഭിലാഷ് പറഞ്ഞത്. നവാസ് പറയുന്നത് ഞാൻ എറണാകുളത്തായിരുന്നപ്പോൾ ഉമ്മാടെ നാട്ടിലേക്ക് വരുമ്പോൾ പള്ളുരുത്തിയിൽ നിന്നും കയറും. രാവിലെ 8:10 ഒരു KSRTC ഉണ്ട്. പൊന്നാനിയിലേക്ക് ഒരു 11:30 ആകുമ്പോഴേക്കും ഇറങ്ങേണ്ട സ്ഥലമാകും എന്ന് പറഞ്ഞിട്ടാണ് നവാസിൻ്റെ മെസ്സേജ്. ഷിബു ഇബ്രാഹിം പറയുന്നത് ഗുഡ് മോർണിംഗ് നിസ്സ, ഹാവ് എ നൈസ് ഡേ എന്ന് പറയുന്നു. താങ്ക് യു. കരുനാഗപ്പള്ളി ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിൽ പോകുന്ന ബസ്. ഓക്കെ, ഈ പേര് തന്നെയായിരുന്നോ? നിസമോൾ എന്ന് പറയുന്നൊരു ബസ് അന്ന് 10 പൈസയാണ് സ്റ്റുഡൻസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഓക്കെ അടിപൊളി. അപ്പം എൻ്റെ പേരിലൊരു ബസ്സുണ്ടെന്നുള്ളതാണ് ആ ഭാഗത്ത്. എന്താ ചെയ്യുക, ഷിബുവിൻ്റെ മെസ്സേജായിരുന്നു അത്. ലോട്ട് ഓഫ് മെമ്മറീസ് എന്ന് പറഞ്ഞിട്ട് ഇത് ഷരീഫ് ആ മെസ്സേജ് അയക്കുന്നത്. ബസ്സിൻ്റെ പേര് എസ് എസ് കുമാറാണ്. ചെർപ്പുളശ്ശേരി ടു പാലക്കാട് രാവിലെ 8:20 ഉള്ള ബസ്സായിരുന്നു. കോളേജ് ഡേയ്സിൽ ആ ഒരു ബസ്സിലാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല മെമ്മറീസ് എന്ന് പറഞ്ഞിട്ടാണ് ഷരീഫ് കളപ്പറമ്പിൽ ആ ഒരു മെസ്സേജ് നമുക്ക് അയക്കുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഹംസക്കുട്ടിയുടെ മെസ്സേജാണ്. അൽസഫർ ബസ് തിരുവമ്പാടി ടു കോഴിക്കോട് പോകുന്ന ബസ് വെണ്ണക്കോട് സ്റ്റോപ്പിൽ നിന്ന് കയറി ആർ ഇ സി ചാത്തമംഗലം സ്കൂളിലാണ് പോകുന്നത്. 5-7 നടന്നാണ് പോയത്, 4 കിലോമീറ്റർ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ഹംസക്കുട്ടിയാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നെക്സ്റ്റ് വിശേഷം പറയുന്നത് ഇ ബി എസ് എന്ന് പറയുന്ന ബസ്സാണ് കേട്ടോ. വി എം എസ് എന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇ ബി എസ് എന്ന് പറയുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിനെ കുറിച്ച് ആരാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്? പേര് വെച്ചിട്ടില്ലല്ലോ. ഓക്കെ, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഉദയം പേരൂർ ടു തൃപ്പൂണിത്തുറയായിരുന്നു ആ ഒരു ബസ് ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആളുടെ പേര് അഖിലേഷ്. ഓക്കെ ഓക്കെ, അഖിലേഷ് ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. കോടാലി അല്ല, കൂടാലിയാണല്ലേ. ഓ സോറി. ഓക്കെ ഓക്കെ, ഇത് അയച്ചിരിക്കുന്നത് ആൽബിൻ ആണ് മെസ്സേജ് അയക്കുന്നത്. ആൽബിൻ പറയുന്ന ഹയർ സെക്കൻഡറി പഠിക്കുന്ന കാലത്ത് സ്ഥിരമായി പോകുന്ന ബസ്സായിരുന്നു കെ പി കെ. ഇരിട്ടി ടു ആരളം ഇപ്പോൾ സർവീസ് ഇല്ല ബസ്സിന്. അന്ന് ആ റൂട്ടിലേക്ക് ഓടുന്ന ബസ് അത് മാത്രമായിരുന്നു. ഇപ്പോൾ ആ ഭാഗത്തേക്ക് ഇഷ്ടംപോലെ ബസ്സായി എന്ന് പറഞ്ഞിട്ടാണ് ആൽബിൻ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഇരിട്ടി ടു ആറളം ആ ഒരു റൂട്ടിനെയാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ട്രിവാൻഡ്രം ടു വാഴി സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. മോർണിംഗ് 8:15 മഹാദേവ കാലടി എന്ന് പറഞ്ഞൊരു ബസ്സായിരുന്നു. ജോലിക്ക് പോയി തുടങ്ങിയ സമയത്ത് ആ ബസ്സിലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് വൈശാഖിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ശിവ പറയുന്നത് ഇപ്പം എല്ലാവർക്കും വണ്ടി ഉള്ളതുകൊണ്ട് ഇത്തവണ നാട്ടിൽ പോയപ്പോൾ 6 വർഷത്തിന് ശേഷം നാട്ടിലെ ബസ്സിലൊന്ന് യാത്ര ചെയ്തു, നൊസ്റ്റുവായി. ഇപ്പോൾ എല്ലാവർക്കും വണ്ടി ഉള്ളതുകൊണ്ട് യൂസ് ചെയ്യാറില്ലല്ലോ, പറഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മ വന്നു എന്ന് പറഞ്ഞിട്ട് ആണ് ശിവയുടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുപോലെ നല്ല മെമ്മറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആൽബിനോ ആസിഫ്. ഓക്കെ, ആൽബിനോ ആസിഫ് ആയിരുന്നു കുറച്ച് മുമ്പ് നമുക്ക് ആ ഒരു കെ പി കെ ബസ്സിൻ്റെ വിശേഷമൊക്കെ ഷെയർ ചെയ്തത്. അപ്പോൾ ഇതുപോലെ സ്ഥിരമായിട്ട് യാത്ര ചെയ്ത് പോയിരുന്ന ബസ്സിൻ്റെ അല്ലെങ്കിൽ സ്കൂൾ ടൈമിലായിരിക്കാം, ഇപ്പോൾ കോളേജ് ടൈമിലായിരിക്കാം, ചിലപ്പം ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലായിരിക്കാം, അങ്ങനെ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ബസ് വിശേഷങ്ങൾ, ബസ്സിൻ്റെ പേരുകൾ, ടൈമിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു വരുന്ന സമയത്ത് അടുത്ത പാട്ട് റെഡിയാണ്. ഏത് സിനിമയിലെ പാട്ട് പ്ലേ ചെയ്യും എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ. നമ്മുടെ മലയാള സിനിമയ്ക്കൊരു പ്രത്യേകത ഉണ്ട്, എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. മലയാള സിനിമയ്ക്ക് നമ്മൾ ഏത് സാഹചര്യവുമായിട്ട് കണക്ട് ചെയ്ത് എന്ത് പറഞ്ഞാലും അത് കണക്റ്റഡ് ആകുന്ന ഒരു സീനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മലയാള സിനിമയിലുണ്ടാകും, പാട്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ വരാൻ പോകുന്നതിന് ബസ് കണ്ടക്ടർ എന്ന സിനിമയിലെ ഒരു നല്ല പാട്ടിലേക്കാണ് മധു ബാലകൃഷ്ണൻ പാടിയ പാട്ട്.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sinner.
2: Favorite homes in a new launch luxury apartment project. The Residence. Close to Trivandrum International Airport, Lulu Mall and NH Bypass with 40 plus world-class amenities.
3: Koodaade, Trivandrumte prime location galile 13 luxury apartment projectukalude details umayi favorite homes team ippol Qataril. September 22 mudal 29 vare neril kaana. Doha, Radisson Blue Hotelil. Exclusive meetupinai call 6001-4949.
4: Vismayangalude maya jalakaran. Mentalisathile super taram. മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
5: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
4: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
6: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
4: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
7: ഹായ്, ഞാൻ നിങ്ങളുടെ മിയ.
8: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ 91.7 FM.

ബോംബെ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 39 മിനിറ്റാണ്. ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഒരുപാട് പേരുടെ നല്ല നല്ല മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം ഓർമ്മപ്പെടുത്താനായിട്ടുള്ള കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തി പോകുന്ന ഒരു കാര്യമുണ്ട്, നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും എത്തുന്നു എന്നുള്ളതാണ്. നിറങ്ങളുടെ മനോഹരമായിട്ടുള്ള വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർ സ്റ്റോൺ കളക്ഷനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, ഗാർഡൻ ഓഫ് ജെംസ് എന്നുള്ളതാണ്. നമുക്ക് ഏത് ഒരു മൊമെന്റിനാണെങ്കിലും, ഡിന്നറിനാണെങ്കിലും, ഫാമിലി ഫംഗ്ഷൻ ആണെങ്കിലും, ഓഫീസിലെ സ്പെഷ്യൽ ഡേക്ക് ആണെങ്കിലും ഒക്കെ ആ ഒരു പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒക്കെ ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്തിട്ടുള്ള ആഭരണങ്ങളാണുള്ളത്. അപ്പം നിങ്ങൾക്ക് തനിഷ്ക് സ്റ്റോർ സന്ദർശിച്ചുകൊണ്ട് നേരിൽ കണ്ടറിഞ്ഞ് വാങ്ങിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ തനിഷ്ക് .eae ഒന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം കൂടി സ്പെഷ്യലി ഒന്ന് ഓർമ്മപ്പെടുത്തി പോകുന്ന സമയത്ത് നിഷാദ് നിസുവിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് എം കെ എന്നുള്ള അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുള്ളത്, ഗുഡ് മോർണിംഗ് നിസ, എം എസ് മേനോൻ എന്ന് പറയുന്നൊരു ബസ് ഉണ്ടായിരുന്നു, തൃശൂർ ടു കൊടുങ്ങല്ലൂർ പോയിക്കൊണ്ടിരുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് എം കെ ആളുടെ മെസ്സേജ് ഉള്ളത്. ഗുഡ് മോർണിംഗ് നിസ, ഇമാനുവലാണ് മെസ്സേജ് അയക്കുന്നത്. ഹൈസ്കൂൾ, കോളേജ്, വർക്ക്, അങ്ങനെ 12 കൊല്ലം പോയിരുന്ന ബസ്, സുരേഷ് രാജ എന്ന ബസ്സിൻ്റെ പേര്, പാലപ്പള്ളി ടു ഇരിങ്ങാലക്കുട, ശരിയാണല്ലോ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ, കിളിയായി നിൽക്കാറ് ഓക്കെ, ആ ബസ്സിൻ്റെ ഓണേഴ്സ് തന്നെയാണ്, ചേട്ടന്മാർ തന്നെയാണ് അതിൽ കിളിയായിട്ട് നിൽക്കാറ്. എല്ലാ പിള്ളേരെയും അതിൽ എല്ലാവർക്കും എൻട്രി ഉണ്ടായിരുന്നു. ഫുൾ ടിക്കറ്റ് വിട്ടാലും അവർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഈ പോകുന്ന മക്കൾ നാളെ വലിയവരാകേണ്ടവരാണെന്ന്. അതുപോലെ ആയിരുന്നു അവരുടെ ഒരു അഭിപ്രായം എന്നുള്ളത്. ഷാലിമാർ, അങ്ങനെ ചില ബസ്സുകൾ കൂടി ഉണ്ടായിരുന്നു, വേറെ ബസ്സുകളും ഓർമ്മയിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു കാര്യമാണ് ആൾ ഓർമ്മപ്പെടുത്തി. ചില ബസ്സിൽ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് എന്താ പറയുക, ദേഷ്യമൊക്കെ കാണിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ ചില ബസ്സിൽ ഈ പറഞ്ഞാൽ കുട്ടികളോട് ഭയങ്കര വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഒരുപാട് പേരും ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടിയാണ് ഇമ്മാനുവൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ജി കൊച്ചിൻ്റെ മെസ്സേജുണ്ട്, മണികണ്ഠൻ മെസ്സേജ് ചെയ്യുന്നത്, കുട്ടൻചേരി ടു എരുമപ്പെട്ടി പോകുന്ന ഒരു ബസ്സാണ്, നവകേരള എന്ന് പറഞ്ഞിട്ടൊരു ബസ്സായിരുന്നു അത്, 9:30 AM ആയിരുന്നു സമയം എന്നുകൂടി മണികണ്ഠൻ ഓർമ്മിച്ച് തന്നെ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഷാജഹാൻജിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൈ നെയ്സ് മിസ് അനുമോൻ, അനുമോൻ്റെ മെസ്സേജ്, ബിൻസിമോൾ എന്ന് പറയുന്നൊരു ബസ്സുണ്ടായിരുന്നു, കടക്കൽ ടു വർക്കല, ആ ഒരു ഭാഗത്തെ ബസ്സായിരുന്നു അത, ഹസീന ബസ് പാലോട് ടു വർക്കല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അനുമോനാണ് അയച്ചു തന്നിട്ടുള്ളത്. കബീർ പറയുന്നത് കെ മേനോൻ എന്ന് പറയുന്ന ബസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. KL 866 ചാമ്പ്യൻ അശ്വതി പ്രിയൻ KL, ഓഹ് നമ്പർ വരെ ഇതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ, KL 8L 687 തൃശൂർ ടു കൊടുങ്ങല്ലൂർ ലിമിറ്റഡ് സ്റ്റോപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കബീറിൻ്റെ ആ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത് കേട്ടോ. അടിപൊളി. അങ്ങനെ എന്തായാലും ഈ പറഞ്ഞ പോലെ നിരസകരമായിട്ട് ഈ പറഞ്ഞ നമ്മുടെ നല്ല നല്ല കുഞ്ഞു മെമ്മറീസിലേക്കൊക്കെ പോയിട്ടാണ് നമ്മൾ ഈ ഒരു വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുത്ത് എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്ത്. ഒരുപാട് പേര് കെ മേനോൻ ബസ് പറഞ്ഞല്ലോ, ആർ കെ പാമ്പൂർ അദ്ദേഹവും മെസ്സേജ് അയക്കുന്നത് അത് തന്നെയാണ് കേട്ടോ. കെ മേനോൻ ബസ് തൃശ്ശൂർ ടു പാലക്കാട് മോർണിംഗ് 6:30 AM ആയിരുന്നു ആ ഒരു ബസ്സിൻ്റെ സമയം എന്ന് അദ്ദേഹവും ഓർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം വന്ന ബസ്സുകളുടെ പേരുകളിലൊന്ന് കെ മേനോനുള്ള ആ ഒരു ബസ്സിൻ്റെ പേരായിരുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് എത്തുകയാണ്. അതിനുശേഷം അടുത്ത വിശേഷങ്ങളിലേക്കും ബാക്കി അപ്ഡേറ്റുകളിലേക്കൊക്കെ നമുക്ക് വരാനായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. മുന്നേടെ മെസ്സേജാണ്, മുന്നേ പറയുന്ന 10ാം ക്ലാസ് വരെ നടന്നായിരുന്നു സ്കൂളിൽ പോകാറുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയും ഒരു ലൈഫ് നമ്മുടെ സമയത്ത് ചില സമയങ്ങളിൽ ചിലർക്കുണ്ടായിട്ടുണ്ടാകാം, കാരണം സ്കൂളിൽ ചിലപ്പോൾ അടുത്തുള്ള ആളുകൾ ചിലപ്പോൾ നടന്നു പോയിട്ടുള്ള ആളുകളും ഉണ്ടായിരിക്കാം അല്ലേ. ഓക്കെ അടിപൊളി. അപ്പോൾ എന്നാലും ഹംസക്കുട്ടി അതുപോലെ തന്നെ നടന്നു പോയൊരു വിശേഷമായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ എത്താനായിട്ട് പോവുകയാണ്. ഇനി സുനോ അപ്ഡേറ്റ്സിന് ശേഷം നമ്മൾ നേരെ ബാക്കി വിശേഷങ്ങളിലേക്കും കൂടുതൽ അപ്ഡേറ്റ്സിലേക്കും വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട് ഇതാ നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മുല്ലവള്ളിയും തേന്മാവും എന്ന സിനിമയിലെ ഒരു നല്ല ഒരു അടിപൊളി ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടിലേക്ക്.

0: ഫ്രഷ് ഫ്രീക്വൻസി.
1: സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സൂൺ അറ്റ് അൽബോത്താൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈ മെയ്ഡ് easier. Terms and conditions apply.
2: You're listening to
3: Morning Safari.
2: Morning Safari.
3: Morning Safari.
4: Only on Radio Suno.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: സുനോ അപ്ഡേറ്റ്സ്. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മെട്രാഷ് ആപ്ലിക്കേഷൻ വഴി 28 ലക്ഷത്തിലധികം സജീവ ഉപയോക്താക്കൾ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതായി മന്ത്രാലയം അറിയിച്ചു. ആപ്പിലൂടെ 6 ഭാഷകളിലായി 500ലധികം സേവനങ്ങൾ ലഭ്യമാണ്. ജപ്പാനിലെ ഐച്ചി നാഗോയിൽ നടക്കുന്ന 2026 ഏഷ്യൻ ഗെയിംസിൽ ഖത്തറിന് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ 60 കിലോഗ്രാം കരാട്ടെ വിഭാഗത്തിൽ അബ്ദുൾ റഹ്മാൻ അബ്ദുൾ ഹമീദാണ് വെള്ളി മെഡൽ സ്വന്തമാക്കിയത്. ഖത്തറിന്റെ സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കുന്നതിനായി ദോഹ ഇൻവെസ്റ്റ്മെന്റ് എന്ന പുതിയ നിക്ഷേപ പ്ലാറ്റ്ഫോം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. ഗൾഫ് കപ്പിനായി ഒരുങ്ങി ഖത്തർ ടീം. സെപ്റ്റംബർ 26 ബഹ്റിനെതിരെയാണ് ഖത്തറിന്റെ ആദ്യ മത്സരം. 27th ഗൾഫ് കപ്പിന് സെപ്റ്റംബർ 23 സൗദിയിൽ തുടക്കം കുറിക്കും. ചെന്നൈ ടീമിന്റെ പുതിയ ബൌളിംഗ് കോച്ചായി സഹീർ ഖാൻ ചുമതലയേറ്റു. IPL ചരിത്രത്തിലെ ഏറ്റവും വിജയകരവും മികച്ച പാരമ്പര്യവുമുള്ള ഒരു ഫ്രാഞ്ചൈസിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്ന് നിയമനത്തിന് ശേഷം സഹീർ ഖാൻ പ്രതികരിച്ചു.
1: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
3: Malabar Golden Diamonds. Morning Safari.
4: Brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: Kumbalavattatha. Favorite homes in a new launch luxury apartment project. The Residence. Close to Trivandrum International Airport, Lulu Mall and NH Bypass with 40 plus world-class amenities.
1: Koodaathe, Trivandrumthe prime location-gale paathi moonu luxury apartment project-galde details-umai Favorite Homes team ippol Khattaril. September 22 mudal 29 vare neril kaana. Doha, Radisson Blue Hotelil. Exclusive meetup-inai call 600-14949.
2: ഫിറ്റ്നസ് ലോകത്തെ ഏഴാമത്തെ അത്ഭുതം ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ അൽട്രയാനിൽ നിങ്ങൾ കൈ തുറന്നിരിക്കുന്നു. ടോപ്പ് കോച്ചുകൾ നൽകുന്ന ട്രെയിനിംഗ്, ലേറ്റസ്റ്റ് ട്രെയിനിംഗ് ടെക്നിക്സ് എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഉറപ്പാക്കുന്നു. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽട്രയാൻ, ഷാറാ ഷാഫി.
3: Hi, this is Nadia. You're listening to Radio Suno. Qatar's favorite radio station.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸின்டி புதிய ஷோரூம் இப்போ அபோஹமூர் சஃபாரி மாலிலும். നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മാളിൽ നിന്ന് മാത്രം.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
3: സ്റ്റുഡിയോ ഗ്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആണ്. September 22, ചൊവ്വാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി ഇന്ന് ചില നല്ല നല്ല ഓർമ്മകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഓർമ്മകളെ തട്ടി ഉണർത്തിയത് നാട്ടിൽ വരാൻ പോകുന്ന ചിലപ്പം സംഭവിച്ചേക്കാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ നാട്ടിലെ KSRTCയിൽ ഡിജിറ്റൽ റേഡിയോ എന്ന് പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ വരാൻ സാധ്യതകളുണ്ട് എന്ന്

0: പറഞ്ഞ ചിലരെ കാര്യമൊക്കെ കണ്ട സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചു വരികയായിരുന്നു. ഈ പറഞ്ഞപോലെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരിക്കും, കോളേജിൽ പഠിക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും സ്ഥിരം പോകുന്ന ചില ബസ്സുകളും ആ ബസ്സിൻ്റെ ടൈം ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഓർമ്മയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ഒരുപാട് പേരുടെ നല്ല നല്ല വിശേഷങ്ങൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വോയിസ് നോട്ടിലേക്ക് കൂടി നമുക്ക് പോകാം. അർഷദ് നമ്മളുടെ കൂടെ വോയിസ് നോട്ടിൽ ജോയിൻ ചെയ്യുന്നുണ്ട്.
1: ഗുഡ് മോർണിംഗ് നിസ. ചോദ്യം നല്ല രസകരമായിട്ടുള്ള ഒരു ചോദ്യം. ഓ, എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പണ്ടത്തെ ബസ്സാണ് FMS സർവീസ്, അസ്മാബി കോളേജ് ടു കോട്ടപ്പുറം റൂട്ടാണ് അത്. ശരിക്കും നമ്മൾ സ്ഥിരം പോയിരുന്ന ഒരു ബസ്സാണ് അന്ന്, പഴയ ബസ്സാണ് അത്. സൈഡില് സീറ്റാണ്, നീട്ടത്തില് ഫ്രണ്ട് ഡോർ തുടങ്ങി ബാക്ക് ഡോർ വരെ ഒരു സൈഡില് ബാക്ക് ടു ബാക്ക് സീറ്റ്. അതേമാതിരത്തെ ബസ്സൊക്കെ ഇന്നുണ്ടോന്ന് പോലും സംശയമാണ്. ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു ഓർമ്മ അത്. ഒരിക്കലും ആ കളറും ഡ്രൈവറെ പേരും സെയ്തു എന്നാണ് പുള്ളിര ഡ്രൈവറെ പേര് സെയ്തുക്കാന്നാണ് വിളിക്കുക. പുള്ളിരെ പേരും കണ്ടക്ടറിന്റെ പേരും നമുക്കൊന്നും മറക്കാൻ പറ്റാത്ത ഒരു ടൈമാണത്.
0: അടിപൊളി. അർഷദായിരുന്നു ആ ഒരു വിശേഷം ഷെയർ ചെയ്തത്. കബീറിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഒരു സമയത്ത് തൃശൂർ കൊടുങ്ങല്ലൂർ, തൃശൂർ പാലക്കാട്, തൃശൂർ തൃപ്രയാർ റൂട്ടിലെ കിരീടം വെക്കാത്തൊരു ബസ്സായിരുന്നു KK മേനോൻ. എനിക്ക് തോന്നിയത് നമ്മൾ മെസ്സേജ് വായിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ വന്ന പേരുകളിൽ ഒരു പേരെന്ന് പറയുന്നത് KK മേനോൻ എന്ന് പറയുന്ന ആ ഒരു ബസ്സിന്റെ പേരായിരുന്നു. തൃശൂർ ജില്ലയിലെ അന്തിക്കാട് ആയിരുന്നു അവരുടെ സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് കബീർ ആ ഒരു മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളത്. വിഷ്ണു മെസ്സേജ് ചെയ്യുന്നത് പാരിപ്പള്ളി ബിൻഷ എന്ന് പറയുന്നൊരു ബസ് ഉണ്ടായിരുന്നു 6:10 പൂതക്കുളം 7:45 പാരിപ്പള്ളി എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു മെമ്മറി ആൾ ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. ആ വീണ്ടും KK മേനോൻ ഫാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. KK മേനോൻ ബസ് ഞങ്ങളുടെ നാട്ടിലാണ്, തൃപ്രയാറാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സന്തോഷം ഫൈസൽ ഷെയർ ചെയ്യുന്നുണ്ട്. ശ്രീറാമിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ശ്രീറാം, ഗുഡ് മോർണിംഗ് റേഡിയോ സോനോ. ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷയമോ? തീർച്ചയായിട്ടും. നല്ല പേരാണല്ലോ സിസ്റ്ററുടെ, ഇത് പ്രാർത്ഥന എന്നാണ് പേര്. വിഷസ് ബൈ ശ്രീറാം, അക്ഷര, അനുറാം, സനില, എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടി ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന പ്രാർത്ഥനയ്ക്കുള്ള സ്പെഷ്യൽ വിഷസ്.

ഇന്നത്തെ ബസ് വിശേഷങ്ങള് നമ്മുടെ കെ കെ മേനോൻ ബസ് തൂക്കി എന്ന് പറയേണ്ട വരും. ദായി വീണ്ടും കെ കെ മേനോൻ ബസ് ഫാൻസ് ജോയിൻ ചെയ്യുന്നുണ്ട്. ഷാഫിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ നല്ല നല്ല മെമ്മറീസ് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും മെസ്സേജിൽ പറയാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്ക്. ഇനി അടുത്ത പാട്ടിലേക്ക് ഒരു ബ്യൂട്ടിഫുൾ പാട്ട് കേൾക്കാൻ പോവാണ്. ഹനാൻ ഷായും നിത്യ മേനോനും പാടിയ ഇന്നസെന്റ് എന്ന മൂവിയിലെ അതിശയം എന്ന് തുടങ്ങുന്ന ഒരു നല്ല പാട്ടുണ്ട്. ആ പാട്ടാണ് ഇനി നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നത്, മോർണിംഗ് സവാരിയിൽ.

0: മായാജാലക്കാരൻ മെന്റലിസത്തിലെ സൂപ്പർ താരം മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
1: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർ സ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ. സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ Tanishq, as vibrant as you.
2: Radio Suno 91.7 FM.

ഓരോ എം ജി ശ്രീകുമാർ ഷോ കഴിയുന്ന സമയത്തും പിന്നെ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയില് പ്രത്യേകിച്ച് നോക്കുവാണെങ്കിൽ ആ ഷോ റിലേറ്റഡ് ആയിട്ടുള്ള അത്രമാത്രം വൈറൽ വീഡിയോസും അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം എം ജി ശ്രീകുമാർ ഷോ ട്രിവാൻഡ്രത്ത് നടന്ന സമയത്ത് അവിടെ ഷാൻ റഹ്മാൻ വരുന്നു. പിന്നെ അതുപോലെ തന്നെ ആ ഷോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഓരോ ഷോ കഴിയുന്ന സമയത്തും പിന്നെ ഇൻസ്റ്റ പിന്നെ ആ ഷോ റിലേറ്റഡ് ആയിട്ടുള്ള അത്രമാത്രം വീഡിയോസും അല്ലെങ്കിൽ ആളുകൾ കൂടെ പാടുന്നതും അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഏതായാലും ആ ഒരു വിശേഷം പറഞ്ഞ സമയത്ത് തന്നെ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും എം ജി ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ഒരുപാട് നമ്മളുടെ ഇവിടെ ഖത്തറിലേക്ക് വന്ന സമയത്ത് നമ്മളോട് സംസാരിച്ച ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ റീലുകളായിട്ടൊക്കെ നമ്മളും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. കാണാത്ത ആളുകൾ തീർച്ചയായിട്ടും കണ്ടോളൂ. പിച്ചവക പൂങ്കാവുകൾക്കും അപ്പുറം ആ പാട്ടുണ്ടല്ലോ, ആ പാട്ട് മമ്മൂക്കയുടെ കൂടെ വീണ്ടും പാടിയ ഒരു അനുഭവമൊക്കെ അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റയിലേക്ക് ഒന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒക്കെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം ഷെയർ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നേരെ ഇൻസ്റ്റയിലേക്ക് തന്നെയാണ് ഞാൻ വീണ്ടും പോകുന്നത് കേട്ടോ. നമ്മുടെ ലയണൽ മെസ്സി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻസ്റ്റാ പോസ്റ്റ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം ഇനി ഇറങ്ങാൻ പോകുന്ന 6 October നടക്കുന്ന ആ ഒരു മത്സരത്തിൽ അദ്ദേഹം ഇറങ്ങാൻ പോകുന്ന ആ ഒരു ജേഴ്സി അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജേഴ്സിയുടെ കളറും അല്ലെങ്കിൽ എന്താണ് ആ ജേഴ്സിയുടെ പ്രത്യേകതകളും എന്നുള്ളതൊക്കെ ഇങ്ങനെ വലിയ ചർച്ചകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ അന്താരാഷ്ട്ര പോരാട്ടത്തിനായിട്ട് അല്ലെങ്കിൽ മത്സരത്തിനായിട്ട് അദ്ദേഹം ഇറങ്ങാൻ പോകുന്ന സമയത്ത് ആ ഒരു പ്രത്യേക ജേഴ്സി അദ്ദേഹം ഒരു സ്പെഷ്യൽ ജേഴ്സി അണിഞ്ഞുകൊണ്ടായിരിക്കും കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത്. നേർത്ത നീലയും സ്വർണ്ണ നിറവും കലർന്ന ഒരു പ്രത്യേക ജേഴ്സിയാണ്. ആ ഒരു ജേഴ്സിയിലായിരിക്കും അദ്ദേഹം കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഇന്ന് ഇൻസ്റ്റയിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഇനി ഒരു വിഷസിലേക്ക് കൂടി പോകാനായിട്ടുണ്ട്. മോൾക്കുള്ള സ്പെഷ്യൽ വിഷസ് കൊടുക്കണം, പാത്തു എന്നാണ് മോളുടെ പേര്, മോൾക്കുള്ള ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്കുള്ള നമ്മളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ SMR എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് ആ മെസ്സേജ് വന്നിട്ടുള്ളത്. എൻ്റെ മകൾ ഫാത്തിമ സഹറ പാത്തുവിൻ്റെ 7th ബർത്ത്ഡേ ആണ്. അപ്പോൾ മോൾക്കുള്ള നല്ല വിഷസ് കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ പാത്തുവിന് സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ ആശംസകൾ.

ഒരു മെസ്സേജ് കൂടി ഉണ്ട് ഉണ്ണിയുടെ അക്കൗണ്ടിൽ നിന്നാണ്. ടുഡേ മൈ വൈഫ് ബർത്ത്ഡേ, പ്ലീസ് വിഷ് ഹെയർ നെയിം ആതിര എന്നാണ് പേര്. ഇന്ന് ആതിരയുടെ ബർത്ത്ഡേ ആണ്. ആതിരയ്ക്കുള്ള വിഷസ് കൊടുക്കുന്നത് ഉണ്ണി കാത്തു കല്ലു എല്ലാവരും ചേർന്നിട്ടാണ്. അപ്പൊ ആതിരയ്ക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ.

നമ്മൾ ചില പഴയ ബെസ്റ്റ് മെമ്മറീസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹരിയുടെ മെസ്സേജ് ഉണ്ട്. ഹരി പറയുന്നത് പാലക്കാട് ജില്ലക്കാരുടെ അഹങ്കാരമായിരുന്ന ഒരു ബസ് ഉണ്ടായിരുന്നു, മൈൽ വാഹനം. 80s ഉള്ള ആളുകൾക്ക് മറക്കാനായിട്ട് പറ്റില്ല, ഷൊർണൂർ സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ എന്തായാലും നല്ല നല്ല ഓർമ്മകളിലൂടെയും നല്ല നല്ല വിശേഷങ്ങളിലൂടെയും നല്ല നല്ല വിഷസുമൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് നേരെ അടുത്ത പാട്ട് കൂടി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. മധുവിധു എന്ന സിനിമയിലെ പാട്ടാണ് ഇനി നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നത്. മോർണിംഗ് സവാരിയിലൂടെ സമയം 8 കഴിഞ്ഞ് 34 ആണ്. ജനസ നിങ്ങൾക്കൊപ്പം ഈ ടൈമിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
3: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
4: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജി വർഷ.
5: You are listening to Radio Suno 91.7.

0: 91.7 FM.
1: Qatar's favorite radio station.
0: You're listening to.
2: Morning Safari.
0: Morning Safari.
2: Morning Safari.
3: Only on Radio Suno 91.7 FM.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 42 മിനിറ്റാണ്. ഇനി ഇപ്പോൾ ഏഷ്യൻ ഗെയിംസിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു സമയമാകുമ്പോൾ ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്ന ഒരു ടൈമാണ്. നമുക്കറിയാം ഒരുപാട് മത്സരങ്ങളും അതിൻ്റെ ഫലങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഏറ്റവും അധികം സന്തോഷമുള്ള കാര്യം, ഏറ്റവും അധികം ഖത്തറിന് ഏഷ്യൻ ഗെയിംസിൽ നിന്നുള്ള ആദ്യ മെഡൽ നേട്ടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ജപ്പാനിലെ ഐചിൻ നാഗോയിൽ നടക്കുന്ന 2026 ഏഷ്യൻ ഗെയിംസിൽ ഖത്തർ ആദ്യത്തെ മെഡൽ സ്വന്തമാക്കി എന്നുള്ള വിശേഷങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. പുരുഷന്മാരുടെ 60 കിലോഗ്രാം കരാട്ടെ വിഭാഗത്തിൽ അബ്ദുൾ റഹ്മാൻ അബ്ദുൾ ഹമീദ് അദ്ദേഹമാണ് ആ ഒരു മെഡൽ നേട്ടത്തിലേക്ക്, വെള്ളി മെഡൽ നേട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സന്തോഷ വിശേഷം പറയുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ മത്സര വിശേഷങ്ങളൊക്കെ നോക്കി പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇന്ന്, അത്ര എന്താ പറയുക, ചെറിയ തിരിച്ചടികളും പ്രതീക്ഷകൾ കുറവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഏഷ്യൻ ഗെയിംസിൽ ചെറിയ നിരാശകളും പിന്നെ അതുപോലെ ചെറിയ പ്രതീക്ഷകളും ഒക്കെ കൂടുതലുള്ള ദിവസമാണെന്ന് പറയേണ്ടി വരും. അതിൽ തന്നെ നോക്കുന്ന സമയത്ത് ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരങ്ങളായ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് അവർക്കൊരു അട്ടിമറി വിജയം അവർ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷ വിശേഷം എത്തിയിട്ടുണ്ട്. അതോടൊപ്പം പി വി സിന്ധു ആളുടെ ഒരു പരാജയ വിശേഷം കൂടി ഇങ്ങനെ വരുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന് സന്തോഷവും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ദിവസങ്ങളാണ് ഇന്നത്തെ ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യ റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത്. ഒപ്പം തന്നെ ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് വളരെ പ്രതീക്ഷകളോടുകൂടി തന്നെ കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഫൈനലിൽ ശ്രീലങ്കയാണ് നമ്മുടെ എതിരാളികളായിട്ട് ഉള്ളത് എന്നുള്ള വിശേഷങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും വീണ്ടും വീണ്ടും മെഡലുകൾ, മെഡൽ പട്ടിക നിറയട്ടെ എന്നുള്ള കാര്യം തന്നെയാണ് നമുക്കും വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യാനായിട്ടുള്ളത്, വളരെ സ്പെഷ്യലായിട്ട്. ഒപ്പം തന്നെ മറ്റൊരു അപ്ഡേറ്റിലേക്ക് കൂടി പോകാനായിട്ടുണ്ട്. നമുക്കറിയാം മെട്രാഷ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള നമ്മളുടെ ലൈഫിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മെട്രാഷ് ആപ്ലിക്കേഷൻ വഴി 28 ലക്ഷത്തിലധികം സജീവ ഉപയോക്താക്കൾ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ അധികൃതർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ആപ്ലിക്കേഷനിലൂടെ തന്നെ 6 ഭാഷകളിലായിട്ട് 500ലധികം സേവനങ്ങളാണ് നമുക്ക് ലഭ്യമാക്കുന്നത്. അപ്പോൾ ഈ ഒരു വിശേഷങ്ങൾ കൂടി നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്തുകൊണ്ട് അടുത്തൊരു കിഡിലം പാട്ടിലേക്ക് നമ്മൾ പോകുന്നു. ഓക്കെ കൺമണി മൂവിയിലെ പാട്ടാണ് വരുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Morning Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

പ്രണയകാലം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 5 ആണ്. സെപ്റ്റംബർ 22 തീയതി ചൊവ്വാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഒരു സിനിമയൊക്കെ കണ്ടുപിടിച്ച് ഒന്ന് റിലാക്സ് ആയി പോകുന്ന സമയമാണ്. ഹൈഡൻ സീക്കിലേക്ക് നമ്മൾ എത്തുന്ന ഒരു ടൈമാണ്. അപ്പം നേരെ നമ്മൾ സൂചനകളിലേക്ക് പോയിട്ട് ഇന്നും വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത്. നമുക്ക് നോക്കാം. അങ്ങനെ ഹൈഡ് ആൻഡ് സീക്ക് കാത്തിരിക്കുന്നവരുടെയൊക്കെ മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ സൂചനകളിലേക്ക് പോവാണ്. ഈ സിനിമ റിലീസായത് 2014 റിലീസായ ഒരു സിനിമയാണിത്. ഇതൊരു സൂചനയാണ് കേട്ടോ. ഈ സിനിമയുടെ സംവിധായകൻ തന്നെയാണ് ഈ സിനിമയുടെ പ്രൊഡക്ഷനിലും ഉള്ളത്, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്നുള്ള രീതിക്ക് ഈ സിനിമയുടെ സംവിധായകനെ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ സിനിമയിലെ നായിക കഥാപാത്രത്തിൻ്റെ പേര് ദീപിക എന്നാണ്. ഈ സിനിമയിലെ നായിക കഥാപാത്രത്തിൻ്റെ പേര് ദീപിക എന്നാണ്. ഏതായിരിക്കും ഈ ചിത്രം? എല്ലാവർക്കും അറിയുന്ന സിനിമയാണ് കേട്ടോ. 2014 റിലീസായ സിനിമയാണിത്. സംവിധായകൻ തന്നെയാണ് ഈ സിനിമയുടെ പ്രൊഡക്ഷനിലേക്കും അദ്ദേഹത്തിൻ്റെ കമ്പനി തന്നെയാണ് വരുന്നത്. ദീപിക ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ? മുജീബ് ഖത്തർ ഒരു വോയിസ് നോട്ട് അയക്കുന്നുണ്ട്. സിനിമയുടെ പേരാണോ മുജീബ് അത്? ഓക്കെ, എന്നാലും ഞാൻ സംസാരിച്ചതിന് ശേഷം ആ വോയിസ് നോട്ട് കേൾക്കുന്നതായിരിക്കും. സിനിമ മനസ്സിലായവരുണ്ടോ? കടുപ്പമായോ? കടുപ്പാവാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതുവരേക്കും ആർക്കും സിനിമ അങ്ങോട്ട് മനസ്സിലേക്ക് വന്നിട്ടില്ല. ഓക്കെ, 2014 റാഹാ, എൻ്റെ തെറ്റിദ്ധാരണയാണ്. ഓക്കെ, ഷഹീൻ മജീദ് ചോദിക്കുന്നത് ബാംഗ്ലൂർ ഡേയ്സ് ആണോ എന്ന്. അല്ല, ബാംഗ്ലൂർ ഡേയ്സ് അല്ല, വേറൊരു സിനിമയാണ്. നസീമിന് കിട്ടി കേട്ടോ. നസീം കൃത്യമായിട്ടത് മനസ്സിലാക്കിയെടുത്തു എന്നുള്ളതാണ്. നസീം മാത്രമല്ല, അജിയുടെ റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. ഫരീസാദ് റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. ഇവരൊക്കെ ക്ലാസ്സിലെ മെഡിക്കൽ കുട്ടികളായതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് തന്നെ അയച്ചിട്ടുണ്ട് ഇവരെല്ലാവരും തന്നെ. ഓക്കെ, ഷഹീനെ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചു. 2014 റിലീസായ സംവിധായകൻ തന്നെയാണ് ഈ സിനിമയുടെ പ്രൊഡക്ഷനിലേക്കും വരുന്നത്. ദീപിക ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തിൻ്റെ പേരാണ്, നായിക കഥാപാത്രത്തിൻ്റെ പേരാണ്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യോ എന്നോടോ ബാല. പിന്നെ അല്ല, അജി ചോദിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, കറക്റ്റായിട്ട് നയിക്കുന്നു. അമ്ന ഷഹീം കറക്റ്റാണ് കേട്ടോ, അമ്നയും കറക്റ്റാണ്. അപ്പോൾ ഇന്നലെ കുറച്ച് കൺഫ്യൂഷനുള്ള സ്ഥിതിക്ക് ഞാൻ ഒരു ശബ്ദ സൂചന കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പമാക്കി തരാനായിട്ട് ഒരു ശബ്ദ സൂചന കൂടി തരാം. അതിന് മുൻപായിട്ട് ഈ പാട്ടുകൂടി നമ്മളൊന്ന് കേട്ടു പോവാണ് കേട്ടോ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் இன் புதிய ஷோரூம் இப்போ அபோஹமூர் சஃபாரி மாலிலும். നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

നന്ദനം മൂവിയിലെ പാട്ടായിരുന്നു അത്. സമയം 9 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. കുറച്ചുപേർക്കൊക്കെ ഉത്തരങ്ങൾ കിട്ടി വരുന്ന സമയമാണ്. കുറച്ചുപേർക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ നമുക്കൊന്ന് മാറ്റാട്ടോ. ഞാൻ എൻ്റെ സൂചനകളിലൂടെ ഒരു ശബ്ദ സൂചന കൂടി നിങ്ങൾക്ക് കേൾപ്പിക്കുന്ന സമയത്ത് മൂവി ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാകും. 2014 റിലീസായ ഒരു സിനിമയാണിത്. സംവിധായകൻ തന്നെയാണ് ഈ സിനിമയുടെ പ്രൊഡക്ഷനിലേക്കും അല്ലെങ്കിൽ ആ ഒരു കമ്പനി തന്നെയാണ് പ്രൊഡക്ഷനും ചെയ്തിട്ടുള്ളത്. ദീപിക എന്നാണ് ഈ സിനിമയിലെ നായിക കഥാപാത്രത്തിൻ്റെ പേര്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു നമ്മളുടെ ചോദ്യം. ഇപ്പം കേട്ട് തുടങ്ങിയവർക്കും റൈറ്റ് ആൻസർ ചെയ്ത സിനിമ എന്നുള്ളത് പിടികിട്ടിയവർക്കും അയക്കാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്ക് ഞാനൊരു ശബ്ദ സൂചന കേൾപ്പിക്കട്ടെ. ഇതുകൂടെ കേൾക്കുമ്പം സിനിമ ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കാം നമുക്ക്. ഒന്നുകൂടെ കേൾക്കാം. ഇനി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല കേട്ടോ, ഒരു രക്ഷയില്ല എന്ന് ഹാരിസ് മതിലകത്ത് പറയുന്നു. എനിക്കറിയില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സജിൽ ദൈപ് അയക്കുന്നുണ്ട്. നിഷാദ് റൈറ്റ് ആൻസറാണ്. പിന്നെ വന്നിരിക്കുന്നത് കൃഷ്ണചന്ദ്രൻ റൈറ്റ് ആൻസർ അയക്കുന്നു. സജീറിന് റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഈ ഒരു ശബ്ദ സൂചന കേട്ടപ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ പെട്ടെന്ന് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് കൂടി നമ്മൾ എത്താനായിട്ട് പോവുകയാണ്. തന്മാത്ര മൂവിയിൽ ഒരു നല്ല പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കാർത്തിക്കും മീനുവും ചേർന്ന് പാടിയ പാട്ടാണ്. സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ പെട്ടെന്ന് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാട്ട് നമ്മൾ കേട്ട് ആസ്വദിക്കുന്നത്.

0: रेडियो सुनो 91.7 FM Qatar's favorite radio station.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
3: Malabar Golden Diamonds. Morning Safari.
4: Brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: ഇന്ത്യയുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂരി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂരി ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: In association with...

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. ക്രിക്കറ്റ് ഫാൻസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും ജപ്പാനും തമ്മിലുള്ള ആ ഒരു മാച്ചിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് ലേറ്റ് ആകും എന്നുള്ളതായിരുന്നു കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ്. കുറച്ച് കാലാവസ്ഥയും കാര്യങ്ങളും ഒക്കെ കാരണം കൊണ്ട് ടോസ് വൈകുന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു നമ്മൾ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു മത്സരത്തിലേക്ക് എത്തുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇന്ത്യ ജപ്പാൻ മത്സരം നടക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു, മാച്ച് എന്തായി, കാണാനായിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് അറിയാനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. എന്തായാലും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യ ബാറ്റിംഗ് ചൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ടോസ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും ബാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് സ്കോറിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇങ്ങനെ കാത്തിരുന്ന ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള വിശേഷം കൂടി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ ചെന്നൈ ടീമിൻ്റെ ഒരു വിശേഷം നമ്മളിങ്ങനെ അറിഞ്ഞു വരികയായിരുന്നു. സഹീർ ഖാൻ മുഖ്യ പരിശീലകനായിട്ട്, മുൻ ഇന്ത്യൻ പേസ് ബോളർ സഹീർ ഖാനെ മുഖ്യ പരിശീലകനായിട്ട് ചെന്നൈ ടീം നിയമിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഇത്രയും കാലം സ്റ്റീഫൻ ഫ്ലെമിംഗ് ആയിരുന്നു ടീമിൻ്റെ മുഖ്യ പരിശീലകൻ. അതിന് പകരക്കാരനായിട്ടാണ് സഹീർ ഖാൻ എത്താനായിട്ട് പോകുന്നത് കേട്ടോ. ഒരുപാട് ആളുകളുടെ പേരുകൾ ഇങ്ങനെ പരിശീലക സ്ഥാനത്തേക്ക് ഇങ്ങനെ ഉയർന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പലരുടെയും പേരുകൾ കേട്ടു, രാഹുൽ ദ്രാവിഡിൻ്റെ പേര് കേട്ടു, മൈക്ക് ഹസിയുടെ പേര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലപല പേരുകൾ വന്നിട്ടും അവസാനം അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു പേരിലേക്ക് സഹീർ ഖാൻ എന്ന് പറയുന്ന പേരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. ഐ പി എൽ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും വിജയകരമായ ടീമുകളിൽ ഒന്നിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയൊരു ബഹുമതിയാണ്. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ എന്ന നിലയിൽ ഞാൻ കളിക്കളത്തിൽ ചെന്നൈയെ നേരിട്ടിട്ടുണ്ട്, ആ മത്സരങ്ങളൊക്കെ ഞാൻ ഏറെ ആസ്വദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടിയായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സഹീർ ഖാൻ ഇനി ചെന്നൈ ടീമിനൊപ്പം കളത്തിൽ മുഖ്യ പരിശീലകനായിട്ട് ഉണ്ടാവും എന്നുള്ള ആ ഒരു വിശേഷം കൂടി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ സൂചനകളിൽ നിന്നും ഇന്ന് സിനിമ എല്ലാവരും വളരെ വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ചു. ലിജോ ജോസഫിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു, സാദിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഹാപ്പി എന്ന് പറയുന്ന അക്കൗണ്ടിൽ, നല്ല പേര് ഹാപ്പി, ഓക്കെ, ഹാപ്പി എന്നുള്ള അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. തസ്നീം ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിരുന്നു. 2014 റിലീസായൊരു സിനിമ, സംവിധായകൻ തന്നെയാണ് ഈ സിനിമയുടെ പ്രൊഡക്ഷനിലേക്ക് വരുന്നതും. ദീപിക എന്നാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ നായിക കഥാപാത്രത്തിൻ്റെ പേര്. ഏതാണ് മൂവി എന്നുള്ളതായിരുന്നു ചോദിച്ചത്. ടോട്ടൽ എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് റൈറ്റ് ആൻസർ, മുഹമ്മദിൻ്റെ റൈറ്റ് ആൻസർ, ഷാജഹാൻ്റെ റൈറ്റ് ആൻസർ, സജീറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൃഷ്ണചന്ദ്രൻ, നിഷാദ്, സജിൽ, മുജീബിൻ്റെ റൈറ്റ് ആൻസർ, ശിവ മെസ്സേജ് അയക്കുന്നു, ശ്രീജിത്ത്, അമീൻ, ഷെരീഫ്, ഫസ്ലു, അൻസൽ, പിന്നെ അതുപോലെ എൻ എന്നുള്ള അക്കൗണ്ടിൽ നിന്നും അങ്ങനെ ഒരുപാട് പേരുടെ ശരി ഉത്തരങ്ങൾ കിട്ടി നിൽക്കുന്ന സമയമാണ്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ശരി ഉത്തരം എന്ന് പറയുന്നത് വിക്രമാദിത്യൻ എന്ന് പറയുന്ന മൂവി തന്നെയാണ് കേട്ടോ. ആ സിനിമയായിരുന്നു നമ്മൾ ഇന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വിശേഷങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി എനിക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് എത്തുന്നു. സമയം 9 കഴിഞ്ഞ് 49 ആണ്. ദാ തസ്നീം കേട്ട ഉടനെ തന്നെ ഉത്തരം ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ ആളുടെ ഉത്തരവ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ എന്തായാലും ഇന്നത്തെ ദിവസം സെപ്റ്റംബർ 22 ചൊവ്വാഴ്ച ദിവസം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ഡേ ആയിട്ട് മാറട്ടെ എന്ന് സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇനി ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് സന്ദീപ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. വിക്രമാദിത്യൻ മൂവിയിലെ പാട്ട് തന്നെയാണ് ഇനി വരുന്നതും. കേട്ടിക്കേട്ട് കൂട്ടുകൂടാം.

0: frequency. Now, available on Vodafone Shuf app.
1: സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റിവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോണാറ്റ് അൽവോതാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ്ക് ജ്വല്ലറി ബൈ made easier. Terms and conditions apply.
2: You're listening to
3: Morning Safari.
2: Morning Safari.
3: Morning Safari.
4: Only on Radio Suno 90.

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: വെൽക്കം, ഗുഡ് മോർണിംഗ്. ഇനി കാലി വരക്കം, സുപ്രഭാതം. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു മോർണിംഗ് വിഷസ് ദാ ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ്. നേരുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 1:30 സന്ദീപാണ് കൂടെയുള്ളത് ഹോം ഡെലിവറിയിൽ. യെസ്, അപ്പോൾ ഗുഡ് മോർണിംഗ് വിഷസ് ഒക്കെ ഇങ്ങ് പോന്നോട്ടെ. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മോർണിംഗ് വിഷസിന് വേണ്ടിയിട്ട്. പൊതുവെ ചുറ്റുപാടും നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫിസിക്കലി അലൗ ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മെൻറ്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് രണ്ടും രണ്ട് കാറ്റഗറീസ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്, മെൻറ്റൽ ഹെൽത്ത് ആൻഡ് ഓൾസോ ഫിസിക്കൽ ഹെൽത്ത്. അല്ലെ, ഫിസിക്കൽ ഹെൽത്തിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മെൻറ്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ ചുറ്റും ഒരുപാട് നല്ല ആൾക്കാർ, ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവണം എന്നുള്ളത്, ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഇതൊക്കെ ബാലൻസ് ചെയ്ത് പോകണമെങ്കിൽ ട്രീ ഓഫ് ലൈഫ്, ലൈഫിൻ്റെ ആ ഒരു ട്രീ, ആ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകണം. ആ ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കും തന്നെ നമുക്ക് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കില്ല. എല്ലാവരുടെ ട്രീ ഓഫ് ലൈഫും ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. വൈ? ബിക്കോസ് ഈച്ച് ഡേ നമ്മൾ സ്പെഷ്യൽ ആക്കുന്ന എത്രത്തോളമാണ് അത്രയും സ്പെഷ്യൽ ആയിരിക്കും നമ്മളുടെ കൂടെയുള്ളവർക്ക് ആ ദിവസവും. അങ്ങനെ കൂടെയുള്ളവർക്ക് ചിരി കൊണ്ടുവരാനായിട്ട് നമ്മളൊരു റീസൺ ആയി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് ദറ്റ് യു ക്യാൻ ഡു ടു അതേഴ്സ്. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി 22 September ചൊവ്വാഴ്ച ദിവസം നമ്മൾ ഒരുമിച്ച് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാറ്. എല്ലാവിധത്തിലും നല്ലൊരു ദിവസം, നല്ലൊരു സമയം ആശംസിച്ചുകൊണ്ട് നല്ലൊരു പാട്ട് ദേ എല്ലാവർക്കും ടു മൈ ഓൾ ലവ്ലി ലിസ്ണേഴ്സ് കൊടുത്തുകൊണ്ട് തന്നെ ഇന്നത്തെ ഡേ ഹോം ഡെലിവറി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖദാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ അയക്കാനായിട്ട് മറക്കണ്ട. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ മെസ്സേജസ്. ഇപ്പോൾ ഒരു വണ്ടർഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ്. വിഷിംഗ് യു ഓൾ ഹാപ്പി ഹാപ്പി ഡേ.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 8 മിനിറ്റും 54 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
3: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. September 22 to 29 വരെ നേരിൽ കാണാം. ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 600149449.
4: അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.

0: ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
1: ഹായ് എവരിവൺ, ഞാൻ രഞ്ജിനി ഹരിദാസ്.
0: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 കിഡ്സ്.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Once again, welcome back to Radio Sonora 91.7 FM with the home delivery at time. Sandeep Aadu koodeyullathu. Studio clockil samayam 10 mani kazhinju 17 minutum 4 secondum. September 22nd theyathi chuvazhcha divasam ettum manohramayittu ingane poikkondirikkunna oru samayana. Ee timeil namukku morning wishes okke vannukondirikkunnu. Aa wishesilekku Sheeba Dineshan good morning wishes arichittundu. And Naseem enna accountil ninnum good morning Sandeep bro ennulla wish arikkunnundu. Alameen good morning dear. And then Tasneem, good morning message അയച്ചിട്ടുണ്ട്. വരുൺ ഗുഡ് മോർണിംഗ് പറയുന്നു. ദിവ്യയുടെ ഗുഡ് മോർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട്. സനൽ ഗുഡ് മോർണിംഗ് ആൻഡ് ഓൾസോ ഇർഫാൻ ഗുഡ് മോർണിംഗ് പറയുന്നു. ആ കൂട്ടത്തിൽ തന്നെ ഒരു ബർത്ത്ഡേ വിഷു കൂടി പറയണം. ഷമീർ എന്ന എൻ്റെ സഹോദരന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം ആശംസിക്കുകയാണ്. ഇർഫാനാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഷമീറിന് എല്ലാവിധ ആശംസകളും ആൻഡ് വിഷിംഗ് എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ.

ഹാപ്പി ഹാപ്പി ബർത്ത് ഡേ വൺസ് അഗൈൻ. ആ ഒരു ബർത്ത് ഡേ വിഷസ് പറഞ്ഞിട്ടുണ്ട്. അൻസലിന്റെ മെസ്സേജിലേക്കാണ് ഗുഡ് മോർണിംഗ് വിഷസ് പറഞ്ഞിട്ടുണ്ട്. ഹാഷിം ഗുഡ് മോർണിംഗ് പറയുന്നു. ആഷിഖിന്റെ മോർണിംഗ് വിഷസ്. സന്ദീപ് ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? ആകെപ്പാടെ സീനാണല്ലോ, എല്ലാവർക്കും പനിയും ജലദോഷവും. ക്ലൈമറ്റ് മാറേണ്ടതാണ്. അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ നമ്മുടെ ബോഡിയും അക്സെപ്റ്റ് ചെയ്ത് മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉറക്കമാണ്. രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് കുറച്ച് നേരം ഒരു 5:30 ആകുമ്പോൾ എണീറ്റു, പിന്നെ വീണ്ടും കിടന്നു, പിന്നെ കടന്നു കഴിഞ്ഞാൽ സീനാണ് ഗൈസ്. ഉറക്കം എഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര മടിയാണ്. രാവിലെ തൊട്ട് കേൾക്കുന്ന കഥകളിൽ ഒരു കഥയാണ് ഇത്. രാത്രി വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെച്ച് കയറി കിടന്ന് ഉറങ്ങി, ആൻഡ് രാവിലെ ആയപ്പം മടി കാരണം എഴുന്നേറ്റില്ല, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യാൻ പറ്റിയില്ല. പുറത്തിരുന്ന് ഐ മീൻ പുറത്ത് പോയി വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരുപാട് പേര് അതേ കഥയൊക്കെ കേട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇന്നത്തെ ദിവസം. ഞാനും ഈ കഥകളൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓൾമോസ്റ്റ് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്നുള്ളത്, എല്ലാവരുടെ അവസ്ഥയും ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ആയിട്ട് കുറേ അണ്ടർസ്റ്റാൻഡിങ്ങും കുറേ കോംപ്രമൈസസ് ഒക്കെ ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ അത് ആരും മറന്നു പോകണ്ട, എസ്പെഷ്യലി വെൻ യു ആർ വർക്കിംഗ് സംവെയർ. അവിടെ നമ്മൾ ഓഫീസിൽ ചെന്നിട്ട് നമ്മുടെ ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളും ഒന്നും നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കാനായിട്ട് പോകരുത് കേട്ടോ. ഏറ്റവും നന്നായിട്ട് തന്നെ ബിഹേവ് ചെയ്യാനായിട്ട്, ഓൾ എൽസ് വി കൻ സേ ഓപ്പൺലി, ഇങ്ങനെയാണ് അവസ്ഥ, അതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യുക എന്നറിയില്ല എന്നൊരു ചെറിയ ഡിസ്ക്ലെയിമർ പോലെ കൊടുത്താലും മതി. ചില കാര്യങ്ങൾ അങ്ങ് ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഭയങ്കര ഒരു ഈസ് ഓഫ് ആക്സസ് ആയിരിക്കും. എല്ലാവർക്കും അതനുസരിച്ച് പെരുമാറാനായിട്ടുള്ള ഓപ്ഷൻ കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി മറ്റൊരു മോർണിംഗ് വിഷ്. ജാസ്മിയാണ് ഗുഡ് മോർണിംഗ് പറഞ്ഞിരിക്കുന്നത്. രോഹിൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്, അപ്പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് ജിൻഷാദ് ദേ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വണ്ടർഫുൾ മോർണിംഗ് വിഷ് ചെയ്യുന്നു. ആൻഡ് മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കൂടി ഇതാ വരുന്നുണ്ട്. ഫ്രം 91.7 FM സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music.
3: விஸ்மயங்கள்ட மாயா ஜாலக்காரன் மெண்டலிசத்தில சூப்பர் தாரம் மெண்டலிஸ்ட் ஆதி ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദീസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
4: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
3: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
4: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
3: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
5: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
6: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
5: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
7: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa. Nesto, all that
1: you need. Radio Suno, 91.7 FM.
2: Qatar's favorite radio station.
3: അഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി.
1: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.

വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സണ്ണ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം സന്ധ്യമാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 37:14. മനോഹരമായിട്ടുള്ള മറ്റൊരു ചൊവ്വാഴ്ച ദിവസം ദേ നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് പോവുകയാണ്. പക്ഷേ ഈ ഒരു ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. വെതർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. പക്ഷേ വെതർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഇനി തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും, ചൂട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും തണുപ്പ് വരട്ടെ, തണുപ്പ് വന്ന കാലം നമ്മൾ വിചാരിക്കും ചൂടായിരുന്നെങ്കിലും. ഇത് കാലാകാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിന്താ പ്രക്രിയ ആണെങ്കിലും ശരിക്കും വെതർ എന്നുള്ള ആ ഒരു സംഭവം, ആ ഒരു ക്ലൈമറ്റും സീസണും ഒക്കെ മാറുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെയാണോ പ്രകൃതി ആ ഒരു പ്രിപ്പറേഷൻ എടുക്കുന്നത്, അതേപോലെ നമ്മളും ചെറിയ പ്രിപ്പറേഷൻസ് വലിയ രീതിയിൽ തന്നെ എടുക്കേണ്ടതാണ്. അപ്പോൾ ചെറിയ പ്രിപ്പറേഷൻസ് വലിയ രീതിയിൽ എടുക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനു മുന്നേ ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. വെതർ റിപ്പോർട്ട് പവർഡ് ബൈ ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ്. യെസ്, അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയാനായിട്ട് സാധിച്ച ഇന്ന് മുതലല്ല, കഴിഞ്ഞ 2 ദിവസമായിട്ട് തന്നെ നമുക്ക് ഒരു ടെമ്പറേച്ചറൊക്കെ കുറവായിരിക്കും, വലിയ രീതിയിൽ അങ്ങനെ ചൂട് അനുഭവപ്പെടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും 30 to 40 അകത്താണ് ടെമ്പറേച്ചർ ഉള്ളത്. ഓൾമോസ്റ്റ് 40 മുകളിലായിരുന്നു കഴിഞ്ഞ വീക്കിലൊക്കെ ടെമ്പറേച്ചർ കടന്നിരുന്നത്. സോ അതൊക്കെ തന്നെ മാറി ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ്. സ്പെഷ്യലി നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല രീതിക്ക് ഈവനിങ് സമയത്തൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റ് തന്നെയാണ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ വെളിയിലൊക്കെ ഇറങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആ ഒരു ജോഗിങ്ങും ചെറുതായിട്ടുള്ള നടത്തവും എക്സസൈസും ഒക്കെ നമുക്ക് പുറത്തേക്കാകാം. ജിമ്മിൽ തന്നെ പോകണമെന്നില്ല, അല്ലെങ്കിൽ ക്ലോസ്ഡ് സ്പേസിലേക്ക് മാറ്റി നമ്മുടെ എക്സസൈസ് നടത്തണമെന്നില്ല. പുറത്തുള്ള ആ ഒരു പാർക്സും അതേപോലെ തന്നെ നമുക്ക് വാക്കബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നടന്ന് നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കൂടെ നിൽക്കുക. ആൻഡ് ഓഫ് കോഴ്സ് ക്ലൈമറ്റ് മാറി വരുന്നേ ഉള്ളൂ, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലരെയും എഫക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ഇമ്മ്യൂണിറ്റി കൂടി നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ സമയത്ത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട്, ദാറ്റ് ഇസ് ബേസിക്കലി വൈറ്റമിൻ സി ബൂസ്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ആ വിശേഷങ്ങളുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ഇപ്പം എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കടക്കുന്നു. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഖലീഫ എന്ന സിനിമയിലെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് ഇതാ കേട്ടുകൊണ്ടിരുന്നത്. റേഡിയോ സോണ 91.7 FM-ലൂടെ ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. September 22 ചൊവ്വാഴ്ച ദിവസം ഏറ്റവും മനോഹരമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു വെദർ, നമ്മളുടെ വെദർ ചേഞ്ചും കാര്യങ്ങളും, സീസൺ മാറുന്നു, സമ്മർ സീസണിൽ നിന്നും വിൻ്റർ സീസണിലേക്കുള്ള പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളത് ഇമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചെറുതായിട്ടെങ്കിലും വൈറ്റമിൻ സി ബോഡിയിലേക്ക് നല്ല രീതിയിൽ എത്തിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് പണിപ്പെടേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം. പൊതുവേ സമ്മർ സീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങനെ വൈറ്റമിൻ സി കോണ്ടൻ്റ് ഉള്ള ഫുഡ് കഴിക്കുന്നത് കുറവാണ് എന്നുള്ള എക്സ്പേർട്സ് പറയുന്ന ഒരു കാര്യം. ഏറ്റവും അധികം കഴിക്കേണ്ടത് ഈ പീരീഡിലാണ് എന്നുള്ളതാണ് വാസ്തവം കേട്ടോ. അപ്പോൾ ഏറ്റവും അധികം വൈറ്റമിൻ സി ഏത് ഫ്രൂട്ടിലാണ് എന്നാലോചിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് ഫുഡിലാണ് എന്നാലോചിച്ച് കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം. ഇന്നത്തെ നമ്മുടെ ഗെയിം അത് തന്നെയാണ്. വിത്തൗട്ട് എനി റെസ്ട്രിക്ഷനും, അല്ലെങ്കിൽ എന്ത് രീതിയിൽ ചിന്തകൾ പോകുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, അപ്പൊ ഇതിന് ധൈര്യമൊന്നും വേണ്ട, കുറച്ച് റിസർച്ച് ചെയ്യാനുള്ള മെന്റാലിറ്റി മാത്രം മതി. 5 ഫ്രൂട്ട്സിന്റെ പേര് എനിക്ക് അയക്കുക. ഏതിലാണ് ഭയങ്കരമായിട്ടുള്ള ആ ഒരു വൈറ്റമിൻ സി കണ്ടന്റ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും. അതുകൊണ്ട് ആദ്യം നമ്മുടെ ലിസ്ണേഴ്സ് ദാ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ, 5 ഫ്രൂട്ട്സിൻ്റെ വൈറ്റമിൻ സി കോണ്ടന്റ് ഏറ്റവും അധികം ഉള്ളത് 5 ഒന്ന് അയക്കാനായിട്ട് മറക്കണ്ട. ആ ലിസ്റ്റിലേക്ക് പെടുത്താൻ പറ്റുമോ ഇല്ലയെന്നുള്ളത് ഞാൻ നോക്കട്ടെ. എന്തായാലും ലക്കി വിനേഴ്സിനെ കാത്ത ഒരു ടിക്കറ്റ് വെയിറ്റിംഗ് ആണ്. മനോഹരമായിട്ട് കത്ത വിറ്റ്നസ് ചെയ്യാൻ പോകുന്ന ഒരു ഇവൻറ്റ്. ആ ഇവൻറ്റിൻ്റെ ടിക്കറ്റ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ വൈറ്റമിൻ സി കോണ്ടന്റ് ഉള്ള, അല്ലെങ്കിൽ വൈറ്റമിൻ സി കണ്ടന്റ് ഏറ്റവും അധികമായിട്ട് നിങ്ങൾക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള 5 ഫ്രൂട്ട്സിൻ്റെ പേര് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 500-00917-ലേക്ക്. കൊച്ചു പിള്ളേർക്ക് ടാസ്ക് കൊടുക്കുന്ന പോലെ ഞാൻ ടാസ്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു അറിവും നമ്മുടെ അടുത്തേക്ക് എത്തും. ആൻഡ് ഓൾസോ ടിക്കറ്റ്സിന് വേണ്ടിയിട്ടുള്ള മത്സരമാണെന്ന് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കിടക്കുമ്പോൾ ദിസ് ഇസ് ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ 91.7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: Nesto, all that you need.
5: Welcome, welcome once again. Welcome back to Radio Suno 91.7 FM. The home delivery time. സന്ദീപാണ് കൂടെയുള്ളത്. ഇവിടെ ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് പേര് ആൻസേഴ്സ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും ചോദ്യം എന്താണെന്ന് അറിയാൻ കുറച്ച് പേരും വെയിറ്റിംഗ് ആണ്. ആ വെയിറ്റിംഗിൽ ഇരിക്കുന്ന സമയം, ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ദി ഗെയിം സോൺ. ഒരു വലിയ ലിസ്റ്റാണ് ഉണ്ടാക്കേണ്ടിയിരുന്നത്, ബട്ട് ദെൻ 5 എണ്ണം എന്നുള്ള സംഭവത്തിലേക്ക് ഞാൻ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. വൈറ്റമിൻ സി കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള ഈ സമയത്ത് ഞാൻ എപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ട് വരുന്നതാണ്. പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത്തവണ റിസർച്ച് ചെയ്യാനായിട്ട് നമ്മൾ ലിസ്ണേഴ്സിനെ തന്നെ ഏൽപ്പിക്കാം. അതൊരു ടാസ്ക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നമുക്ക് ലക്കി വിന്നേഴ്സിനെ കണ്ടെത്താനും പറ്റുമല്ലോ. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേര് നമുക്ക് ഇങ്ങനെ ഒത്തിരി ലിസ്റ്റുകൾ അയക്കുന്നുണ്ട്. ഏറ്റവും അധികം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വൈറ്റമിൻ സി കണ്ടന്റുള്ള ഫ്രൂട്ട്സാണ് എനിക്കിപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും ഈ ഒരു ഗെയിമിൻ്റെ ഭാഗമാവണമെന്നുണ്ടെങ്കിൽ അതിനു മുന്നേ എന്താണ് ഗെയിമിൻ്റെ സമ്മാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലക്കി വിന്നറിനെ കാത്തിരിക്കുന്നത് ഖത്തറിലടുത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഇവൻറ്റ്. ആ ഇവൻറ്റിൻ്റെ ടിക്കറ്റ്സുകളാണ് നമ്മുടെ ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നതെന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ ആദ്യത്തെ ലിസ്റ്റിലേക്ക് ഷംസ്ബോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, തോമസ് സ്റ്റീഫൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഷഫീഖ് സിജിഒ മല്ലൂർ, അതേപോലെ അല്ലമീൻ നിബ്രാസ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജൂലി ആൻസർ പറയുന്നുണ്ട്, രാജേഷ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ഓൾസോ ഷമീറ ലിസ്റ്റ് അയച്ചിട്ടുണ്ട്, അർജുൻ, ഹാഷിം, ആഷിഖ് ആൻസേഴ്സ് അയച്ചിട്ടുണ്ട്. 5 എണ്ണം കറക്റ്റ് തെറ്റാണ്ട് തന്നെ ആ ലിസ്റ്റ് ഇങ്ങനെ ആക്കി അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റമിൻ സി കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ട്സ് ആണ് എടുത്തേക്കുന്നത്. വെജിറ്റബിൾസ് ചിലർ ഇടയ്ക്കൂടെ വെജിറ്റബിൾസ് അയച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷെ എന്നാലും ദാ ഏതാണ് ആ വൈറ്റമിൻ സി കോണ്ടൻ്റ് ഉള്ള ഫ്രൂട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. 5 എണ്ണം ലിസ്റ്റാക്കി പെട്ടെന്ന് അയച്ചോളൂ. ഇതിൽ നമ്മളൊരു ക്വസ്റ്റ്യനിലേക്ക് വരാൻ പോവുകയാണ്. ഇതിൽ നിന്ന് എങ്ങനെ ആളെ കണ്ടുപിടിക്കും എന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ യെസ്, അതിലൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബട്ട് ഇപ്പോൾ ട്വിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആൻഡ് ലിസ്റ്റ് അയക്കാനായിട്ട് മറക്കണ്ട. 5000097 ഒരു മനോഹരമായിട്ടുള്ള പാട്ടിലേക്കാണ് ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആൻഡ് യു ഹാവ് ടു ഡെൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: frequency. Now available on Vodafone Shoof app. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞു 9:17. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Once again, welcome back. Radio Sona 91.7 FM. ഇത് ഹോം ഡെലിവറി ടൈം സന്ദീപാണ് കൂടെയുള്ളത്. ഷഫീഖ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് ലിസ്റ്റിലേക്കാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. ഒരുപാട് പേര് ഒരുപാട് ഫ്രൂട്ട്സ് കേട്ടിട്ടില്ലാത്ത സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ റിസർച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കടുക് പ്ലം എന്ന് പറഞ്ഞിട്ട്, കടുക് പ്ലം അങ്ങനെ ഒരു പ്ലം ഉണ്ടോ? അർസെറോല ചെറി ഷമീർ സി സി മൊത്തം വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവന്നേക്കാണ്. റനീസ് ആൻസർ അയച്ചിട്ടുണ്ട്, അഞ്ചെണ്ണം ആക്കിയിട്ടുള്ള ഒരു ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സൂരജ് സി റൈറ്റ് ആൻസർ പറയുന്നു, അനിൽ അടിമാലി ശരി ഉത്തരം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് പേരില്ലാത്ത അക്കൗണ്ടിൽ നിന്നും മൂന്ന് കുരങ്ങന്മാരിയിരിക്കുന്ന മാത്രം പിക്ചർ വെച്ചിട്ടുള്ള ഒരു അക്കൗണ്ട്, യെസ് എനിക്കിവിടെ ആൻസർ വന്നിട്ടുണ്ട്. തോമസ് റൈറ്റ് ആൻസർ പറയുന്നു, ഷഫീഖ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, അഞ്ചെണ്ണം കറക്റ്റായിട്ട് എനിക്ക് പറക്കി അയച്ചിട്ടുണ്ട്. കുറേ പേർക്ക് അഞ്ചിൽ കൂടുതലും അയച്ചിട്ടുണ്ട്. ഡെഡിക്കേഷൻ അടിപൊളിയാണ്, എന്തായാലും സംഭവിച്ചു കൊടുക്കണം അതിന്. ലിജോ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, അഭിനന്ദ് യെസ് ആൻസർ പറയുന്നു, ആൻഡ് റഫീഖ് ആൻസർ. ഇതിന് പെർട്ടിക്കുലർലി നമുക്ക് ഒരു ആൻസറിലേക്ക് അങ്ങനെ കൈ ചൂണ്ടാനും പറ്റില്ല. ആൻഡ് ഓഫ്കോഴ്സ് അഞ്ചെണ്ണം കറക്റ്റാണ്, വൈറ്റമിൻ സി കോണ്ടന്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ ഫ്രൂട്ട്സും തന്നെ നമുക്ക് മെയിനായിട്ട് കഴിക്കാനും പറ്റും. വൈറ്റമിൻ സി ബോഡിയിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അതിലൂടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഗെയിൻ ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഒരുപാട് പേര് പറയുന്ന കാര്യം കേട്ടോ. ഇനി മെയിനായിട്ട് വൈറ്റമിൻ സി ഏറ്റവും അധികം നമ്മൾ കഴിക്കുന്ന വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഗുവാവ യെസ്, നമ്മുടെ പേരക്ക, പേരക്കയിലെ ഒരു 100 grams of പേരക്ക എടുത്തു കഴിഞ്ഞാൽ 200

28 മില്ലിഗ്രാംസ് ഓഫ് വൈറ്റമിൻ സി കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം നമ്മൾ കോമൺലി കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഐറ്റംസിൽ ഏറ്റവും അധികം ഉള്ളത് ഗുവാവയിൽ തന്നെയാണ്. പിന്നെ ബ്ലാക്ക് കറണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്ന ആ ഒരു ഫ്രൂട്ടിൽ 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ 181 മില്ലിഗ്രാമോളം വൈറ്റമിൻ സി കോണ്ടന്റ് ഉണ്ടാവും. ഇനി ഇതൊന്നുമല്ല, ഏറ്റവും അധികം നമുക്ക് വൈറ്റമിൻ സി കോണ്ടന്റ് ബോഡിയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു ഐറ്റമാണ്. ഈ ഐറ്റം ഞാനും കേട്ടിട്ടില്ല എന്നുള്ളതാണ് സംഭവം കേട്ടോ. ഞാൻ അങ്ങനെ നോക്കിപ്പോയപ്പോഴാണ് ശരിക്കും സി ബക്ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ട്, ഒരു ബെറി കാറ്റഗറിയിൽ ഒരു ഓറഞ്ച് കളർ ബെറിയാണ് സംഭവം. ഇത് ഭയങ്കര ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള പ്രൊഫൈലുള്ള ഒരു ഫ്രൂട്ടാണെന്നുള്ളത് വായിച്ചു നോക്കിയപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. ഓൾമോസ്റ്റ് 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ 400 മില്ലിഗ്രാമോളം വൈറ്റമിൻ സി ഈ ഫ്രൂട്ടിൻ്റെ അകത്തുണ്ട്. ഇത് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബെറി, ഓറഞ്ച് കളറിലിരിക്കുന്ന ഒരു ബെറി പോലത്തെ സംഭവമാണ് കേട്ടോ. നാട്ടിൽ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല, പക്ഷേ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോകാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ കത്തറിയിൽ തന്നെ പോകുമ്പോൾ ഈ ഒരു സംഭവം, ഒരു ബെറി, അതിൻ്റെ ഒരു പേര് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഫോട്ടോ കാണാനായിട്ട് പറ്റും. അതിൻ്റെ പേര് സി ബക്തോൺ എന്നാണ്. സി ബക്തോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബെറിയാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി കോണ്ടന്റ് ഉള്ള ആ ഒരു ഫ്രൂട്ട്. റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും തന്നെ ഒരു കൺഗ്രാജുലേഷൻസ് പറയുന്നു. എല്ലാ ഒരു കൺഗ്രാജുലേഷൻസോടുകൂടി ലക്കി വിനേഴ്സ് ആരൊക്കെയാണെന്ന് സെലക്ട് ചെയ്ത് തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ ആ ടിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. ഒരു അടിപൊളി പരിപാടി ഖത്തറിലേക്ക് വരുന്നുണ്ട്. ആ പരിപാടി ടിക്കറ്റ്സാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കടക്കുമ്പോൾ ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ
1: നിങ്ങൾ പരസ്പരം ഏർപ്പെടുന്ന കരാറുകൾ പാലിക്കണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa. Nesto, all that
1: you need. This is Radio Suno.
2: 91.7 FM.
1: Qatar's favorite radio station.
2: Favorite radio station.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal.
5: 917 Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler.
7: Powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
6: and
0: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സെൻ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ 45 മിനിറ്റ് ആവുന്നു. എല്ലാവരും വൈറ്റമിൻ സി ബേസ് ചെയ്തിട്ടുള്ള കഥകളൊക്കെ ഇങ്ങനെ പറയുകയാണ്. യെസ്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഓറഞ്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡൗട്ടും ഇല്ല, വൈറ്റമിൻ സി ഏറ്റവും അധികം ബോഡിയിലേക്ക് ചെല്ലുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും 100 ഗ്രാം കഴിച്ചു കഴിഞ്ഞാൽ എത്ര വൈറ്റമിൻ ആയിരിക്കും ബോഡിയിലേക്ക് എത്തുക, അതിനുള്ള ഇൻഫർമേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും അധികം കാണാത്ത, അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ബെറി ഉണ്ട്, ഒരു യെല്ലോ കളറിലിരിക്കുന്ന, യെല്ലോയിഷ്, ഐ നെവർ കോൾ ഇറ്റ് ഓറഞ്ച്, ഇത് ഓറഞ്ചിഷ് യെല്ലോ ആണെന്ന് പറയാം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഇലയുടെ അകത്ത് ഇങ്ങനെ പൊതിഞ്ഞു വരുന്ന പോലത്തെ രീതിയിലാണ് അതിൻ്റെ ആ ഒരു ഫോർമേഷൻ വരുന്നത് മരത്തിൽ നിൽക്കുമ്പോൾ കേട്ടോ. അത് നമ്മളങ്ങനെ പറിക്കാറുണ്ട്. ഒരുപാട് പേര് തന്നെ അങ്ങനെ തന്നെ പ്ലക്ക് ചെയ്തിട്ടാണ് ഇതുകൊണ്ട് വലിയ വലിയ ഹോട്ടൽസിൽ വെച്ചേക്കുന്നത്. അത് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടാണ്, ഓൺ ദ എക്സ്പെൻസീവ് സൈഡ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. പക്ഷേ അത് എക്സ്പെൻസീവ് ആവാനുള്ള റീസൺ ഓൾറെഡി ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം 100 ഗ്രാമോളം ഈ ഒരു സംഭവം എടുക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സി ബക്ടോൺ എന്ന ഫ്രൂട്ടിൽ 400 mg വൈറ്റമിൻ സി ആണ്. അത് തന്നെയാണ് അതിൻ്റെ ആ ഒരു പ്രൈസ് ഭയങ്കരമായിട്ട് കൂടാനുള്ള റീസണും. സോ ഒന്നോ രണ്ടോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം സിംഗിൾ ഫ്രൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വൈറ്റമിൻ സി കോണ്ടന്റ് ബോഡിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കൂടി ഇങ്ങനെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടെയുള്ളത്. ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി, കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഹായ്, ഞാൻ സലീം കൊടത്തു.
3: You're listening to Radio Suno 91.1.

വീരാളിപ്പെട്ട് എന്ന സിനിമയിൽ നിന്നും മഞ്ജരി പാടിയ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഇതാ കേട്ടുകൊണ്ടിരുന്നത്. റേഡിയോ സുനന 91.7 FM-ലൂടെയാണ്. സമയം 12 മണി കഴിഞ്ഞ് 5 മിനിറ്റും 25 സെക്കൻഡും ആകുമ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ആഫ്റ്റർനൂൺ. അങ്ങനെ ഈ ഗുഡ് ആഫ്റ്റർനൂണൊക്കെ പറഞ്ഞു പോകുമ്പോൾ സമയം കഴിയും തോറും യെസ് സൗണ്ടിൽ മാറ്റം വരുന്നു എന്നൊക്കെ മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ് സന്ദീപ് ബ്രോ, ഗുഡ് ആഫ്റ്റർനൂൺ ആയിട്ടോ. ഡിയർ സന്ദീപ് ബ്രോ, എന്താണ് ഫ്ലൂ ആണോ സൗണ്ട് വേരിയേഷൻ? അത് തന്നെയാണ് കാരണം. അപ്പോൾ ഇന്ന് കൂടുതലും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് വൈറ്റമിൻ സി, ഇമ്മ്യൂണിറ്റി കുറച്ചുകൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യാനായിട്ട്. സോ ഓവർ ദ ഡേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ നമ്മളൊന്ന് ഉഷാറായി വരും. അഗൈൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗ്രാഫ് കുറച്ചൊന്ന് താഴെ പോകാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് പിടിച്ച് നിർത്താനായിട്ട് മാക്സിമം വൈറ്റമിൻ അടങ്ങിയിട്ടുള്ള ഫുഡ്സൊക്കെ കഴിക്കാനുള്ളത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വരുമ്പോൾ ഒരു പക്ഷേ നമുക്കൊക്കെ പല രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആൻഡ് നമ്മൾ ഇച്ചിരി വൈകിയെങ്കിലും ഓഫീസിലൊക്കെ പോയിരുന്നു വർക്ക് ചെയ്യും, ദാറ്റ് ഇസ് അനദർ തിങ്. പക്ഷേ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതൊരു എക്സ്ട്രാ കെയർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എക്സ്പേർട്ടിൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിപ്പറേറ്ററി മെഡിസിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം തന്നെയുണ്ട് where you can prepare yourself for a അപ്കമിങ് ഇതേപോലത്തെ സീസൺ. അപ്പോൾ അങ്ങനെയുള്ളൊരു സീസൺ വിന്റർ ടൈം നമുക്ക് എന്താണ് പേഴ്സണലി പ്രശ്നമായിട്ട് വരുന്നതെന്നുള്ളത് ഒക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിലാണ് ഈ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരേണ്ടത്. ആ ഒരു പ്രിപ്പറേറ്ററി മെഡിസിൻ എടുത്ത് അവരൊന്ന് ഉഷാറായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഇനി ഭാവിയിൽ, അതായത് നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കുറച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ സീസൺ മാറുന്നതോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് സഡൻ ചേഞ്ച് ഒക്കെ വരുന്നത് കുട്ടികളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യില്ല. ഓൺലി ഇഫ് യു ഡൂ ദിസ്. അപ്പോൾ ആ പ്രിപ്പറേറ്ററി മെഡിസിൻസും കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓൾവേസ് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യുർ. അപ്പോൾ പ്രിവെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പ്രിവെൻറ്റ് ചെയ്യുക. വീട്ടിലെ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി ഈ പൊടി കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് എടുത്ത് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ സീസൺ മാറുന്നതിന് മുന്നേ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡീപ്പ് ക്ലീൻ. നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ സാരമില്ല, നമുക്ക് അതിനുള്ള പോസിബിലിറ്റീസും ഫെസിലിറ്റീസ് അതേപോലെ തന്നെ കമ്പനീസ് ഒക്കെ ഉണ്ട് വിച്ച് ഹെൽപ്പ് എസ് ഇൻ ക്ലീനിങ് ദ എൻറ്റയർ ഹോം. അപ്പോൾ അങ്ങനെയൊക്കെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ക്ലീനിങ് പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മുടെ എ സി എയർ കണ്ടീഷനും കൂടെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് വിട്ടുപോരുത്. അതിൻ്റെ അകത്ത് അക്യുമുലേറ്റ് ചെയ്തേക്കുന്ന ഡസ്റ്റും നമുക്ക് പലവിധ അസുഖങ്ങൾക്കും കാരണമായിട്ട് വരാറുണ്ട്, എസ്പെഷ്യലി ഫർ കിഡ്സ്. നമ്മൾ വീട്ടിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റിയേ ഇല്ലായിരിക്കും, പക്ഷെ പോസിബിലിറ്റി ഒളിഞ്ഞു കിടക്കുന്നത് ഇതേപോലെ എയർ കണ്ടീഷനിലും നമ്മൾ അറിയാണ്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് ഇലക്ട്രോണിക് എക്യുപ്മെൻസിലും ആയിരിക്കാനുള്ള സാധ്യത പോസിബിലിറ്റീസ് തള്ളിക്കളയണ്ട. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കൂടി എത്തിച്ചുകൊണ്ട് മറ്റൊരു മനോഹരമായ ട്രാക്ക് സന്ദീപാട് കൂടിയുള്ളത് കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്.
2: Radio Suno 91.7. Suno Bollywood. Hindi hit of the hour.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome, welcome once again. Welcome back to Radio Sona 91.7 FM Home Delivery. The time Sandeep Aanu kooriyallathu. ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റിലേക്ക്, ഇത് ശരിക്കും ഫ്യൂച്ചറിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമായിരിക്കും. ഒരു പക്ഷേ ഈ നമ്മളെ ജോലിയുടെ കാര്യം ആൻഡ് ഓഫ് കോഴ്സ് ഫാമിലിയിലേക്ക് മാറി നിന്ന് ഖത്തറിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു GCC കൺട്രിയിലോട്ടൊക്കെ വന്നതിന് മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ്. റെഗുലറായിട്ടുള്ളൊരു ഇൻകം വരാനും ആ കാര്യങ്ങളിലേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, നാട്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറായിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം തിരുവനന്തപുരം വെമ്പാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിൻ്റെ ന്യൂ ലോഞ്ച് ആയിട്ടുള്ള ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് അവിടെ റെഡിയാവുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. സോ ഇഫ് അറ്റ് ഓൾ വീട് വാങ്ങാനുള്ള, വീട് വയ്ക്കാനുള്ള പ്ലാൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നാട്ടിൽ പോയി കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെരി മച്ച് ടൈം ടേക്കിംഗ് ആൻഡ് ഓൾസോ നമ്മൾ ഒരുപാട് എഫേർട്ടും കാശും ഒക്കെ കയ്യിന്ന് പോകുന്ന ഏർപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് യാതൊരു ടെൻഷനും ഇല്ലാതെ ഏകദേശം ലുലു മോളിൻ്റെ അടുത്ത് നിന്ന് 3.5 kilometers മാത്രമാണ് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് NH വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് 40 മുകളിലാണ് ഈ ഒരു കമ്പനി നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ വൈ നോട്ട് ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. കാരണം സ്വന്തമായിട്ട് ഒരു വീടൊക്കെ ഉണ്ടാക്കി എടുക്കാനാണെങ്കിലും ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാശ് വേണം, ഒരുപാട് സമയം വേണം, അതിൻ്റെ പുറകെ ഓടാൻ ആൾ വേണം. ഇതൊക്കെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഈസി വേയിൽ വീട് സ്വന്തമാക്കാനുള്ള അവസരമാണ് ഫേവറേറ്റ് ഹോംസ് നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരുന്നത്.
2: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദി റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് NH ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്. കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. September 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
1: സോ എക്സാക്ട്ലി ഫേവറേറ്റ് ഹോംസിന്റെ ടീം ഖത്തറിലേക്ക് എത്താൻ പോവാണ് September 22 മുതൽ 29 വരെ. ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിലാണ് ആ ഒരു മീറ്റപ്പ്. രാവിലെ 9 മുതൽ രാത്രി 9 വരെ അവർ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. ഈ പറയുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക, 6001-4949. ഒരിക്കൽ കൂടി നമ്പർ റിപ്പീറ്റ് ചെയ്യാം, 6001-4949. നമ്പർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി, 5000917. സോ ഇഫ് അറ്റ് ഓൾ യു ആർ ഡ്രീമിംഗ് ഫോർ എ ഹോം, ഒരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്, അതും തിരുവനന്തപുരത്ത്, ദിസ് ഇസ് ദ റൈറ്റ് ടൈം. നമുക്ക് ഒരുപാട് എൻക്വയറീസ് നടത്താൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ് എത്തുന്നത്. സോ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവരുമായിട്ട് റാഡിസൺ ബ്ലൂവിൽ ഈ വരുന്ന ദിവസം തന്നെ ആ ഡേയും കാര്യമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് അവിടെ പോയാൽ മതി. September 22 ഇന്നത്തെ ദിവസം മുതൽ 29 വരെ. സോ ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ വീടെന്നുള്ളൊരു സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ട് ദിസ് ഇസ് എൻ അമേസിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ഹോം ഡെലിവറി

0: in association with Nesto Hypermarket, now open at Old Passport Office, Karafa.
1: Once again, welcome back to Radio Suno 91.7 FM. The samayam studio clockil 12 mani kazhinju 30 minutum 33 secondum aavunnu. Siju bro, good afternoon. Message aichittund. And also Shafi, good afternoon. Mithun, good afternoon parayunnund. Jover, good morning. Good afternoon message aanu aichittundu. Good morning alla Jovare, samayam okke maari. Good afternoon aayi eta. Sri Sarun, good afternoon. Message inde koodu thane. Dear Sandeep, thanks for playing this song. This is my favorite. ഇത് പാട്ടാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല, ബട്ട് എന്താ മെസ്സേജ് ഒക്കെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേട്ടിട്ടുള്ള മെസ്സേജും. ആൻഡ് ഓഫ് കോഴ്സ് ഒരു ബർത്ത്ഡേ വിഷ് കൂടി വരുന്ന ഒരു ടൈമാണ്. ബർത്ത്ഡേ വിഷിലേക്ക് വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബേബിയുടെ ബർത്ത്ഡേ ആണ്. ഓക്കെ, ബേബി എന്ന് തന്നെയാണ് പേര്. ഓക്കെ, ബേബിക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് ഷഫീഖും പ്രിയയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ തന്നെ വിനോദും ജിത്തനും ഉണ്ട്. എല്ലാവരും കൂടി ബേബിക്ക് ഒരു അടിപൊളി. ബേബി എന്ന് പറയുന്നത് വലിയ ആൾ തന്നെയല്ലേ? അതെ, ആണ്. അതെ, ഓക്കെ. അപ്പോൾ ബേബിക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ബർത്ത്.

റൈറ്റ്. അങ്ങനെ ദേ ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞു പോകുമ്പോൾ ഉച്ച സമയമാണ്, ഫുഡൊന്നും ആരും സ്കിപ്പ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട. ചിലപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ചിലർക്കൊക്കെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിലൂടെ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ തന്നെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഫുഡ് ടേസ്റ്റ് ബഡ്സും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, കഴിക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് ഇല്ല എന്നൊക്കെ തോന്നലുകൾ ഉണ്ടെങ്കിലും ലിക്വിഡ് ഫുഡ്സ് മാക്സിമം എടുക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും അധികം ഈ ഒരു കാര്യത്തിനെ മാറ്റി നിർത്താൻ പറ്റുന്നത് ലിക്വിഡ് ഫുഡ്സ് കഴിക്കുമ്പോഴാണ്. അപ്പോൾ ലിക്വിഡ് ഫുഡ് മാക്സിമം വാംത്തോടുകൂടി തന്നെ ഫുഡായിട്ട് കഴിക്കാനായിട്ട് വിട്ടുപോകേണ്ട എന്ന് ഓർപ്പിക്കുന്നു. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കടക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിൻ്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്. As vibrant as you.
3: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ.
4: ആഴലിന്റെ
3: ആഴങ്ങളിൽ 91.7 റേഡിയോസിനോ 91.7

വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സോണ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബേബി പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. ജസ്റ്റ് എനിക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയത്തേക്ക് ഞാനും ഇങ്ങനെ പോവുകയാണ്. ഇഫക്റ്റ് ഓൾ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ഓൾവേസ് എ ഹോക്സ്. അത് നിങ്ങൾ എഫക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രിക്കോഷൻസും കാര്യങ്ങളും ഒക്കെ എപ്പോഴേ എടുക്കാനായിട്ട് മറന്നു പോകണ്ട. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നിങ്ങളും ഭയങ്കര ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെ പെട്ടെന്ന് അസുഖമൊന്നും അങ്ങനെ ബാധിക്കാനുള്ള ഒരു പോസിബിലിറ്റി കുറവാണെങ്കിൽ പോലും പ്രിക്കോഷൻസും നമ്മളുടെ വേണ്ട ഫുഡ് ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്കത് ഗുണകരമായിട്ട് വരും എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. സ്റ്റുഡിയോ ക്ലോക്കിൽ 12 മണി കഴിഞ്ഞാൽ 43:25 ആവുമ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുന്നു. ഹോം ഡെലിവറിയിൽ നിന്നും നാളെ പാക്കലാം വിത്ത് മോർ ഫൺ അപ്ഡേറ്റ്സ്. ആൻഡ് ഓഫ് കോഴ്സ് എല്ലാവർക്കും ഒരു ഗുഡ് ഹെൽത്ത് ആൻഡ് ഓൾസോ ഹാപ്പി ഡേ വിഷ് ചെയ്തുകൊണ്ട് സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. ഹോം ഡെലിവറിയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: സ്നേഹങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂരി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂരി ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: சுனோ 91.7 FM.
1: கேட்டு கேட்டு கூட்டு கூடாம்
2: மேட்டினி கிளாசிக்ஸ்.

0: നമസ്കാരം, ഞാനാണ് ആലാപ് രാജു. യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂരി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദീസ് ഇൻസോംനിയ, ദ ഗോൾഡൻ എഡിഷൻ.
2: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
1: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
2: ഒക്ടോബർ 2 UNCC ആൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂരി ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
1: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: തിരുവനന്തപുരം വെൺവാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
4: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. September 22 to 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
5: മാറ്റിനി ക്ലാസിക്സ്.

0: കത്തറിന്റെ മന്തി പാരഡൈസ് റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707. ഫിറ്റ്നസ് ലോകത്തെ ഏഴാമത്തെ അത്ഭുതം ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ അൽട്രയാനിൽ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. ടോപ്പ് കോച്ചുകൾ നൽകുന്ന ട്രെയിനിങ്, ലേറ്റസ്റ്റ് ട്രെയിനിങ് ടെക്നിക്സ് എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഉറപ്പാക്കുന്നു. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽട്രയാൻ, ഷാറ ഷാഫി.
2: മാറ്റിനി ക്ലാസിക്സ്.

0: സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സൂൺ അറ്റ് അൽബോതാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ്ക്, ജ്വല്ലറി ബൈയിംഗ് മെയ്ഡ് ഈസിയർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
1: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
3: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
4: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
5: ബ്രോട്ട് യു ബൈ സഫാരി, world class shopping experience, Doha, Qatar, and
0: Malabar Gold and Diamonds inde pudhiya showroom ippol Abohamoor Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.

0: മാറ്റിനി മാഷിന്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ രണ്ടുപേരാണ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ എത്തിയിരിക്കുന്നത്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM-ൽ ഗുഡ് ആഫ്റ്റർനൂൺ.
1: അങ്ങനെ മാറ്റിനി മാഷപ്പില് ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇന്ന് എന്ത് വിശേഷം പറഞ്ഞ് തുടങ്ങണം, പുതിയ വിശേഷം വേണോ, കുറച്ച് എന്താ പറയാ പഴയ വിശേഷങ്ങൾ വേണോ, ഓർമ്മയിലുള്ള വിശേഷം വേണോ എന്നൊക്കെ വിചാരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ നോക്കി പോകുന്ന സമയത്താണ് മുകേഷ്, ആക്ടർ മുകേഷ്, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കാക്കക്കുയിൽ സിനിമയുടെ ഒരു സീനാണ് അദ്ദേഹം വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ പോസ്റ്റിന്റെ ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ അത് ശ്രദ്ധിച്ചു തുടങ്ങി. കാരണം അവർ നെക്സ്റ്റ് മൂവീസ് കമ്മിങ് സൂൺ, ഹാഷ്ടാഗില് മോഹൻലാൽ അനൂപ് സത്യൻ. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ കാക്കക്കുയിലാണ് എല്ലാവരുടെയും മനസ്സിലേക്ക്, കാക്കക്കുയിൽ പോലെ ഒരു സംഭവമാണോ ഇനി വരാൻ പോകുന്നത് എന്നുള്ള ചർച്ചകളൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്.
0: അപ്പൊ എന്തായാലും അതായിരുന്നു ഞങ്ങളും ഇവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇവർ രണ്ടുപേരും കൂടി ഒരു ആ ഒരു ഡുവോ കമ്മിങ് ബാക്ക് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാക്കക്കുയിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, മറ്റേ ആ പെൺകുട്ടിയെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത്, നെടുമുടി വേണുവിന്റെ അടുത്ത് പറയുന്ന സമയത്ത് ഒരു ഡയലോഗ് പോലും ഇല്ലാതെ നടുക്ക് നിന്ന് മുകേഷ് കാണിക്കുന്നത്
1: മാത്രം നോക്കുന്നത്, ശരിയാ ഡയലോഗേ ഇല്ലല്ലേ.
0: ഇല്ല, എന്നിട്ട് പിന്നെ ചോദിക്കുന്നുണ്ട് ഏത് ഒന്നും അറിയാൻ മേലാണോ നീ പോയി പറയുന്നത്. സംഭവം ഭയങ്കര രസം, അവര് തമ്മിലുള്ളൊരു
1: കോംബോ
0: കോമ്പിനേഷൻ.
1: അതുപോലെ എനിക്ക് ഇഷ്ടമാണ് ലാലേട്ടൻ ജഗതി കോംബോ, ഭയങ്കര രസമുള്ളൊരു ഒരു കോംബോ ആണ്. ഇവർ രണ്ടുപേരുടെ ചേരുമ്പോ എന്തോ ഒരു കെമിസ്ട്രി എവിടെയോ സംഭവിക്കുന്ന പോലെ. അങ്ങനെ ലാലേട്ടൻ അങ്ങനെ കുറച്ച് കോംബോ നമുക്ക് കുറെ പേരെ കണക്ട് ചെയ്ത് പറയാൻ പറ്റും.
0: ഒരുപാട് പേര് ഈവൻ ഇന്നസെന്റിന്റെ കൂടെയുള്ള പല കോമ്പിനേഷൻ
1: നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: രസമാണ് തിലകന്റെ കൂടെയുള്ള കോമ്പിനേഷൻ,
1: ഭയങ്കര ഇഷ്ടമാണ്.
0: അങ്ങനെ ലിസ്റ്റ് നീണ്ടു നീണ്ടു പോകും. അതുപോലെ ചില കോമ്പിനേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. എനിക്ക് അതേപോലെ ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ആണ് ദിലീപേട്ടനും ഹരിശ്രീ
1: അശോകനും.
0: ആക്ച്വലി ഓർക്കുമ്പോ ഇത്തിരി സങ്കടം ഉണ്ടെങ്കിലും സലീം കുമാർ ദിലീപും ഭയങ്കര രസമുള്ള കോമ്പാണ്. പക്ഷെ അതിനി കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. പക്ഷെ ഇനി കാണാൻ ആഗ്രഹമുള്ള ഒരു കോമ്പിനേഷൻ ഈ പറഞ്ഞ പോലെ ഹരിശ്രീ അശോകൻ ദിലീപാണ്,
1: ദിലീപ് കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇവർ തമ്മിൽ കോമ്പിനേഷൻ വന്നാൽ കൊള്ളാം എന്ന് പറയുന്ന ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം,
0: ഉറപ്പായിട്ട് അയക്കാം. 5000997 കഴിച്ചോളൂ. നമ്മളിങ്ങനെ സിനിമാ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കേട്ട് കേട്ട് കൂട്ടുകൂടി ഒരുമിച്ച് പോകും. നല്ലൊരു പാട്ടിലേക്ക് പോകാം. കാക്കക്കുയിലെ തന്നെ ഒരു പാട്ടിലേക്ക് പോകാം.

0: 91.7 FM.
1: Qatar's favorite radio station.
0: அதே என்ன பர்த்டே செலிப்ரேஷன் அந்த செலவு என்னே
2: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ് ഫുഡ്, മദ് ഗൂത്ത്.
3: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
0: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
0: Malabar Gold and Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സഫാരി മോളിൽ നിന്ന് മാത്രം.
5: നല്ല ഐക്കോണിക് ആയിട്ടുള്ള, നമ്മളുടെ മനസ്സിൽ എപ്പോഴും അങ്ങനെ നിലനിൽക്കുന്ന ചില കോമ്പിനേഷൻസ് ഉണ്ട്, ചില ഡുവോസ് ഉണ്ട്. ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മാറ്റിനി മാഷപ്പിൽ അഷ്ടമിയും നിസയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്.
6: പെട്ടെന്ന് മനസ്സിലേക്ക് ഉർവശി ജഗതി, എനിക്ക് യോദ്ധ സിനിമയിലെ എന്ത് രസമാണല്ലേ, അവർ രണ്ടുപേരും തമ്മിൽ അഭിനയിക്കുന്ന ഭയങ്കര രസമായി.
5: കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂല് ഇതേപോലത്തെ ചില ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഉർവശി എടുത്ത് തന്നെ ചോദിക്കുമ്പോ പറയുന്നൊരു കാര്യം, ഇങ്ങനെ പൊട്ടിപ്പെണ്ണ് അങ്ങനത്തെ ഒക്കെ കുറെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പം എപ്പോഴും ഓപ്പോസിറ്റും ഈ പറഞ്ഞ പോലെ ചിലപ്പോ ജഗതി ശ്രീകുമാർ
6: ആയിരിക്കും.
5: അപ്പൊ ഇങ്ങനെ വന്നിട്ട് ചോദിക്കത്തില്ല, അതെന്താ അതെന്താ ഉണ്ണിയേട്ടാ, ഇതെന്താ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ചിരിയുണ്ട് എന്റെ അമ്മേ, ഭയങ്കര രസം കേൾക്കാൻ. അപ്പോഴത്തേക്ക്
6: എന്തെങ്കിലും
5: ഒരു മാറ്റമില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ പറയുമ്പോ മറ്റൊരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കെ പി എസ് സി ലളിത ഇന്നസെന്റ്.
6: അയ്യോ, മണിച്ചിത്രത്താഴ് പെട്ടെന്ന് ഓർമ്മ വരും.
5: അതെ അതെ, വിട്ടുകൊണ്ട് ഭയങ്കര രസമുള്ളത് കോമ്പിനേഷൻ.
6: എത്ര സിനിമകളാണെന്ന് അറിയാം. അത് എനിക്കിന്ന് പൊന്മുട്ടിടുന്ന താറാവെന്നുള്ള സിനിമയിൽ അവരുടെ കോമ്പിനേഷൻ ഭയങ്കര അടിപൊളിയാ. ഗജകേസരി യോഗം എന്നുള്ള സിനിമയിൽ അടിപൊളി കോമ്പിനേഷൻ ആണ്. ശരിക്കും നമുക്ക് തോന്നിപ്പോ ഇങ്ങനൊരു അച്ഛനും അമ്മയും നമുക്ക് നാട്ടിൻ പുറത്ത് എന്തായാലും കാണാൻ
5: പറ്റും.
6: ഉറപ്പായിട്ടുണ്ട്.
5: അച്ഛനെ കുറ്റം പറയുന്ന അമ്മയും, അമ്മ പറയുന്ന പേടിച്ച് നിൽക്കുന്ന അച്ഛൻ, അത് ഈ പറഞ്ഞ പോലെ
6: കാണാൻ
5: പറ്റും അല്ലേ, ഭയങ്കര രസമാണ്. അതില് ഒരു സ്റ്റേജിൽ പറഞ്ഞത്, കെ പി എസ് സി ലളിതയെ കുറിച്ച് പറഞ്ഞത്, ഞാൻ ഏതൊരു സിനിമയ്ക്ക് പോകണം എന്നുണ്ടെങ്കിലും ഞാൻ ചോദിക്കും എന്റെ ഓപ്പോസിറ്റ് ആരാണെന്നുള്ളത്. അപ്പൊ അവര് പറയും ഇദ്ദേഹമാണ്.
6: തൊട്ടടുത്ത്
5: ഇപ്പോണ്ട് കേട്ടോ. എന്നിട്ട് പറയും, അപ്പൊ എനിക്ക് സന്തോഷമാണ് അത് കേൾക്കുന്നത്, കാരണം ഒരാൾ അഭിനയിക്കുമ്പോഴല്ലേ നമുക്ക് അതിനനുസരിച്ച് തിരിച്ചു നിൽക്കാൻ പറ്റും. അങ്ങനെയും പറഞ്ഞ ആഗ്രഹമൊക്കെ ഉണ്ട്. മീര ജാസ്മിനോ മഞ്ജു വാര്യരോ കാവ്യ മാധവനോ ഒക്കെ വരണം എന്ന് അദ്ദേഹം അത് പറയുന്നത് കേൾക്കുമ്പോ എല്ലാരും ചിരിക്കും കേട്ടോ. കാരണം അങ്ങനെ രസകരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇങ്ങനത്തെ കുറെ കോമ്പിനേഷൻസ്
6: ഉണ്ട്. പ്രത്യേകിച്ച് ഇവരെ രണ്ടുപേരും പറഞ്ഞപ്പോ ഇന്നസെന്റ് കെ പി എസ് ലളിത, നിങ്ങൾക്ക് അവർ രണ്ടുപേരും ഇഷ്ടമുള്ള ഒരു സിനിമ. എനിക്ക് എന്റെ മനസ്സിലേക്ക് ഇപ്പൊ ഒരു സിനിമ വന്നിട്ടുണ്ട്.
5: ഓക്കെ,
6: അതേത് സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വഴിയെ പറയാം.
5: എന്റെ മനസ്സിലൊരു സിനിമയുണ്ട്.
6: അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ മനസ്സിലും ഓരോരോ സിനിമകൾ, രണ്ടു ഒന്നാവോ അറിയില്ല കേട്ടോ,
5: അറിയില്ല,
6: നോക്കാം. അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള സിനിമകൾ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം.
5: യെസ്, 5000917 ലേക്ക്.
4: ചെന്നൈ ബീറ്റ്സ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: ചില ലെജൻസിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് നമ്മൾക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല, അങ്ങനെ ചിലരുണ്ട്. അതിലൊന്നാണ് ഇന്നസെൻസറും അതുപോലെ കെ പി സിയിലുള്ളത് മാം.
1: അതെ, അവർ രണ്ടുപേരുടെയും സിനിമകൾ ഒരുപാട് കോമ്പിനേഷനിലുള്ള സിനിമകൾ മനസ്സിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. അഷ്ടമിയുടെ മനസ്സിലേക്ക് വന്ന സിനിമ ഏതായിരുന്നു?
0: ഒന്നെന്റെ മനസ്സിലേക്ക് വന്നത് ഈ പറഞ്ഞ പോലെ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം.
1: ഓക്കെ,
0: അതിലെ മൂത്ത ഈ പറഞ്ഞ പോലെ സഹോദരനും അതുപോലെ തന്നെ ഭാര്യയും അഭിനയിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരുമാണ്. പിന്നെ ഒന്ന് പാപ്പിയപ്പച്ച.
1: പാപ്പിയപ്പച്ച, ആ ശരിയാണ്.
0: പാപ്പിയപ്പച്ച ഈ പറഞ്ഞ പോലെ അമ്മച്ചി ആയിട്ടുള്ളത് കെ പി എസ് സി ലളിതയാണ്. നമ്മളെപ്പോഴും ഇമ്പോർട്ടൻസ് ഇവർക്ക് എൻട്രും കൊടുക്കുമെങ്കിലും അതിനകത്ത് അപ്പച്ചനും അമ്മച്ചിയായിട്ട് നിൽക്കുന്ന സമയത്ത്
1: അവരുടെ
0: രസമുള്ള കോമ്പിനേഷൻസ്.
1: അതെ, അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള വേറൊന്നാണ് ഗോഡ് ഫാദർ. ഗോഡ് ഫാദറിലെ കിഡിലെ
0: ഇഷ്ടമുണ്ടല്ലോ ക്ലൈമാക്സ്.
1: തീർച്ചയായിട്ടും അത് കഴിഞ്ഞ ദിവസം റീലില് ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരുന്നു. കാരണം ശരിക്കുള്ള മാസ് കെ പി എസ് സി ലളിത അവതരിപ്പിച്ച ആ ഒരു ക്യാരക്ടറാണ്, കൊച്ചമ്മണി എന്നുള്ള ക്യാരക്ടറാണ് റിയൽ മാസ് കാണിച്ചതെന്ന് പറഞ്ഞിട്ട് കുറെ റീല് കാണാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ അവർ രണ്ടുപേരും അടിപൊളിയായിരുന്നു ആ സിനിമയിൽ.
0: ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടറാണ് സ്വാമിനാഥൻ.
1: സ്വാമിനാഥനും കൊച്ചമ്മണി.
0: കൊച്ചമ്മണി. അപ്പൊ എന്തായാലും ഇതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പം അവരുടെ വന്നിട്ടുണ്ടാവും. ഇതുപോലുള്ള നല്ല രസകരമായിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് നമ്മളിങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ചിലപ്പോൾ ഒരുപാട് ഉണ്ടാവും.
1: നമ്മൾ ശ്രദ്ധിക്കും, നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരാത്ത ഒത്തിരി സിനിമകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉറപ്പായിട്ടും വരും.
0: അതെ അതെ, അതിൽ തന്നെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു രസമായിട്ടുള്ള ഒരു വേറെ കോമ്പിനേഷൻ ആണ് ദിലീപ് എണ്ണും കാവ്യ ചേച്ചിയും.
1: ആ ദിലീപ് കാവ്യ മാധവൻ നല്ല
0: കോമ്പിനേഷൻ.
1: നായകൻ നായിക എന്നുള്ള രീതിയിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ കുറെ
0: അങ്ങനെയുണ്ട്.
1: അങ്ങനെ
0: പക്ഷെ അല്ലാതെ ക്യാരക്ടർ റോള് ചെയ്യുന്ന സമയത്ത് അതിലും ഭയങ്കര രസമുള്ളൊരു കോമ്പിനേഷൻ ഉണ്ട്. അതുപോലെ എനിക്ക് എന്താണെന്നറിയില്ല, മറ്റേ തൊമ്മനും മക്കളും ഇല്ലേ, ആ ഒരു സിനിമയിലൂടെ ലാലും ആ ഒരു കോമ്പിനേഷൻ
1: ഭയങ്കര
0: ഭയങ്കര കോമ്പിനേഷൻ. അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു
1: കോമ്പിനേഷൻ. അതെ അതെ. ഇതുപോലുള്ള രസമുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകെട്ടുകൾ ഏതൊക്കെയാണ്?
0: അതെ, കൂട്ടുകെട്ടുകൾ ഈ പറഞ്ഞാൽ നമ്മള് തുടങ്ങിയത് മുകേഷേട്ടൻ ലാലേട്ടൻ നിന്നാണ്. അതുപോലെയുള്ള കോമ്പിനേഷൻസ് നിങ്ങൾക്ക് പറയാം.
1: അതെ, 5000 009 17 എന്ന നമ്പറിലേക്ക്.

0: വചനങ്ങളിലൂടെ.
1: സദ്വൃത്തയായ ഭാര്യയാണ് ഐഹിക വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: അങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഡ്യൂവോസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തുടങ്ങിയത് അങ്ങ് മുകേഷ് ലാലീട്ടൻ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന പുതിയൊരു ചിത്രത്തിന്റെ ഒരു ഹിന്റ് കിട്ടിയതിൽ നിന്നും നമ്മൾ കെ പി എസ് സി ലളിത ഇന്നസെന്റ് അതുപോലെ തന്നെ ഉർവശി ജഗതി കോമ്പിനേഷൻ അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന സമയം ഇത് മാച്ച് ദി മാഷ്.
1: അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തില് നമ്മൾ വിചാരിക്കായിരുന്നു നമ്മളെ പെട്ടെന്ന് വിട്ടുപോയൊരു കോമ്പിനേഷൻ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ.
0: അതെ അതെ അതെ,
1: എനിക്ക് തോന്നുന്നില്ല നമ്മളൊക്കെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
0: പലരും ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
1: അതെ, അതല്ല ഇതൊക്കെ ഇല്ലേ എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പെട്ടെന്ന് അഷ്ടമിയുടെ മനസ്സിലേക്ക് വന്നൊരു കോമ്പിനേഷൻ
0: നിവിൻ പോളി അജു വർഗീസ്. അതിപ്പോ ആദ്യത്തെ സിനിമ മുതൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് സിനിമകൾ വരും. തട്ടത്തിൻ മറയത്ത് വരും, അല്ലെങ്കിൽ സർവമായിൽ പോലും ആ ഒരു കോമ്പിനേഷൻ ഉള്ളപ്പോഴാണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ ഉണ്ട് അവരുടെ
1: സിനിമയ്ക്ക് പുറത്തും അവർ തമ്മിലുള്ള ഒരു സൗഹൃദം ഭയങ്കരമാണല്ലോ. എനിക്ക് അജു ഒരിക്കലും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ നിവിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫ്രൈഡേ വരും, നമുക്കൊരു വെള്ളിയാഴ്ച ഉണ്ട് എന്നൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. അത് അജു ഒരു ദിവസം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ നമ്മുടെ ബെത്ലഹേമിന്റെ ഹിറ്റിന് ശേഷം.
0: അതെ അതെ,
1: ആ ഒരു സ്നേഹവും നമുക്ക് സ്ക്രീനിൽ ശരിക്കും അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും കൂടെ ഉണ്ടാകുമ്പോൾ അത് കുറച്ചുകൂടെ ഭംഗിയാവുന്നതായിരിക്കും ക്യാരക്ടേഴ്സ്.
0: അത് പിന്നെ എനിക്ക് തോന്നുന്നു അജു തന്നെ ആ ഒരു സർവമായിക്കും വേണം എന്നുള്ളത് നിവിൻ പോളിയുടെ ആഗ്രഹമായിരുന്നു.
1: അതെ, കൂടെ കോമ്പിനേഷൻ ആയിട്ട് അല്ലേ,
0: കോമ്പിനേഷൻ ആയിട്ട്. കാരണം അതുകൊണ്ടാണ് ആ ഒരു സിനിമയ്ക്ക് ഭയങ്കര രസമായിട്ടുള്ളൊരു ഒരു ഇത് കിട്ടിയത്. എന്തായാലും ഇങ്ങനെ ഓരോ കോമ്പിനേഷൻ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഇനിയും ഒരുപാട് നമ്മളുടെ മനസ്സിലുള്ള ഐക്കോണിക് ആയിട്ടുള്ള പേയേഴ്സ് വരെ ഉണ്ടാകും. എന്തായാലും അതൊക്കെ പറഞ്ഞ് ആ ഒരു വിശേഷമൊക്കെ അവിടെ നിർത്തി നമുക്ക് നേരെ നമ്മുടെ ഫേവറേറ്റ് ഹോമിലേക്ക്.
1: അതെ, ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വിശേഷത്തിലേക്ക് പോവുകയാണ്. വീടെന്ന സ്വപ്നത്തിന് നിങ്ങൾക്ക് ഈ മാസം തുടക്കമിടാം കേട്ടോ, അതാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്.
0: അതെ, ഈ തിരുവനന്തപുരത്ത് അതായത് ഈ പറഞ്ഞ പോലെ ഫേവറേറ്റ് ഹോംസിന്റെ പുതിയതായിട്ടുള്ള ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രൊജക്ട് റെസിഡൻസ് തുടങ്ങുകയാണ്. ആ ഒരു റെസിഡൻസിന് വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ടീം പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് ഭയങ്കര ട്രസ്റ്റഡ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ടീമാണ് ദ ഫേവറേറ്റ് ഹോംസ് എന്ന് പറയുന്നത്.
1: തീർച്ചയായും തിരുവനന്തപുരം വെൺപാലവട്ടത്തെ ഫേവറേറ്റ് ഹോംസിന്റെ പുതിയ ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ആണ് ദ റെസിഡൻസ് എന്ന് പറയുന്നത്. ഒരുപാട് എന്താ പറയുക സൗകര്യങ്ങൾ നമുക്ക് അതിൽ ലഭിക്കുന്നുണ്ട്. 213 BHK ലക്ഷറി റെസിഡൻസ് ആണത്. ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും വെറും 3.5 km മാത്രമേ ഉള്ളൂ. ലുലു മോളിന്റെയും NH ബൈപാസിന്റെ ഒക്കെ വളരെ അടുത്തായിട്ടുള്ളത് മാത്രമല്ല 40-ലധികം വേൾഡ് ക്ലാസ് അമിനിറ്റീസ് ആണ് ഇവർ നമുക്ക് നൽകുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ടീമിനെ നിങ്ങൾക്ക് ഡയറക്റ്റ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഫേവറേറ്റ് ഹോംസിന്റെ ടീം ഇപ്പൊ ഖത്തറിൽ ഇവിടെ ഉണ്ട് കേട്ടോ.
0: അതെ, ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് അവരെ നേരിട്ട് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. രാവിലെ 9 മുതൽ രാത്രി 9 വരെയുള്ള ആ ഒരു ടൈമിനുള്ളിലായിരിക്കും ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ അവർ ഇന്ന് അതായത് September 22 to 29 വരെ അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു മീറ്റിംഗിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു 1-on-1 ഇരുന്ന് അതിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യണം. ഈ പറഞ്ഞ പോലെ ട്രിവാൻഡ്രത്തെ ഈ പറഞ്ഞ ഏതൊരു പ്രൈം ലൊക്കേഷനിലാണെങ്കിലും നിങ്ങൾക്കൊരു റെസിഡന്റ് ആയിട്ട് താമസിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഇതാ പറഞ്ഞു തരുന്നു, 6001494 ഒന്നുകൂടി പറഞ്ഞുതരാം, 6001494
1: ഈ നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. മറക്കണ്ട, ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ അവരുണ്ടായിരിക്കും. ഫേവറേറ്റ് ഹോംസിന്റെ ടീമുണ്ട്. അപ്പൊ ഫേവറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനും മനസ്സിലാക്കാനും പറ്റും.

0: Kisses.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
4: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949
1: 91.7 FM.
2: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evidu ninnu vaangiyadanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി. മോർണിംഗ് സവാരി,
3: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
2: മോർണിംഗ് സവാരി.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
0: brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
5: In association with
6: Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
7: Just feel like you're home.
8: ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടി.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evidu ninnu vaangiyadanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.
3: സിനിമാ വിശേഷങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയം മാറ്റനി മാഷപ്പിൽ അഷ്ടമിയും നിസയാണ് കൂടെയുള്ളത്. ഇന്ന് നമുക്കൊക്കെ അഭിമാനിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് ഇന്നത്തെ ദിവസം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ വിശേഷങ്ങൾ പറയുമ്പോൾ എങ്ങനെ ഇത് വിട്ടുപോകും?
4: അതെ, തീർച്ചയായിട്ടും ഇത് പറയാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു നാഷണൽ അവാർഡിന്റെ പുരസ്കാര വിതരണം എന്നുള്ളത്.
3: അതെ,
4: നമുക്ക് ഏറ്റവും അധികം അഭിമാനമുള്ള കാര്യമാണ്. മമ്മൂക്ക, വൈക്കം വിജയലക്ഷ്മി, നിങ്ങൾ കാണാൻ പറ്റുന്നവരാണെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ നോക്കുവാണെങ്കിൽ അതിന്റെ ലൈവ് ഉണ്ട്. ഞങ്ങളും ഇങ്ങനെ ജസ്റ്റ് ലൈവ് ഒക്കെ ഇങ്ങനെ കണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ.
3: അതെ, 72-ാമത്തെ നാഷണൽ അവാർഡ് ആണ് ഇപ്പോ ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആക്ടേഴ്സ് അവിടെ ഉണ്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം തന്നെയാണ്.
4: നമ്മൾ ലൈവിൽ നോക്കും മമ്മൂക്ക ഇവിടെ,
3: ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മമ്മൂക്ക നല്ല ക്രീം കളറിലെ ഒരു സൂട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷം. അതുപോലെ വൈക്കം വിജയലക്ഷ്മിനെ നമ്മൾ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ഈവൻ തമിഴിലാണെങ്കിൽ പോലും പല സിനിമകളിൽ നിന്നും ആ ഒരു ടീമൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ധനുഷിനെ നമ്മൾ കണ്ടു,
4: അതെ, യാമി ഗൗതത്തെ നമ്മൾ കണ്ടു. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളൊക്കെ തന്നെ അവാർഡ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം അവാർഡിന്റെ മനോഹരമായ ദിവസമാണ്. വൈക്കം വിജയലക്ഷ്മിയെ കുറിച്ച് പറയുന്ന സമയത്ത് ARMലെ ആ ഒരു പാട്ട് അങ്ങ് വാനക്കോണിൽ, ആ പാട്ടാണ് വൈക്കം വിജയലക്ഷ്മിക്ക് അവാർഡ് നേടിക്കൊടുത്ത പാട്ട് എന്ന് പറയുന്നത്.
3: അതിനോടൊപ്പം തന്നെ മമ്മൂക്കിക്ക് ഭ്രമയുഗം സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് പല ഈ പറഞ്ഞ പോലെ മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി സിനിമകളിലൊക്കെ തന്നെ നമ്മളുടെ ഏറെ പ്രിയപ്പെട്ട ഒരുപാട് താരങ്ങൾക്കും ഒപ്പം ടെക്നീഷ്യൻസിനും ഒക്കെ തന്നെ ലഭിച്ചിരിക്കുകയാണ് ഇന്ന് അവാർഡ്. അതിനോടൊപ്പം എടുത്തു പറയേണ്ട ചില സിനിമകൾ ഒന്ന് മെയ്യഴകൻ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് മെയ്യഴകന് അവാർഡ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ റായൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടും അതിനോടൊപ്പം വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ധനുഷിന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ കുറെ സിനിമകൾ, കൽക്കി ഉൾപ്പെടെ കുറെ സിനിമകളുണ്ട്.
4: അതെ, എന്തായാലും ഭ്രമയുഗത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്ത ഷഹനാദ് ജലാൽ അദ്ദേഹവും പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ അങ്ങനെ വലിയൊരു ലിസ്റ്റാണ്, ഫുൾ ലിസ്റ്റിലേക്ക് നമ്മൾ പോകുന്നില്ല. എല്ലാ അവാർഡ് നേടുന്നവർക്കും നമ്മളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അല്ലേ?
3: ഉറപ്പായിട്ടും. എന്തായാലും ആ ഒരു വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് യൂട്യൂബിൽ കയറി കണ്ടു നോക്കൂ, ലൈവ് കാണൂ, അല്ലെങ്കിൽ മറ്റ് വീഡിയോസ് ഒക്കെ ഇപ്പൊ തന്നെ മലയാളികൾ മമ്മൂക്കയുടെ ആ ഒരു ഫോട്ടോ, ഫോട്ടോ ഇട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് കൊണ്ടാടും.
4: അപ്പൊ നമുക്ക് ARMലെ ആ ഒരു അവാർഡ് നേടിക്കൊടുത്ത പാട്ട് തന്നെ കേൾക്കാം.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
4: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
3: Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
5: Joy Alucas 917 evenings
6: presented by Joy Alucas, world's favorite jeweler.
7: Powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
6: And
9: Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി പുതിയൊരു സിനിമയുടെ കാര്യം കൂടിയാണ് പറയാനായിട്ടുള്ളത്. വെൽക്കം ബാക്ക്. ഇത് മാറ്റിനി മാഷപ്പ് അഷ്ടമിയും നിസയാണ് കൂടെയുള്ളത്.
1: നിവിൻ പോളിയുടെ വരാൻ പോകുന്ന ഒരു തമിഴ് മൂവി, റിച്ചി എന്നുള്ള തമിഴ് മൂവിക്ക് ശേഷം പിന്നെ നിവിൻ പോളിയുടെ വരുന്ന ഒരു മൂവിയാണ്. എനിക്ക് പേര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏഴ് കടൽ ഏഴു മലൈ എന്നുള്ള പേരിലാണ് ഈ സിനിമ വരാൻ പോകുന്നത്.
0: നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഏഴ് കടൽ താണ്ടി വരും, ഏഴ് മഴ മല താണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സാധാരണ ഇതാക്കാറുണ്ട്. പക്ഷെ അതൊരു നല്ല രസമുള്ളൊരു പേരാണ്. എന്തായാലും ഇതില് ചെറിയ ആ ഒരു നിവിൻ പോളിയുടെ ലുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്ത് വന്നിരുന്നു. ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തി
1: ഒരു കാലത്തെ ഒരു സിനിമ പോലൊക്കെ പെട്ടെന്ന് തോന്നി.
0: ഇങ്ങനെ ഒരു കാട്ടിലെ കഥയൊക്കെ പോലെ തോന്നി.
1: അതാ ഞാൻ പറഞ്ഞ ഏതോ ഒരു കാലത്തെ ഏതോ ഒരു സ്ഥലത്തെ ഒരു സ്റ്റോറിയൊക്കെ പോലെ. ഫോട്ടോ കാണുമ്പോ നമുക്ക് തോന്നുന്നുണ്ട് റാമാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്ന കേട്ടോ. തങ്കമീനുകളൊക്കെ സംവിധാനം ചെയ്ത റാമിന്റെ ഡയറക്ഷൻ ആണ്. സൈക്കോ ഒക്കെ ഡയറക്ട് ചെയ്ത അദ്ദേഹമായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വ്യത്യസ്തത അതിനകത്ത് ഉണ്ടാവും. റാം എന്നുള്ള ഡയറക്ടർ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസത്തുള്ള രീതിക്ക് തന്നെയായിരിക്കും ഈ ഒരു മൂവി ഏഴ് കടൽ ഏഴ് മലൈ വരാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. ഒക്ടോബർ ഒന്നിന് വരുന്ന
0: ഒക്ടോബർ ഒന്നിന് അല്ലേ. അതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ടോ? ഇത് കുറച്ച് നാൾ മുൻപ് വന്നത് ആരും ശ്രദ്ധിച്ചില്ല. ഒരു വർഷം മുൻപ് വന്ന ട്രെയിലറാണ്.
1: ഓഹോ ഓക്കെ. അപ്പൊ കുറച്ച് കാലമായല്ലേ.
0: ഒരു വർഷം മുൻപ് വന്ന ട്രെയിലറ് അതിന്റെ വീണ്ടും ആ ഒരു ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടാണ് കഴിഞ്ഞ ദിവസം വീണ്ടും പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. ഇതില് നിവിൻ പോളിയുടെ ഒപ്പം തന്നെ നല്ലൊരു വേഷത്തില് അഞ്ജലിയും അതുപോലെ നമ്മുടെ സൂര്യയും എത്തുന്നുണ്ട്. സൂരി പണ്ടത്തെ പൊറോട്ട സൂരി ഇപ്പം ഏറ്റവും മെയിൻ ലീഡിൽ നിൽക്കുന്ന ആക്ടർ സൂര്യയാണ്. അപ്പൊ ആ ഒരു ലീഡ് ഹീറോ ഇതിൽ അതിഗംഭീരമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരുണ്ട്. നല്ല രസമായിട്ടുള്ള ഒരു കഥയും കൂടിയാണ്. കണ്ടവരുണ്ടാവും, കുറെ പേരെന്തായാലും ഇതിന്റെ ട്രെയിലർ കണ്ടവരുണ്ടാവും.
1: ഓക്കെ. മാത്രമല്ല യുവൻ ശങ്കർ രാജയാണ് ഇതിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്തായാലും നിവിൻ പോളിയുടെ അടുത്തൊരു ശ്രദ്ധിക്കപ്പെടുന്ന പടമായിട്ട് ഈ ഒരു മൂവി ഏഴു കടൽ ഏഴു മലയും മാറട്ടെ എന്നുള്ള സ്പെഷ്യൽ വിഷു കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ മാറ്റിനി ഞങ്ങൾക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.
0: ഉറപ്പായിട്ടും എന്തായാലും സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഒരു ടൈമിൽ നമ്മൾ എന്തായാലും ഈ ഒരു വിശേഷങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെത്തൂട്ടോ. അപ്പൊ വൈകുന്നേരം ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവണം, നമുക്ക് കഥയൊക്കെ പറഞ്ഞു പോകാനുള്ളതാണ്. അപ്പൊ കേട്ടോണ്ടിരിക്കുക കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds in the Puthiya Showroom. Ippol Abu Hamur Safari Mallilum. Ningalude Padiya Swarnabharanangal evidu ninnu vaangiyathanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.
2: Good evening, good evening, listeners. Radio Zone 91.7 FM. ഇത് മാറ്റനി മാഷിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ഓഫ് കോഴ്സ് മാറ്റനിയിൽ ഇന്ന് ഒരുപാട് ഡിസ്കഷൻസ്, എസ്പെഷ്യലി നാഷണൽ അവാർഡിന്റെ ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ തന്നെ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കണം. എവ്രിബഡി വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ മൊമെന്റ്. നമ്മുടെ കെമ്മമുക്കയ്ക്ക് ഫോർത്ത് ടൈം നാഷണൽ അവാർഡ് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷം. ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ നടന്നിട്ട് എല്ലാവരും ഭയങ്കര അഭിമാനത്തോടെ കൂടി ഇരിക്കുന്ന ഒരു സമയവും കൂടിയാണ്. വെയിറ്റ് ചെയ്തിരിക്കുന്നത് സിനിമാ ലോകത്തെ വിശേഷങ്ങളാണെന്നറിയാം. ആൻഡ് യെസ്, ഒത്തിരി വിശേഷങ്ങളുമായിട്ട് ഞാനും കൂടെ കൂടുന്ന ഈ ഒരു ടൈം. ഡ്രൈവിൽ എല്ലാവരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടും എല്ലാവരും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന പ്രതീക്ഷയിൽ മറ്റ് ബ്യൂട്ടിഫുൾ ട്രാക്കുകളും ഒരുപാട് വിശേഷങ്ങളും സിനിമാ ലോകത്തെ ഇത് നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ ആസ് യൂഷ്വൽ ആസ് പ്രോമിസ്ഡ് ഞാനും ദാ ആ ഡ്രൈവിൽ ജോയിൻ ചെയ്യുന്നു. സോ ഒരു മണിക്കൂറുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സിനിമാ ലോകത്തെ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട്. സോ അടുത്ത് കാണാൻ പ്ലാനിലുള്ള സിനിമകൾ ഏതാണ്, മോസ്റ്റ് ആൻറ്റിപ്പിസിപ്പേറ്റഡ് മൂവി ഏതാണെന്നൊക്കെ ഉള്ളത് മനസ്സിൽ വെക്കേണ്ട. ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917. മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ സ്പെഷ്യൽ ഡേ വിഷസ് കൂടി അയക്കാനായിട്ട് വിട്ടുപോകണ്ട. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. മാറ്റിനി മാസുവിൻ്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം. വൺ ഡേ ബിഗ് ഡേ സെപ്റ്റംബർ 23-ന് ഐൻ ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം. ബനാന ഇന്ത്യ 1 കിലോ 7 റിയാൽ 75 ദിർഹം. ടൊമാറ്റോ 1 കിലോ 1 റിയാൽ 75 ദിർഹം. പൊട്ടറ്റോ 1 കിലോ 2 റിയാൽ 75 ദിർഹം. ഒണിയൻ 1 കിലോ 2 റിയാൽ 25 ദിർഹം. വാട്ടർമെലൻ 1 കിലോ 1 റിയാൽ 90 ദിർഹം. പ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം. പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
3: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
4: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
3: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
4: ഒക്ടോബർ 2-ന് QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
3: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
5: നമസ്കാരം, ഞാൻ ജാസ്തിക്ക്. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട്
6: കൂട്ടുകൂടാം.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
8: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maathram.

0: ദിവസം മാത്രം. വിലക്കുറവിന്റെ വലിയ ആഘോഷം. വൺ ഡേ ബിഗ് ഡേ സെപ്റ്റംബർ 23 ഐൻ ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം. ബനാന ഇന്ത്യ 1 കിലോ 7 റിയാൽ 75 ദിർഹം. ടൊമാറ്റോ 1 കിലോ 1 റിയാൽ 75 ദിർഹം. പൊട്ടറ്റോ 1 കിലോ 2 റിയാൽ 75 ദിർഹം. ഒണിയൻ 1 കിലോ 2 റിയാൽ 25 ദിർഹം. വാട്ടർമെലൻ 1 കിലോ 1 റിയാൽ 90 ദിർഹം. പ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം. പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
1: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്. ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
2: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
3: You are listening to Radio Sunon 91.7.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds in the puthiy showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evidu ninnu vaangiyathanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.
3: Once again, welcome back to Radio Suno 91.7 FM Matinee Mashup in a time. Sandeep aanu koode ullathu. Studio clockil samayam 4 mani kazhinju 22 minute 3 second. അപ്പോൾ പുതിയ സിനിമകളെ പറ്റി ചർച്ച ചെയ്യാനാണെങ്കിൽ നമ്മൾ കുറച്ച് മലയാള സിനിമകൾ വിട്ട് ദി മറ്റൊരു ലാംഗ്വേജിലേക്ക് പോകാനായിട്ട് പോവാണ്. രമേഷ് വർമ്മ ഒരുക്കുന്ന മഹാവീർ കർണ എന്ന ചിത്രം, അതിൽ കർണൻ്റെ വേഷം ചെയ്ത് എത്തുന്നത് രാഘവ് ലോറൻസ് ആണ്. ഒരുപാട് നല്ല മൂവീസൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഇച്ചിരി ആർട്ടിഫിഷ്യൽ എലമെൻ്റ് എപ്പോഴും മൂവിക്ക്, നമ്മൾ സൗത്ത് സൈഡ് തന്നെ നാട്ടിൽ തന്നെ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ഭാഗത്തോട്ട് ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു ആർട്ടിഫിഷ്യാലിറ്റി എലമെൻറ്റ്, കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി എലമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം എക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറി, അങ്ങനത്തെ ജോണേഴ്സ് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് പല മൂവീസും ഈ ഒരു ആർട്ടിഫിഷ്യൽ എലമെൻറ്റ് കൊണ്ടുവരാനായിട്ട് പല ഡയറക്ടേഴ്സും ഭാഗമാകുന്നത്. പെൻ മൂവീസ് ബാനറിലാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. മാത്രമല്ല, ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് രാഘവ് വർമ്മ ഒരുക്കുന്ന മഹാവീർ കർണ. ആൻഡ് ഓൾസോ ഈ മൂവീസ് തിയേറ്റേഴ്സിലേക്ക് എത്തിക്കുന്നത് ആർ വി സ്റ്റുഡിയോസും ശ്രീ നീലാംബരി പ്രൊഡക്ഷൻസും കൂടി ചേർന്നാണ്. ഇത് കൂടാണ്ട് തന്നെ നമുക്കൊക്കെ തന്നെ സുപരിചിതമായ രാക്ഷസുധു, അതേപോലെ ഖിലാഡി എന്ന മൂവിയൊക്കെ തന്നെ ഡയറക്റ്റ് ചെയ്ത സംവിധായകൻ രമേഷ് വർമ്മ, അദ്ദേഹമാണ് ചിത്രം സംവിധാനം ചെയ്യുന്ന എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. ഏറ്റവും അധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റ് അന്യഭാഷാ ചിത്രങ്ങൾ, ആ ചിത്രങ്ങളുടെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അന്യഭാഷാ ചിത്രങ്ങളും ഇപ്പോൾ ദേ മലയാളികൾക്ക് പ്രിയപ്പെട്ടതായിക്കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയും മറ്റ് ഭാഷക്കാർക്ക് ഒരുപാട് പ്രിയപ്പെട്ടതായിക്കൊണ്ടിരിക്കുന്നു. ജസ്റ്റ് സിനിമ മാത്രമല്ല, സിനിമയിലെ ഓരോ ആക്ടേഴ്സും കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇപ്പോൾ ആക്ടേഴ്സ് മലയാളത്തിൽ നിന്നാണ് മറ്റ് ഭാഷകളിലേക്ക് അഭിനയിക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് ആ ഒരു കാര്യം എടുക്കാം. ആൻഡ് ആ ഒരു ഓർമ്മപ്പെടുത്തൽ, ആ ഒരു അപ്ഡേറ്റ് കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്നത് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക്. ഈ ട്രാക്കിൻ്റെ കാര്യം പറയുമ്പോൾ യെസ്, നമ്മുടെ സെക്കൻഡ് സീസണായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ സീസണൊക്കെ ഇങ്ങനെ കാണിച്ച് നമ്മളെ ഒരുപാട് പ്രതീക്ഷയോടെ കാത്ത് വെച്ചിരിക്കുകയാണ്. ലെറ്റ്സ് ഓൾ വെയിറ്റ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ മൂവി. ഏതാണെന്നുള്ളത് ഇപ്പം മനസ്സിലാവും. മനസ്സിലായോ? യെസ്.

0: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഫ്സൽ.
2: യു ആർ ലിസണിംഗ് ടു റേഡിയോ
1: 91.7 KTKK.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyathanengilum oru nashtavumillade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu mathram.
3: ചില ഡ്രീം കോംബോസിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആയിരിക്കും. അങ്ങനെ ഒരു ഡ്രീം കോംബോ എത്തുകയാണ്. ആ സിനിമയുടെ വിശേഷങ്ങളിലേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. രാംചരൺ സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രം. ശരിക്കും രാംചരൺ സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ അകത്തൊരു മലയാളി ആക്ടർ നിവൻ പോൾ ഈ പ്രധാന വേഷത്തിൽ എത്തുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. ഇനി അത് മാത്രമല്ല, കേരളത്തിൽ ചിത്രം എത്തിക്കുന്നത് നമ്മുടെയൊക്കെ സ്വന്തം ഡി ക്യു ആണ്. വി ഫോർ ഫിലിംസിൻ്റെ ബാനറിൽ ചിത്രം കേരളത്തിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ദ കോംബോ ഈസ് ഗോയിങ് ടു ബി അമേസിംഗ്ലി കിഡു, ഒരു ഡൗട്ടും വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചിത്രത്തെ പറ്റിയിട്ടുള്ള അധികം വിശേഷങ്ങളൊന്നും പുറത്തിറക്കിയിട്ടില്ല. ഏഴു കടൽ ഏഴു മല എന്ന ചിത്രമാണ് ഒക്ടോബർ 1 തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ മാത്രമാണ് നമുക്ക് ചിത്രത്തെ പറ്റി ഭയങ്കരമായിട്ട് ഉള്ള ഡിസ്ക്ലോസിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ വന്നിട്ടില്ല. അഞ്ജലി, സൂര്യ, നിവിൻ പോളി എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് എത്തുന്നത്. സോ വല്ലാത്തൊരു കോംബോ ആണ് ഈ ചിത്രത്തിൻ്റെ ബാക്കെൻഡ് നോക്കിയാലും ഫ്രണ്ട് എൻഡ് നോക്കിയാലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. കുറച്ച് ദിവസവും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒക്ടോബർ എന്ന് പറയുമ്പോൾ സമയം എത്തി. ഇനി എന്തായാലും ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏറ്റവും അധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ഓഫ് ദ വീക്ക് ഏഴു കടൽ ഏഴു മല എന്നുള്ള ഈ ചിത്രമാണ്. നിവിൻ പോളി, അതേപോലെ രാം ചരൺ ആൻഡ് ഓൾസോ നമ്മുടെ സ്വന്തം ഡി ക്യു കൂടി ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ, ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചിത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കേരളത്തിലേക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ തന്നെയാണ്. പ്രതീക്ഷകളൊക്കെ നമുക്ക് കൈവിടാണ്ട് സിനിമകളെ ഒക്കെ റിവ്യൂ ചെയ്ത് അതേപോലെ തന്നെ സിനിമയിൽ നിന്നും നല്ല കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി നമുക്കും ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങൾ, ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു സാധിക്കൽ തീർച്ചയായിട്ടും നമ്മൾ ലൈഫിൽ മുന്നോട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും കൊണ്ടുവരുന്നത്. ഒരു പക്ഷേ നാളെ നമുക്ക് ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആസ്പിറേഷൻ, ഇഷ്ടങ്ങളൊക്കെയാണ്. സിനിമയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയുന്നവരുണ്ട്, സിനിമയെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇതെവിടെയെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കൽ പരമായിട്ട് ജോലി ചെയ്യാനായിട്ടൊക്കെ താല്പര്യമുണ്ട് സിനിമാ ലോകത്ത് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് ഇസ് ഓൾ അബൌട്ട് എൻ്റർടൈൻമെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇതാ ഇന്നത്തെ ദിവസം ഞാൻ ചെറുതായിട്ടൊന്ന് നേരത്തെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ മാച്ചിനി മാഷപ്പിലും ഹോം ഡെലിവറിയിലും ഒക്കെ ഒരുപാട് കഥകളുമായിട്ട് ഞാൻ തിരിച്ചെത്തും എന്ന് പറഞ്ഞുകൊണ്ട് ദാ ഇന്നത്തെ ദിവസം ടാറ്റ ബൈബി പറയുമ്പോൾ ദ ബ്യൂട്ടിഫുൾ ട്രാക്ക് തന്നുകൊണ്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം വൺ ഡേ ബിഗ് ഡേ സെപ്റ്റംബർ 23 അയൻ ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം ബനാന ഇന്ത്യ 1 കിലോ 7 റിയാൽ 75 ദിർഹം ടൊമാറ്റോ 1 കിലോ 1 റിയാൽ 75 ദിർഹം പൊട്ടറ്റോ 1 കിലോ 2 റിയാൽ 75 ദിർഹം ഒണിയൻ 1 കിലോ 2 റിയാൽ 25 ദിർഹം വാട്ടർമെലൺ 1 കിലോ 1 റിയാൽ 90 ദിർഹം പ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ മർസ ഹൈപ്പർ മാർക്കറ്റ് നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ
3: ഫിറ്റ്നസ് ലോകത്തെ 7-ാമത്തെ അത്ഭുതം ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ അൽട്രയാനിൽ നിങ്ങൾ കൈ തുറന്നിരിക്കുന്നു. ടോപ്പ് കോച്ചുകൾ നൽകുന്ന ട്രെയിനിംഗ്, ലേറ്റസ്റ്റ് ട്രെയിനിംഗ് ടെക്നിക്സ് എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഉറപ്പാക്കുന്നു. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽട്രയാൻ ഷാറാ ഷാഫി.
1: This is
0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
4: Now available on Uridu TV channel number 911.

0: 917 evenings. Only on Radio Suno 91.7 FM. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം അഞ്ചു മണി കഴിഞ്ഞ് 2 മിനിറ്റ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM ലക്ഷ്മിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു ടൈം, അതായത് ഏകദേശം ഒരു 37 degrees Celsius ഒക്കെയാണ് പുറത്തെ ചൂട് കാണിക്കുന്നത്. എന്തായാലും ഞാൻ പുറത്തേക്ക് ഒരു ചായ കുടിക്കാനായിട്ട് ഇപ്പോൾ ഒന്ന് പോയിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് പോയി ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എല്ലാവരും ഉണ്ടല്ലോ മറ്റേ സ്കൂട്ടീസും കാര്യങ്ങളൊക്കെ എടുത്ത്, അല്ലെങ്കിൽ ഈ സ്കൂട്ടേഴ്സ്, ബൈക്കുകൾ ഇതൊക്കെ എടുത്ത് പുറത്തിറങ്ങി തുടങ്ങി. ലൈക്ക് വിന്റർ അങ്ങടേക്ക് ഒഫീഷ്യലി എത്തിയിട്ടില്ലെങ്കിൽ പോലും ആ ചൂടിൽ നിന്നൊന്ന് മാറുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ആ പ്രിപ്പറേഷനിലേക്ക് എത്തി, ഒരു വിന്ററിനെ വെൽക്കം ചെയ്യാനുള്ള പ്രിപ്പറേഷനിൽ എത്തിയെന്ന് എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം ഒരുപാട് പേര് നടക്കാനായിട്ട് ഇറങ്ങുന്നു, ഒരുപാട് പേര് ഇങ്ങനെ നടന്നു പോയി ചായ കുടിക്കാനായിട്ടൊക്കെ ഇറങ്ങി പോകുന്നു. മറ്റത് ഈ പറഞ്ഞ പോലെ രാത്രി ആയാലും ഈ ഹ്യൂമിഡിറ്റി കാരണം നമുക്ക് മടി പിടിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈമിൽ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ക്ലൈമറ്റ് എൻജോയ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നല്ല ചായയൊക്കെ കുടിച്ചിരിക്കുകയാണെങ്കിൽ ചായയുടെ കൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പഴംപൊരിയും പരിപ്പോടയും വേണമെന്ന് ചോദിക്കുന്ന പോലെ ഏത് പാട്ട് വേണമെന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കും. ഞാൻ ആ പാട്ടൊക്കെ വെച്ചേർന്നായിരിക്കും കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു വൈകുന്നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരുമിച്ച് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാന്നേ. എന്തായാലും ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. അത് ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. മെസ്സേജസ് കഴിച്ചോളൂ. എവിടെ നിന്നാണ് കേൾക്കുന്നത്? എങ്ക പോയിട്ടിരിക്കീങ്ക? ദോഹയിലിരുന്ന് വക്രയ്ക്ക് പോയിട്ടിരിക്കീങ്களா, ഇല്ല അൽക്കോളിലിരുന്ന് ദോഹയ്ക്ക് വന്നിട്ടിരിക്കീങ്களா, ഇല്ല അങ്ങ് എന്നെ സൊല്றது എന്ത് മിസ്സെയ്തിലിരുന്ന് വക്രയ്ക്ക് വന്നിട്ടിരിക്കീങ്களா. ഇനിയിപ്പോൾ വേണ്ട, തമിഴ് പറഞ്ഞ ആകെ കൊളയിപ്പും. എന്തായാലും എങ്ങോട്ടേക്ക് പോവുകയാണെങ്കിലും എങ്ങോട്ടേക്ക് വരികയാണെങ്കിലും ശരി തന്നെ, കൂടെ ഉണ്ടാവും, ഞാനുണ്ടാവും. അപ്പോൾ എന്തായാലും മെസ്സേജസ് പോന്നോട്ടെ. അത് പറഞ്ഞപ്പോഴേ ഇവിടെ ലാപ്ടോപ്പിൻ്റെ സൗണ്ട് കുറയ്ക്കാൻ മറന്നുപോയി. ഓരോ മെസ്സേജിനും ഇങ്ങനെ ക്ലിങ് ക്ലിങ് ശബ്ദം കേട്ടോണ്ടിരിക്കുന്നു. ഞാൻ ആലോചിക്കുന്നത് ഈ ശബ്ദം എവിടുന്നാ വരുന്നത്. എന്തായാലും വേഗം തന്നെ മെസ്സേജസ് പോന്നോട്ടെ. ഇതാ ഗുഡ് ഈവനിങ് പറഞ്ഞ ജിഷമ്മോളുടെ ആദ്യത്തെ മെസ്സേജ് കിട്ടി. ആരിത് തമിഴ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇരിക്കുകയാണ്. പിന്നെ തമിഴ്ന എന്നോട് ഫേവറേറ്റ് ലാംഗ്വേജിങ്ക. തമിഴ് വേണമാ, ഇല്ല തെലുഗു വേണമാ, എന്നെ വേണമല്ലോ സൊല്ലേ, നോ പ്രോബ്ലം. ഇവിടെ എല്ലാ ഭാഷയും പോവും. തെലുങ്കിൽ സംസാരിച്ച ആർക്കൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. മതി, തമിഴിനെ കൊള്ളേണ്ട, ഇല്ല ഇല്ല എന്നെ ബില്ല, ഞാൻ തമിഴിനെ കൊല്ലില്ല. പക്ഷേ ആക്ച്വലി എനിക്ക് നല്ല തമിഴ് ആക്ച്വലി പേസ മുടിയൂ. ആണോ കൊഞ്ചം എന്ത് കണക്ഷൻ കിടക്കാൻ മാറ്റിങ്ങരുത്, അത് അതിനാലത്തെ പ്രോബ്ലം. ഓക്കെ, ഒരാളുടെ കൂടെ ഒരു 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തമിഴല്ലേ, വേറെ ലെവലാവും. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് എന്താ, ഞാൻ അറിഞ്ഞില്ല ഇതെപ്പോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. എന്താണ് ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല ശ്രീ, എനിക്ക് മനസ്സിലായില്ല. അൻസൽ ഹബീബ്, ഹായ് ഹായ് അൻസൽ. ഇതാരാണ്? ദിജിൻ. ഡിജിൻ ആണോ ദിജിൻ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഡിജിൻ എൻ്റെ വക തിരിച്ചും ഹായ് പറയുന്നു. നിങ്ങൾ എവിടെയാണുള്ളത്? നിങ്ങളുടെ ഫോട്ടോസൊക്കെ പോരട്ടെ. എവിടെ നിന്ന് ചായ കുടിക്കുന്നു? ഫോട്ടോസ് അയച്ചോളൂ. 5000-997 അയച്ചോളൂ. വേഗം തന്നെ അയച്ചോളൂ. എവിടെ നിന്നാണ് ഇപ്പം കേൾക്കുന്നതെന്നുള്ള സ്ഥലവും കൂടി അയക്കൂ. നിങ്ങൾ എവിടെ എവിടെയൊക്കെ ഉള്ളതെന്ന് ഞാനൊന്ന് ഒന്ന് കണ്ടുപിടിക്കട്ടെ. ഖത്തറിൽ എവിടെയാണെങ്കിലും ശരി തന്നെ വേഗം മെസ്സേജ് അയച്ചോ. എവിടെയാണെന്ന് അയച്ചോ. 5000-997.

0: Happiness.
1: Radio Suno 91.7 FM.
0: Qatar's Happiness Frequency.
2: Now available on Apple Podcast
1: and
2: Google Podcast.
3: Thiruvananthapuram Venkala Vattatha Favorite Homes in a new launch luxury apartment project. The Residence. Close to Trivandrum International Airport, Lulu Mall and NH Bypass with 40 plus world class amenities.
4: Koodathe Trivandrumte prime locationgalile 13 luxury apartment projectukalude detailsumayi Favorite Homes team ippol Qatar-il September 22 mudal 29 vare neril kaana Doha Radisson Blue Hotel-il exclusive meetup-inayi call 6004949.
5: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ. സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ Tanishq, as vibrant as you.
6: ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം, വൺ ഡേ ബിഗ് ഡേ, സെപ്റ്റംബർ 23 ഐൻ ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം. ബനാന ഇന്ത്യ 1 kilo ₹7.75, ടൊമാറ്റോ 1 kilo ₹1.75, പൊട്ടറ്റോ 1 kilo ₹2.75, ഒണിയൻ 1 kilo ₹2.25, വാട്ടർമെലൻ 1 kilo ₹1.90, പ്രോൺസ് 1 kilo ₹18.75, പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 kilo ₹36. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
7: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട്

ആഹാ, വിന്റർ ഇതെപ്പോ വന്നു എന്ന് ചോദിച്ചിട്ട് അറിഞ്ഞില്ലല്ലോ വിന്റർ സ്റ്റെല്ലിംഗ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ ശ്രീയുടെ മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിന്ററിങ് എത്താറായി എന്നുള്ള വിന്റർ അറിഞ്ഞിട്ടില്ലെങ്കിലും നമുക്കൊക്കെ ആ ഒരു ഫീല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ചൂട് കുറഞ്ഞിട്ടുണ്ട്. അതാണ് വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടെ ഉള്ളത്. എന്നാലും 917 ഈവനിങ്സിൽ നമ്മളിങ്ങനെ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കാൻ നേരത്തെ അബൂബക്കറിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ 2nd വിവാഹ വാർഷികം. അടിപൊളി, ഒരുമിച്ച് നടന്ന ഈ 2 വർഷങ്ങൾ സ്നേഹവും സന്തോഷവും മനോഹരമായ ഓർമ്മകളും നിറഞ്ഞതായിരുന്നു. ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇതേ സ്നേഹത്തോടെ കൈകോർത്ത് മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് 2nd വിവാഹ വാർഷിക ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർക്കെന്നായിരുന്നേ, ചെറുതായിട്ട് അക്ഷരം തെറ്റായിപ്പോയി. എന്തായാലും റസീനയ്ക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് അബൂബക്കറാണ്. അപ്പോൾ 2 പേർക്കും 2 പേർക്കും ഞങ്ങളുടെ വക ആ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുന്നു. ഇതിനിടയിൽ ഈ പറഞ്ഞ പോലെ അൻസൽ ഹബീബ് ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. ഒരു ട്രാഫിക്കിൽ പെട്ട് കിടക്കാണ്, ഒരു സിഗ്നലിൽ പെട്ട് കിടക്കാണെന്ന് എനിക്ക് മനസ്സിലായി. ആ സിഗ്നൽ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് താങ്കൾ ഇപ്പോൾ ഉള്ളത് കറക്റ്റായി പറയുകയാണെങ്കിൽ നമ്മുടെ അബുഹമ്മൂർ ഏരിയയിലല്ലേ, അബുഹമ്മൂർ അയിൻ കാലിദിൻ്റെ ഒക്കെ നടുക്കായിട്ടല്ലേ. അതിനിടയിൽ കോർണിഷിലൂടെ രാഹുൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഇടയിൽ ഒരാൾ ഒരു വോയിസ് മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, എനിക്കത് കാണാൻ പറ്റിയില്ല കേട്ടോ. ചായ അല്ല ജ്യൂസാണ് കുടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മുൻസീറിൻ്റെ ഒരു ഫോട്ടോ വന്നിരിക്കുകയാണ്. മുൻസീറും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഏകദേശം ഇതെവിടെയായിരിക്കും, ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു താങ്കൾ ഇതേപോലെ തന്നെ സഭയുടെ ഏതോ ഒരു ഭാഗത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും ക്യൂട്ട് തമിഴ് സ്പീച്ച് ആർ ജി അഷ്ടമി, ഗുഡ് ഈവനിങ്. ഓ, എനിക്ക് വയ്യ, അതാണ് എൻ്റെ തമിഴിന് എന്ത് ഫാൻസ് ആണെന്ന് നോക്കൂ. സോ പ്ലേ തമിഴ് സോങ് എന്ന് പറഞ്ഞിട്ട് ജിഷയുടെ മെസ്സേജ് ഉണ്ട്. എന്തായാലും ജിഷയ്ക്ക് വേണ്ടി ഞാൻ ഇടുന്നതായിരിക്കും, ആ പാട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. ഹായ് അഷ്ടമി, ഇത് ഏത് പാട്ടാണ്? ഞാൻ ഈ പാട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഒന്നും കൂടി എനിക്കൊന്ന് കറക്റ്റായിട്ട് ഏതാണ് ഉദ്ദേശിച്ചിരുന്നത് വിജയ്ഷേ, ഒന്നുകൂടെ എനിക്കൊന്ന് മെസ്സേജ് അയക്കാവോ. ഏത് സിനിമയാണ് എന്താണെന്ന് ഉദ്ദേശിച്ചത്, കാരണം എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ താങ്കളുടെ ആ ഒരു പാട്ടിനകത്ത് എന്ന്, അല്ലെങ്കിൽ ആ എഴുതിയതിനകത്ത് എന്നൊരു ഡൗട്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡി കെയുടെ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. ഓക്കെ ഡി കെ, ഞാൻ എല്ലാം ഇങ്ങനെ നോട്ടീസ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് ഈ പറഞ്ഞ പോലെ ഒരു ദിവസം എത്ര പ്രാവശ്യം പറയും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അതിനിടയിൽ NBL നബീലാണെന്ന് തോന്നുന്നു. നബീലെ, ഹായ് നബീലെ. അതുപോലെ അൻസൽ ഹബീബിൻ്റെ മെസ്സേജ്, പ്രശാന്ത് കുമാർ അയച്ചിരിക്കുന്ന മെസ്സേജ്. പ്രശാന്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മിസ് ചെയ്ത് ഭാഗത്തോ ആ ഒരു ഒരു ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. മഹേഷിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നിരിക്കുന്നത് കണ്ടിട്ട് ഏതോ വലിയ റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്യൂസ് അതുപോലെ തന്നെ, അഗെയിൻ കർവാ ഭാഗത്ത് എവിടെയാണല്ലേ, താങ്കൾ ഏതോ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഭാഗത്താണെന്ന് എനിക്ക് തോന്നുന്നു. ഡിജു, ഹായ് ഡിജു. സീസർ അയച്ചിരിക്കുന്ന മെസ്സേജ് കണ്ടിട്ട് ഏതോ തുമാമ ഭാഗത്തുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാവരുടെയും മെസ്സേജസ് ഞാൻ കാണുന്നുണ്ട്. യു ആർ എ തമിഴ് പൊണ്ണ്, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ബലൽ റഹ്മാൻ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് ഈവനിങ് ബലൽ റഹ്മാൻ. ആൻഡ് എൻ്റെ മോൻ്റെ ഓക്കെ ഹിപ് ചെയിൻ മിസ്സായിട്ടുണ്ട്, അബൂസിദ്രം മോളിലാണ് പോയിട്ട് അവിടെ വെച്ചാണ്, അറിയില്ല. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ എന്തായാലും അബൂസിദ്രം മോൾ അല്ലെങ്കിൽ സിഗ്നേച്ചർ ബൈ മർസ പോയിട്ടുണ്ട്, എവിടെ വെച്ചിട്ടാണെന്ന് അറിയില്ല. ഈ പറഞ്ഞ 11th ആണ് മിസ്സായെന്നാണ് അദ്ദേഹം പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്തായാലും എനിക്ക് വിവരം തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അയക്കാം കേട്ടോ, മെസ്സേജ് അയക്കാം കേട്ടോ. റിൻഡോ, ഹായ് റിൻഡോ. നീയും നാനും അൻപേ ആ സോങ് വെച്ച് തരുമോ, നയൻതാര മൂവി പ്ലീസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഉറപ്പായിട്ടും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചിരുന്നതായിരിക്കും. സുഖാണോ എന്ന അബ്ദുൽ ജബ്ബാറിൻ്റെ മെസ്സേജ് കാണുന്നുണ്ട്, സുഖമായിട്ടിരിക്കുന്നു. ഫാരിസിൻ്റെ മെസ്സേജ് ഞാൻ കണ്ടു, താങ്കൾ ഇപ്പോൾ ഏതോ ഒരു റോഡിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. ഭയങ്കര പുഹമകരം പറയുമാണ്, ഭയങ്കരമായിട്ട് എന്തോ ക്ലാരിറ്റി ഇല്ലാത്തൊരു ഫോട്ടോ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിനിടയിൽ നമ്മളുടെ ഈ അറബിക്കിൽ എഴുതിയിരിക്കുന്ന പേര് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എസ് കെ, ഹായ് എസ് കെ. അതിനോടൊപ്പം തന്നെ അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് ആരാണ്, സിറാജ് ഒസ്തുണ്ട. കന്നഡ ഭർത്ത, കന്നഡ എനിക്കറിയത്തില്ല, തെലുങ്ക് വേണമെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിക്കാം. സിറാജേ, കന്നഡ കൊത്തില്ല. ഓക്കെ, കന്നഡ എനിക്ക് മനസ്സിലാവും, സംസാരിക്കാൻ എനിക്കറിയില്ലതാണ്. ഓക്കെ, ആൻഡ് രാജേഷ് ഏട്ടൻ്റെ മെസ്സേജ് ഞാൻ കണ്ടു. രാജേഷ് ഏട്ടനും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ
അൽവാബിൻ്റെ അടുത്ത് എവിടെയോ ആണ്. എ പി കാരാ, എന്താണ്, ഗുഡ് ഈവനിങ്, എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ അൻസാറിൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ, സുഖമാണോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോണു, ഡ്രൈവിങ്ങിലാണല്ലേ. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ മെസ്സേജും വായിച്ചു തീർക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ വീടെ വക മെസ്സേജ് ആണല്ലോ. വി എനിക്ക് തോന്നുന്നു വക്രഭാഗത്ത് എവിടെയാണെന്ന്. ബലൽ റഹ്മാന്റെ മെസ്സേജും ഉണ്ട് അതിനിടയിൽ. നല്ലൊരു സൺസെറ്റ് ആണ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. എനിക്കത് പുറത്ത് നല്ല സൺസെറ്റ് ഉണ്ട് അല്ലേ, നല്ല ഭംഗിയുള്ള സൺസെറ്റ് ആണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും കുറേ പേരുടെ ഫോട്ടോസ് വന്നു, ഒരുപാട് സന്തോഷം. ചോദിച്ച പല പല പാട്ടുകളും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മാക്സിമം പറ്റുന്നതൊക്കെ പ്ലേ ചെയ്യുന്നതായിരിക്കും. എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത് ഈ ഒരു പാട്ടാണ്, ബോംബെയിലെ ഈ ഒരു പാട്ട്. ഉയരെ ഉയരെ സോങ് ഒന്ന് വെച്ച് തരാമോ എന്ന് ചോദിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു പാട്ടിലേക്ക് പോകുന്നു. കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM-ൽ അഷ്ടമിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഒരുപാട് വിശേഷങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് കേട്ട് കേട്ട് കൂട്ടുകൂടി പോവാം.

0: വചനങ്ങളിലൂടെ.
1: പലിശ വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അതിനിടയിൽ നിൽക്കുന്നവനെയും ദൈവം വെറുക്കുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം. വൺ ഡേ ബിഗ് ഡേ സെപ്റ്റംബർ 23 ഐം ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം. ബനാന ഇന്ത്യ 1 കിലോ 7 റിയാൽ 75 ദിർഹം. ടൊമാറ്റോ 1 കിലോ 1 റിയാൽ 75 ദിർഹം. പൊട്ടറ്റോ 1 കിലോ 2 റിയാൽ 75 ദിർഹം. ഒണിയൻ 1 കിലോ 2 റിയാൽ 25 ദിർഹം. വാട്ടർമെലൻ 1 കിലോ 1 റിയാൽ 90 ദിർഹം. പ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം. പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
1: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂരി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ, ദ ഗോൾഡൻ എഡിഷൻ.
2: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
1: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
2: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂരി ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
1: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക് ചീസ് യോഗർട്ട് ലെബ്ന എക്സ് മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.

0: അനുപല്ലവി സിനിമയിലെ ഈ ഒരു പാട്ട് വേണമെന്ന് ചോദിച്ചുകൊണ്ട് എനിക്കൊരു കുറച്ച് നേരമായിട്ടൊരു റിക്വസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പാട്ട് വെച്ചു കൊടുത്തത്. ഇത് ഞാൻ സ്പെഷ്യലി വിജേഷിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. വെൽക്കം ബാക്ക്. അശ്നമിയാണ് കൂടെയുള്ളത്. ആൻഡ് ഇതിനൊക്കെ ഇടയിൽ ബലൽ റഹ്മാന്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് വന്നിരിക്കുകയാണ്. സോ ബലൽ ഇസ് സെയിങ് ടു വിഷ് his friend a happy birthday, but she's actually not a Malayali, so she's a Filipino, so we really wanted to wish you so happy birthday to Analuna. I hope I'm pronouncing the name right. So Analuna, happy birthday dear.
1: Special D.

ഇതിനൊക്കെ ഇടയിൽ ഞാൻ കുറച്ച് മുമ്പ് ഒരു പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഉയരെ ഉയരെ എന്ന് പറഞ്ഞിട്ട്. അത് കേട്ടിട്ട് AP-ക്കാര എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആളിങ്ങനെ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും എൻ്റെ വൈഫും കൂടി കണ്ട സിനിമയാണ് ഉയരെ ഉയരെ പാട്ട്. അതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു, 31 വർഷമായല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വലിയ മെസ്സേജ് ഒക്കെ അയക്കുകയാണേ. ഞാൻ പറഞ്ഞു 31 വർഷം അതെങ്ങനെയാ ശരിയാവുക, കണക്ക് കുറച്ച് തെറ്റുണ്ടല്ലോ പിള്ളേച്ച. 1998 ഇറങ്ങിയ സിനിമയാണ്, അപ്പൊ 28 വർഷമായിട്ടേ ഉള്ളൂ. ഇത് ഭാര്യയും കാണാൻ അറിഞ്ഞാ 31 വർഷമായിന്ന് പറഞ്ഞാൽ ഇരിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എത്ര വർഷമായെന്ന് പോലും അറിയില്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് കറക്റ്റായിട്ട് ഈ ചില ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്, എത്രയാണ് ആ തീയതി അല്ലെങ്കിൽ എത്ര വർഷമായി എന്നുള്ള ഈ മാക്സ് കണക്കല്ലല്ലോ. ഈ മാക്സ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു നമ്പർ ഓർത്ത് വയ്ക്കാൻ ഭയങ്കര പാടായിരിക്കും. ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി ഓർമ്മയുണ്ടാവും. ഇപ്പോൾ ഒരു ബർത്ത്ഡേ ആവട്ടെ, കല്യാണ ദിവസമാകട്ടെ, അല്ലെങ്കിൽ വേറെ എന്താ എൻഗേജ്മെൻ്റ് ഡേ ആയിക്കോട്ടെ, അങ്ങനെ ഏതൊരു ഡേറ്റ് ആണെങ്കിലും ആരുടെ ബർത്ത്ഡേ ആയിക്കോട്ടെ, കുറേയും കൂടി അത് ഓർമ്മയിലുണ്ടാവുക പെൺകുട്ടികൾക്കാണെന്ന് ഞാൻ പറയുന്നു. ഇനി ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. ഞാൻ കണ്ടിട്ടുള്ളതിൽ മിക്ക ആൾക്കാരും അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ദിവസങ്ങൾ ഓർത്ത് വയ്ക്കാത്ത ആൺകുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ആൺകുട്ടികൾക്ക് ഞാൻ ഈ പറയുന്നതുമായിട്ട് ഈ പറഞ്ഞ പോലെ യോജിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങൾ പറയൂ, നിങ്ങൾ പ്രൂവ് ചെയ്യൂ ദാറ്റ് യു ഗൈസ് ആർ ലൈക്ക് റിയലി റിമെമ്പറിങ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ഇൻ യുവർ ലൈഫ് എന്നുള്ളത്. അതെനിക്ക് അറിയണം എന്നുണ്ട്. ബിക്കോസ് സാധാരണ ഞാൻ എപ്പോഴും കണ്ടോ അബൂബക്കർ യു ആർ റോങ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അബൂബക്കർ ഞാൻ കണ്ടിരിക്കുന്ന മിക്ക ആൾക്കാരും ലൈക്ക് കമ്പാരിറ്റീവ്ലി ഒന്ന് നോക്കി നോക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണോ ഏറ്റവും കൂടുതൽ ആൺകുട്ടികളാണോ ഒരു ഇമ്പോർട്ടൻ്റ് ഡേ മറക്കുന്നത്, അതാ റെനിൽ ജോൺസൻ്റെ കൂടെ വളരെ യോജിക്കുന്നു എന്നുള്ളൊരു ഒരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേർക്ക് യോജിപ്പുണ്ടാവാം, കുറച്ച് പേർക്ക് ഈ പറഞ്ഞ പോലെ നേരെ തിരിച്ചായിരിക്കാം. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വാട്ട് ഐ ഫീൽ ലൈക്ക് ഇസ് പെൺകുട്ടികളാണ് ഓർത്ത് വെക്കുന്നതെന്നാണ്. അഥവാ ഇനി ഓർത്ത് വെക്കുന്ന ഈ പറഞ്ഞ പോലെ ചെക്കന്മാരുണ്ടെന്നുണ്ടെങ്കിൽ വെരി ഗുഡ്, നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വേഗം തന്നെ മെസ്സേജിലൂടെ അറിയിക്കേണ്ടതാണ്. 500-000-917. ഗോൾഡ് റേറ്റും കൂടി നമുക്ക് പെട്ടെന്നൊന്ന് അറിഞ്ഞാലോ. അപ്പൊ ഗോൾഡ് റേറ്റ് 24 karat gold 520.50 കത്തറിയാൽ, 22 karat gold 479.50 കത്തറിയാൽ, 21 karat gold 454 കത്തറിയാൽ, ആൻഡ് 18 karat gold 392 കത്തറിയാൽ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേഗം ഒന്ന് മെസ്സേജ് അയക്കണേ 500-917.

0: is Radio Suno 91.7 FM, Qatar's favorite radio station.
1: Qatarinde Mandi Paradise, rich Arabian flavors umai Zamzam Mandi.
2: Mandi, Madbi, Madfoon, Madkoot thudangi Mandi yude authentic ruchi ariyam.
1: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
3: സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോൺ അറ്റ് അൽബോതാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈ made easier. Terms and conditions apply. You're listening to
4: Radio Suno 91.7.

0: presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: You are listening to Radio Suno 91.7 FM. 91.7 FM.
5: Qatar's happiness frequency.
4: Radio Suno.
6: ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം. വൺ ഡേ ബിഗ് ഡേ സെപ്റ്റംബർ 23-ന് ഐൻ ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം. ബനാന ഇന്ത്യ 1 കിലോ 7 റിയാൽ 75 ദിർഹം. ടൊമാറ്റോ 1 കിലോ 1 റിയാൽ 75 ദിർഹം. പൊട്ടറ്റോ 1 കിലോ 2 റിയാൽ 75 ദിർഹം. ഒണിയൻ 1 കിലോ 2 റിയാൽ 25 ദിർഹം. വാട്ടർമെലൻ 1 കിലോ 1 റിയാൽ 90 ദിർഹം. പ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം. പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
7: ഫിറ്റ്നസ് ലോകത്തെ 7-ാമത്തെ അത്ഭുതം ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ അൽജയാനിൽ നിങ്ങൾ കൈ തുറന്നിരിക്കുന്നു. ടോപ്പ് കോച്ചുകൾ നൽകുന്ന ട്രെയിനിംഗ്, ലേറ്റസ്റ്റ് ട്രെയിനിംഗ് ടെക്നിക്സ് എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഉറപ്പാക്കുന്നു. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽജയാൻ, ഷാറാ ഷാഫി.
4: 917 ഈവനിംഗ്സ്.
8: Tamil Fresh.
9: Hot Tempo Tamil Paddle.
10: Tamil Fresh Song of the Hour.
11: Fresh.

0: Radio Sino 91.7 FM
1: Qatar's favorite radio station.
0: கேட்டு கேட்டு கூட்டு கூடாம்
2: Radio Sino.
1: Suno updates.
0: Suno updates ലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ, യന്ത്ര സാമഗ്രികൾ, ഉപകരണങ്ങൾ എന്നിവയുടെ ആദ്യ ഇലക്ട്രോണിക് ലേലം സെപ്റ്റംബർ 28 തിങ്കളാഴ്ച വൈകുന്നേരം 4 മുതൽ 7 വരെ കോട്ട് മസാദത്ത് ആപ്ലിക്കേഷൻ വഴി നടക്കും. ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മെഡ്രാഷ് ആപ്ലിക്കേഷൻ വഴി 28 ലക്ഷത്തിലധികം സജീവ ഉപയോക്താക്കൾ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതായി മന്ത്രാലയം അറിയിച്ചു. ആപ്ലിക്കേഷനിലൂടെ 6 ഭാഷകളിലായി 500-ലധികം സേവനങ്ങൾ ലഭ്യമാണ്. മിഷേരിപ് മ്യൂസിയംസും സിദ്ര മെഡിസിനും സയൻസ് കഫേ സീരീസിന്റെ 4th സെഷൻ സംഘടിപ്പിച്ചു. ഏഷ്യൻ ഗെയിംസ് പുരുഷ ഹോക്കിയിൽ ഗോൾ മഴയുമായി ഇന്ത്യ. പൂൾ എയിൽ നടന്ന മത്സരത്തിൽ ശ്രീലങ്കയെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 1-16 ഗോളുകൾക്കായിരുന്നു ഇന്ത്യയുടെ വിജയം.
1: സുനോ അപ്ഡേറ്റ്സ്.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 6 മണി കഴിഞ്ഞ് 8 മിനിറ്റ്. അപ്പൊ എന്തായാലും ഈ ഒരു സമയം നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഭയങ്കരമായിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മെസ്സേജസിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് അത് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. എന്തായാലും കുറച്ച് പേര് പറയുന്നത് ഇല്ല, ഞങ്ങള് എല്ലാ ഡേറ്റ്സും ഓർത്ത് വെക്കുന്ന ആൾക്കാരാണ് ആൺകുട്ടികൾ എന്ന് പറയുന്നു. നേരെ തിരിച്ച് ഈ പറഞ്ഞ പോലെ അല്ല, നമ്മൾ കുറച്ച് ഈ പറഞ്ഞ പോലെ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ ഓർത്ത് വെക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സിജി ഓമല്ലൂരിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നത്, വളരെ ശരിയാണ് കറക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. റെനിൽ എന്നോട് യോജിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മെസ്സേജ്, പേരെന്തായിരുന്നു, എസ് കെയുടെ മെസ്സേജ് വന്നതാണ്. ഞാൻ നാട്ടിലുള്ളപ്പോഴും, അതായത് എൻ്റെ ചേച്ചി, ഓക്കെ, ഈ എസ് കെൻ്റെ ചേച്ചി ഫാമിലിയിലെ മിക്ക ആൾക്കാരുടെയും ബർത്ത്ഡേയും കാര്യങ്ങളും എല്ലാം ഓർത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ നാട്ടിലുള്ള സമയത്ത് എപ്പോഴും എന്തെങ്കിലും കാര്യം ഓർത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അവളുമായിട്ട് ഷെയർ ചെയ്യും. അവൾ കറക്റ്റ് ആ ദിവസം ആകുമ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തും എന്ന് എസ് കെ പറഞ്ഞിരിക്കുകയാണ്. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ആ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റ് ആകുമ്പോഴത്തേക്കും ഓർക്കും, ഓ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, എന്നോട് ഓർപ്പിക്കാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കും വേണമെന്നുണ്ടെങ്കിൽ. സോ അങ്ങനെ ചില ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പോലും കണ്ടില്ലേ, ഇവിടെ പോലും ചേച്ചീനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് കറക്റ്റാണേ, എത്രയൊക്കെയാണെങ്കിലും പെൺകുട്ടികൾക്കാണ് കമ്പാരിറ്റീവ്ലി ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ഡേറ്റുകൾ ഓർത്ത് വയ്ക്കാൻ, അതിപ്പം ചിലപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോയിരിക്കും. പക്ഷേ എത്രയൊക്കെയാണെങ്കിലും കല്യാണ ഡേറ്റ്, ആനിവേഴ്സറി ഡേറ്റ്, അല്ലെങ്കിൽ അത് തന്നെയാണല്ലോ ആനിവേഴ്സറി അല്ലേ, പിന്നെ അതാ ബർത്ത് ഡേറ്റ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഡേറ്റുകൾ, വീട്ടിലുള്ള ബാക്കിയുള്ളവരുടെ ബർത്ത്ഡേ, എന്തിന് വഴക്കുണ്ടാക്കിയത്, എന്ന് വഴക്കുണ്ടാക്കിയത്, എത്ര നേരം, എത്ര സമയം, നിങ്ങൾ എവിടെ പോയി, എന്ന്, എങ്ങോട്ട് പോയി, എല്ലാ സാധനം കറക്റ്റ് ഓർത്ത് വയ്ക്കും. അതൊരു സ്പെഷ്യൽ പവറാന്ന്. എന്തായാലും ഇങ്ങനത്തെ ചില സ്പെഷ്യൽ പവറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പാട്ട് കൂടി കേൾക്കാം. എന്നോട് കുറച്ച് നേരമായി ഈ ഒരു പാട്ട് വെച്ച് തരാമോ എന്ന് നിഖിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്.

എന്ന് പറയുന്ന ആ ഒരു മൂവിയിൽ നിന്നും ഉദിത് നാരായണൻ പാടിയ ഈ ഒരു പാട്ട് തന്നെ കേട്ട് നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ഇങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കാം. അതിനോടൊപ്പം നിങ്ങൾ വീട്ടിലേക്കൊക്കെ എത്താറായോ? അതോ വീട്ടിലേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളോ? എന്തായാലും ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത്, ക്ഷീണിച്ച് പോകുന്ന സമയത്ത് നല്ലൊരു പാട്ട് വെച്ച് തരാം. ഒപ്പം നിങ്ങളുടെ മെസ്സേജസും പോകുന്നോട്ടെ 5000997 ലേക്ക് കേട്ടോ.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം വൺ ഡേ ബിഗ് ഡേ സെപ്റ്റംബർ 23-ന് ഐം ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം ബനാന ഇന്ത്യ 1 കിലോ 7 റിയാൽ 75 ദിർഹം ടൊമാറ്റോ 1 കിലോ 1 റിയാൽ 75 ദിർഹം പൊട്ടറ്റോ 1 കിലോ 2 റിയാൽ 75 ദിർഹം ഒണിയൻ 1 കിലോ 2 റിയാൽ 25 ദിർഹം വാട്ടർമെലൻ 1 കിലോ 1 റിയാൽ 90 ദിർഹം പ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ മർസ ഹൈപ്പർ മാർക്കറ്റ് നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ
4: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ് പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ നേരിൽ കണ്ടറിയൂ അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae ഗാർഡൻ ഓഫ് ജെംസ് ബൈ Tanishq, as vibrant as you.
5: Hi, I'm Juju George.
6: You're listening to
5: Radio Suno. Kapparle favorite radio station, Radio Suno. Kettu kettu kootu koodam.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: Adi, ente birthday celebration enda chelavu ende?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്.
5: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. Cure events orukunu mentalist Adi's insomnia the golden edition
2: event partner cube entertainments
5: chindagale polum tottariyina nimishangal aduthariyam
2: october 2-ne qncc almayasa theatreil kooduthal vivarangalkkai visit cure events social media page
5: ticketukalkkai visit qtickets.com official radio partner radio suno 91.7 fm
1: 1-7 evenings.

0: presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707
0: and
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: വെൽക്കം ബാക്ക്. സമയം ഇതാ 6 മണി കഴിഞ്ഞ് 32 മിനിറ്റ്. ഈ ഒരു സമയം എന്തായാലും എല്ലാവരും ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എവിടെയെങ്കിലൊക്കെ ചെറുതായിട്ട് സ്റ്റക്കായി നിൽക്കുന്നുണ്ടോ?
0: ട്രാഫിക് അപ്ഡേറ്റ്.
3: അപ്പൊ അങ്ങനെ സ്റ്റക്കാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് സ്റ്റക്ക് ആവാൻ ചാൻസ് ഉള്ളത് എന്ന് പറഞ്ഞുതരാം. സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ പാട്ട് വെച്ചുതരാം, അല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്റ്റക്ക് ആവാതിരിക്കാൻ കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞുതരാം എവിടെയൊക്കെയാണ് ട്രാഫിക് ഉള്ളതെന്ന്. ഏകദേശം എൻ്റെ പൊന്നു മക്കളെ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് മുഷറബിൽ നിന്നും ഏകദേശം ന്യൂസലാത്തേക്ക് കഴിഞ്ഞ്, അതായത് ഒരു മിനിറ്റ്, നമ്മുടെ ഡീറിംഗ് റോഡിൻ്റെ ആ ഒരു ഭാഗം എത്തുന്നുണ്ടല്ലോ, അവിടെ വരെ, ആ ഒരു ഭാഗം വരെ, അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മിഡ്മാക് റൗണ്ട് ബോട്ട് വരെ നല്ല തിരക്കാണ്. അവിടെ നിന്ന് ഇനിയിപ്പോൾ തിരിഞ്ഞ് വേറെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ച് ഡീറിംഗിലേക്കോ സീറിംഗിലേക്കോ കയറിയാൽ അവിടെയും നല്ല തിരക്കാണ്. പിന്നെ ഇനിയിപ്പോൾ റോദതൽഖയിൽ ആ ഒരു പാർക്ക് വഴി അതിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ മുന്തസ വഴി വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെയും തിരക്കാണ്. ഇനി സീറിംഗ് വഴി നമ്മൾ ഇനി മത്താറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നല്ല തിരക്കാണ്. ഇനി മത്താറിൽ എയർപോർട്ട് സ്ട്രീറ്റിൽ, അതായത് ഓൾഡ് എയർപോർട്ട് സ്ട്രീറ്റിൽ, അവിടെ സ്ലോ മൂവിംഗ് ആണ്, വലിയ കുഴപ്പമില്ല. ഇനി മെയിൻ മത്താർ ഫുഡ് സ്ട്രീറ്റിൽ ഹോട്ടിപ്പുളി തിരക്കാണ്. ഇതൊക്കെയാണ് തിരക്ക് പിടിച്ച സ്ഥലങ്ങൾ. ഇനി അതൊക്കെ പോട്ടെ, നമുക്ക് ഡീറിംഗിൽ നിന്ന് തിരിഞ്ഞ് റൗദത്തൽഖയിൽ സ്ട്രീറ്റിലൂടെ തന്നെ, അതായത് ഏകദേശം നമ്മുടെ എക്സ്പ്രസ് ഹൈവേയിലൂടെ ഇങ്ങനെ പോകുന്ന ആ ഒരു വഴിയുണ്ടല്ലോ, അതായത് ക്രോസ് ചെയ്ത് പോകുന്നത്, കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയ റോഡിലേക്ക് കയറുന്ന ആ ഒരു വഴി, അതുവഴി പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ന്യൂ ഏജ ഭാഗം എത്തുന്ന സമയത്ത് കുറച്ച് തിരക്കുണ്ടാവും കേട്ടോ. ഇനി സബാൽ അഹമ്മദ് കോറിഡോർ, അവിടെ തിരക്കുണ്ടാവില്ല. അതുവഴി വക്രയ്ക്കും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയുമ്പോൾ സൽവാർ റോഡിന്റെ ഭാഗത്തും അതുപോലെ ലെക്ത ഭാഗത്ത് മാത്രമേ ചെറിയ സ്ലോ മൂവിംഗ് ഉള്ളൂ. പക്ഷെ അതത്ര ട്രാഫിക് ഒന്നും പറയാൻ പറ്റില്ല. അല്ലാമരി റോഡിൽ നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. ഇനി അൽസദ്, അവിടെയും കുറച്ച് ട്രാഫിക് ഉണ്ട് കേട്ടോ, അതായത് അൽവാബ് സ്ട്രീറ്റിലേക്ക് വരുന്ന ഭാഗം. ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ള കുറച്ചധികം സ്ഥലങ്ങൾ. ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ട് കിടക്കുന്ന ചില ട്രാഫിക്കുകൾ പറയണം എന്നുണ്ടെങ്കിൽ അതും പറയാം. 5000-9179 എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. എന്തായാലും വക്രയിലേക്കൊക്കെ നോക്കിക്കഴിയുമ്പം വലിയ ട്രാഫിക്ക് കാണുന്നില്ല. ഈ വക്ര സ്ട്രീറ്റ്, അതായത് നമ്മുടെ ഫുഡ് സ്ട്രീറ്റ്, ആ ഒരു ഭാഗത്ത് മാത്രമേ പിന്നെയും കുറച്ചെങ്കിലും ട്രാഫിക് ഉള്ളൂ. പിന്നെ റാസൽ ജബൽ സ്ട്രീറ്റിലും കുറച്ച് ട്രാഫിക് ഉണ്ട്. അല്ലാതെ ഉൾ റോഡുകളിൽ, അതായത് നമ്മുടെ വക്രയിലേക്ക് നോക്കുമ്പോൾ തന്നെ ഈ എസ്ദാൻ വില്ലേജുകളുടെ ആ ഒരു ഭാഗത്ത്, അതിപ്പം ഏത് ഭാഗത്താണെങ്കിലും ശരി തന്നെ, എസ്ദാൻ വില്ലേജ് 4, 5, 6 ഭാഗത്താണെങ്കിലും 22, 24, 25 ആ ഒരു ഭാഗത്താണെങ്കിലും ഒരുപാട് റോഡ് പണികൾ നടക്കുന്നുണ്ട്. അതിൻ്റെതായ ട്രാഫിക്ക്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ള കുറച്ചധികം കാര്യങ്ങൾ. ഖത്തറിൽ മൊത്തത്തിൽ ഈ ട്രാഫിക്ക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ ഫ്രീ ആയി കിടക്കുന്ന റോഡിനേക്കാൾ കുറച്ച് സ്ലോ മൂവിങ് വരുമ്പോഴാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമ്മളെന്തായാലും വലിയ രീതിയിൽ ഹെവി ട്രാഫിക്കിലൊന്നും പെടുന്നില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും ഷാനിബെ ഈ പറഞ്ഞ പോലെ ഖത്തറിലെ എക്സ്പ്രസ് റോഡിൽ കുറച്ച് ട്രാഫിക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വേറൊരു റോഡ് ചൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ആ ചൂസ് ചെയ്യാൻ പറ്റുന്ന റോഡാണ് സബാൽ അഹമ്മദ് കോറിഡോർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ കുറച്ച് ഫ്രീ ആണെന്ന് പറയാൻ കാരണം. പിന്നെ കോർണിഷിലും അധികം തിരക്കുകളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾട്ടർനേറ്റീവ് റോഡുണ്ടല്ലോ, അപ്പോൾ അത് എടുക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ട്രാഫിക്കുള്ള സ്ഥലങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്കിനി അതനുസരിച്ച് നിങ്ങളുടെ യാത്ര മാറ്റാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ട്രാഫിക്കിൽ പെടാതെ പോകണം, ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള എളുപ്പ വഴിയും ഞാൻ പറഞ്ഞുതരാം. നോ പ്രോബ്ലം. എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി 5000-9179 കേട്ടോ. അപ്പോൾ ഇതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകണം. പക്ഷെ അതിന് മുൻപായിട്ട് നാളെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ്റെ 4-ാമത്തെ പിറന്നാളാണെന്ന് വിഷ് ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻസാറാണ്. മുഹമ്മദ് നഹിയാൻ എന്നാണ് മോൻ്റെ പേര്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു മുഹമ്മദ് നഹിയാൻ.

0: അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഒരു ബർത്ത്ഡേ ആയിട്ട് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഓപ്ഷനും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
1: Today's Go Rate Update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamoor.
0: 24 കാരറ്റ് ഗോൾഡ് 520.50 കത്തറിയാൽ, 22 കാരറ്റ് ഗോൾഡ് 479.50 കത്തറിയാൽ, 21 കാരറ്റ് ഗോൾഡ് 484.50 കത്തറിയാൽ, 18 കാരറ്റ് ഗോൾഡ് 392.50 കത്തറിയാൽ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതും കൂടി പറഞ്ഞുകൊണ്ട് നേരെ ശങ്കർ മഹാദേവൻ പാടിയൊരു പാട്ടിലേക്ക് പോവാണ്, പുതിയ മുഖത്തിലെ പാട്ട്.

0: Radio Suno 91.7 FM Qatar's favorite radio station. ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം വൺ ഡേ ബിഗ് ഡേ സെപ്റ്റംബർ 23 അയൻ ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം ബനാന ഇന്ത്യ ഒരു കിലോ 7 riyal 75 ദിർഹം ടൊമാറ്റോ 1 riyal 75 ദിർഹം പൊട്ടറ്റോ 1 kilo 2 riyal 75 ദിർഹം ഒണിയൻ 1 kilo 2 riyal 25 ദിർഹം വാട്ടർമെലൻ 1 kilo 1 riyal 90 ദിർഹം പ്രോൺസ് 1 kilo 18 riyal 75 ദിർഹം പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 kilo 36 riyal മർസ ഹൈപ്പർ മാർക്കറ്റ് നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ
1: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദി റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
2: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949 സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോൺ അറ്റ് അൽബോതാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈ easier terms and conditions apply.
3: Hi, namaskaram, yan Manoj K. Jain
4: Digambaran
5: tiranurayum churul mudi.
4: You're listening to Radio Suno
3: 91.7.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency. Radio Sinner.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്,
4: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
5: മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
6: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
7: ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം, വൺ ഡേ ബിഗ് ഡേ. സെപ്റ്റംബർ 23 ഐം ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം. ബനാന ഇന്ത്യ 1 കിലോ 7 റിയാൽ 75 ദിർഹം. ടൊമാറ്റോ 1 കിലോ 1 റിയാൽ 75 ദിർഹം. പൊട്ടറ്റോ 1 കിലോ 2 റിയാൽ 75 ദിർഹം. ഒണിയൻ 1 കിലോ 2 റിയാൽ 25 ദിർഹം. വാട്ടർമെലൺ 1 കിലോ 1 റിയാൽ 90 ദിർഹം. പ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം. പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
8: 917 evenings.

ാണ് കൂടിയുള്ളത്. അങ്ങനെ എന്തായാലും നമ്മൾ ഇങ്ങനെ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലുണ്ടല്ലോ, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അതിഗംഭീരമായിട്ട് ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു മാച്ചിനെ കുറിച്ചിട്ട്. കാരണം അതിഗംഭീര പെർഫോമൻസ് ആയിരുന്നു, നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു ഗോൾഡാണ്. ഏഷ്യൻ ഗെയിംസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യക്ക് ആദ്യത്തെ ഗോൾഡ് മെഡൽ നേടിക്കൊടുത്തത് നമ്മുടെ സ്വന്തം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വനിതകളാണ്. അതിഗംഭീരമായിട്ടുള്ള ആ ഒരു ഗോൾഡ് മെഡൽ നേടാനും ഈ പറഞ്ഞ പോലെ ശ്രീലങ്കയ്ക്കെതിരെ ഉള്ള ഫൈനലിലെ അതിഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു 217 എന്ന് പറയുന്ന ഒരു ചേസിംഗ് ടാർഗറ്റ്. ശ്രീലങ്ക ഈ പറഞ്ഞ പോലെ ഒരു 69 റൺസിലേക്ക് എത്തിയപ്പോഴേക്കും 15.4 ഓവേഴ്സ് ആയപ്പോൾ തന്നെ അതിഗംഭീരമായിട്ട് നമ്മുടെ ബോളേഴ്സ് അവരെ ഓൾ ഔട്ടാക്കി കഴിഞ്ഞു. അങ്ങനെ ആ ഒരു 147 റൺസിൻ്റെ ഒരു വിജയമാണ് ഇന്ത്യക്ക് ഇന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. T20 ക്രിക്കറ്റ് ടേംസ് അനുസരിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു റൺസും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് വിൻ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ ഒരു ലേഡീസ് ടീമിൻ്റെ അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയം തന്നെയായിരുന്നു. മുൻപ് ഈ പറഞ്ഞ പോലെ ഒരു 142 റൺസിനാണ് മലേഷ്യനെ പണ്ട് ഇന്ത്യൻ ടീം തോൽപ്പിച്ചിട്ടുള്ളത്. അതിനെ ഇപ്പോൾ ബീറ്റ് ചെയ്തുകൊണ്ട് 147 റൺസ് എന്നുള്ള രീതിയിൽ ശ്രീലങ്കയ്ക്കെതിരെയാണ് ഇപ്പോൾ ആ ഒരു വിജയം വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതിഗംഭീരമായി നമ്മളുടെയൊക്കെ തന്നെ സ്വന്തം സിംഗപ്പെണ്ണുകൾ സൂപ്പറായിട്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയം കാഴ്ചവെച്ചു. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ഇത് പാട്ട് വെക്കണം, എന്തായാലും ഞാൻ സിംഗപ്പെണ്ണ് പറഞ്ഞ് സ്ഥിരിക്കുന്ന സിംഗപ്പെണ്ണ് തന്നെ ആവാം അല്ലേ. അങ്ങനെ എല്ലാ സിംഗപ്പെണ്ണുകൾക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെൺകൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നേരെ പോകുന്നു അടുത്ത ബിഗിൽ സോങ്ങിലേക്ക്. AR റഹ്മാൻ ഷാ ശത്രുപതിയുടെ സോങ്ങിലേക്ക്.

0: Radio Sino 91.7 FM
1: Qatar's favorite radio station.
0: கேட்டு கூட்டு கூடாம்
2: Radio Sino.
3: கலைச்சிரி
4: புண்ணிய வசனங்களிலூடே ഈ ലോകത്ത് മറ്റൊരാളുടെ രഹസ്യം മറച്ചുവെക്കുന്ന ഏതൊരാളുടെയും രഹസ്യവും നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവും മറച്ചുവെക്കുന്നതാണ്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
5: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: Presented by Joya Lucas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Suno updates.
6: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി ലിസ. ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മെഡ്രാഷ് ആപ്ലിക്കേഷൻ വഴി 28 ലക്ഷത്തിലധികം സജീവ ഉപയോക്താക്കൾ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതായി മന്ത്രാലയം അറിയിച്ചു. ആപ്ലിക്കേഷനിലൂടെ 6 ഭാഷകളിലായി 500-ലധികം സേവനങ്ങൾ ലഭ്യമാണ്. 2026 ഏഷ്യൻ ഗെയിംസിൽ ഖത്തറിന് ആദ്യ മെഡൽ സ്വന്തമായി. പുരുഷന്മാരുടെ 60 കിലോഗ്രാം കരാട്ടെ വിഭാഗത്തിൽ അബ്ദുൾ റഹ്മാൻ അബ്ദുൾ ഹമീദാണ് വെള്ളി മെഡൽ സ്വന്തമാക്കിയത്. ഏഷ്യൻ ഗെയിംസിനോട് അനുബന്ധിച്ച് ജപ്പാനിലെ നഗോയയിൽ ഖത്തർ ഹൌസ് തുറന്നു. ഖത്തറിന്റെ കായിക മുന്നേറ്റങ്ങളും സാംസ്കാരിക പൈതൃകവും അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുന്നതാണ് ഈ പ്രദർശനം. ഖത്തർ ഒളിമ്പിക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബെയ്ത് ഖത്തർ എന്ന ഖത്തർ ഹൌസ് ഔദ്യോഗികമായി തുറന്നത്. തിരുവനന്തപുരത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ വിശദാംശങ്ങളുമായി ഫേവറിറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിലെത്തിയിരിക്കുന്നു. സെപ്റ്റംബർ 22 മുതൽ 29 വരെ ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ ഫേവറിറ്റ് ഹോംസിന്റെ പ്രതിനിധികളെ മീറ്റ് ചെയ്യാം. എക്സ്ക്ലൂസീവ് ക്ലൈന്റ് മീറ്റിംഗിനായി വിളിക്കേണ്ട നമ്പർ 6004-1494.
7: All hits all day.
8: This is
7: Radio Suno 91.7 FM,
8: Qatar's favorite radio station.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 7 മണി കഴിഞ്ഞ് 14 മിനിറ്റ് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെറോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയം എനിക്ക് പറയാനുള്ള ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് വേൾഡ് കാർ ഫ്രീ ഡേ ആണ്. അതായത് കാറിൽ ഇങ്ങനെ നമ്മൾ എപ്പോഴും യാത്ര ചെയ്ത് തുടങ്ങിയാൽ നമുക്കൊരു പ്രശ്നമുണ്ട്, ഈ കാറ് ഭയങ്കര ക്രേസ് കയറിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കാറല്ലാതെ എങ്ങോട്ടേലും തൊട്ടടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാർ എടുത്തിട്ടല്ലാണ്ട് ചിലപ്പോൾ നമുക്ക് പോകാൻ തോന്നില്ല. ഇപ്പോൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് സ്കൂട്ടർ അല്ലെങ്കിൽ സ്കൂട്ടി ഇതൊക്കെ ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാറും വേണ്ട, ഓട്ടോയും വേണ്ട, ബസ്സും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഈ കാറിൻ്റെ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടുന്നത് കൊണ്ട് തന്നെ ഇങ്ങനൊരു ദിവസം എന്തിനാണ് പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ സെറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ഈ ഒരു ദിവസം ലോകമെമ്പാടുമുള്ള ആൾക്കാരൊക്കെ തന്നെ കാറ് ഒന്ന് ജസ്റ്റ് വീട്ടിൽ അതേപോലെ പാർക്ക് ചെയ്തിട്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി നടക്കുക, അല്ലെങ്കിൽ സൈക്കിൾ യൂസ് ചെയ്യുക. അങ്ങനെ സൈക്കിളൊക്കെ യൂസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇപ്പോൾ വർക്കിനാണെങ്കിലും അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോവാണെങ്കിലും പോവാണെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആസ്വദിച്ച് എല്ലാവരോടും സംസാരിച്ച് അങ്ങനെ പോകുന്നൊരു ഒരു കൾച്ചറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി

മാത്രമാണ്. ഓക്കെ, അപ്പൊ ബേസിക്കലി നമുക്ക് നാട്ടിലാണെന്നുണ്ടെങ്കിൽ പണ്ട് സൈക്കിളൊക്കെ എടുത്ത് ചിലപ്പം എങ്ങോട്ടെങ്കിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ. അപ്പൊ നാട്ടിലാണെങ്കിൽ നിങ്ങൾ കാറ് വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സൈക്കിളോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂട്ടറോ ചിലപ്പോൾ ഒരു ബുള്ളറ്റോ ഒക്കെ എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ ഒരു ഒരു ദിവസം ഇറങ്ങുകയാണെങ്കിൽ, നിങ്ങളുടെ ബുള്ളറ്റും എടുത്ത് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു സ്കൂട്ടി എടുത്ത് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, വേ യു റിയലി വോണ്ട് ടു ഗോ, ആ ഒരു സ്കൂട്ടി അല്ലെങ്കിൽ ആ സ്കൂട്ടർ എടുത്തിട്ട് നിങ്ങൾ കാറ് വേണ്ട ഇന്ന് ഞാൻ കാറ് യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് പോവാണെങ്കിൽ, ആരെ കൂട്ടിയിട്ട് എങ്ങോട്ടേക്ക് പോകും? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത്, നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതോ ഒരു സ്ഥലമാകാം അല്ലെങ്കിൽ കുറച്ച് ദൂരത്തേക്ക് പോകേണ്ട ഒരു സ്ഥലമാവാം, നിങ്ങൾ ഈ പറഞ്ഞ ഒരു സ്കൂട്ടി ഓറ ബുള്ളറ്റ് എടുത്തിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആരാണോ ആ ഒരു റൈഡിൽ കൂടെ ഉണ്ടാവേണ്ടത് അവരെയും കൂട്ടിയിട്ട് എങ്ങോട്ടേക്ക് പോകും എന്ന് വേഗം മെസ്സേജ് അയക്കണേ 5000917. ഞാൻ ഇന്തോനേഷ്യയിൽ പോകുന്നോ, എടാ ഭയങ്കര സമ്മതിച്ചു ഞാൻ. ചോക്കോപ്പയുടെ മെസ്സേജാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും വേഗം തന്നെ മെസ്സേജ് അയക്കൂ, നിങ്ങളുടെ മെസ്സേജിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം വൺ ഡേ ബിഗ് ഡേ സെപ്റ്റംബർ 23 അയൻ ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം ബനാന ഇന്ത്യ 1 കിലോ 7 റിയാൽ 75 ദിർഹം ടൊമാറ്റോ 1 കിലോ 1 റിയാൽ 75 ദിർഹം പൊട്ടറ്റോ 1 കിലോ 2 റിയാൽ 75 ദിർഹം ഒണിയൻ 1 കിലോ 2 റിയാൽ 25 ദിർഹം വാട്ടർമെലൺ 1 കിലോ 1 റിയാൽ 90 ദിർഹം പ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ മർസ ഹൈപ്പർ മാർക്കറ്റ് നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ
3: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
4: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം

0: ഹോം കെയർ കുക്ക് ബുക്ക് ലൈഫ് സ്റ്റൈൽ അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: In association with Nesto Hypermarket, now open at all passport offices.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം വൺ ഡേ ബിഗ് ഡേ സെപ്റ്റംബർ 23 ഐം ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം ബനാന ഇന്ത്യ 1 കിലോ 7 റിയാൽ 75 ദിർഹം ടൊമാറ്റോ 1 കിലോ 1 റിയാൽ 75 ദിർഹം പൊട്ടറ്റോ 1 കിലോ 2 റിയാൽ 75 ദിർഹം ഒണിയൻ 1 കിലോ 2 റിയാൽ 25 ദിർഹം വാട്ടർമെലൻ 1 കിലോ 1 റിയാൽ 90 ദിർഹം പ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ മർസ ഹൈപ്പർ മാർക്കറ്റ് നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ
3: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ് പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ നേരിൽ കണ്ടറിയൂ അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae ഗാർഡൻ ഓഫ് ജെംസ് ബൈ Tanishq, as vibrant as you.
4: On the dance floor. Ellarku namaskaram, yan Priyamani aanu.

0: വെൽക്കം ബാക്ക് ടു കഥാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM. നമ്മളിങ്ങനെ കാർ ഫ്രീ ഡേനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ ഒരു ബുള്ളറ്റ് റൈഡിനോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സ്കൂട്ടി റൈഡിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എങ്ങോട്ടേക്ക് പോകാനാന്ന് ചോദിച്ചപ്പോൾ എനിക്കിവിടെ നല്ലൊരു ബ്യൂട്ടിഫുൾ മെസ്സേജ് ഒരെണ്ണം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഇപ്പോൾ ഇന്ന സ്ഥലം എന്നൊന്നുമില്ല, ഏറ്റവും നല്ലൊരു ഒരു കമ്പനിയുള്ള ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്നിട്ട് ആളുടെ ഫ്രണ്ടിൻ്റെ പേരൊക്കെ വെച്ചിട്ടുണ്ട്, എന്നിട്ട് ആ ഫ്രണ്ട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങോട്ടേക്കാണെന്നുണ്ടെങ്കിൽ ആ ബുള്ളറ്റ് റൈഡ് ഭയങ്കര രസമായിരിക്കും എന്ന് പറഞ്ഞത്. അതിപ്പോൾ ഒരു ചായ കുടിക്കാൻ പോയാലും ശരി തന്നെ, അല്ലാതെ ഇങ്ങോട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ പോലെ വെറുതെ നിന്ന് കറങ്ങാൻ ഇറങ്ങിയാലും ശരി തന്നെ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിരുന്നു. സച്ച് എ സ്വീറ്റ് മെസ്സേജ്. ആൻഡ് അതിനോടൊപ്പം റിജുവിൻ്റെ ഒരു മെസ്സേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വൈഫ് ഹൗസിലേക്ക് പോകും, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മായിയമ്മയുടെ ഫുഡ് അടിപൊളിയാണ്, എനിക്ക് കഷ്ടി ഒരു കിലോമീറ്ററേ ഉള്ളൂ എന്ന്. അങ്ങനെ ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രം പോകാൻ ഇഷ്ടപ്പെടുന്ന ലേ റിജു, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മെസ്സേജാണ്. സുരാജിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. സുരാജ് എനിക്ക് ആക്ച്വലി ഇവിടെ ഖത്തറിൽ തന്നെ ആണോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷേ സുരാജ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കാർ ഫ്രീ ഡേ ആണ് ഫ്രൈഡേ. ഓക്കെ, സോ നാട്ടിലാണോ വേറെ എവിടെയെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അന്നത്തെ ദിവസം ബേസിക്കലി അവരങ്ങനെ ചെയ്യാണ്. സോ അന്നത്തെ ദിവസം എവിടെയും പോവാതെ മൂടി പുതച്ചുറങ്ങും. അതോ താങ്കൾ ഉദ്ദേശിച്ചത് കാർ ഫ്രീ ഡേ ആയിട്ട് എല്ലാ ഫ്രൈഡേസും താങ്കൾ പ്രഖ്യാപിക്കും എന്നാണോ ഉദ്ദേശിച്ചേ? എനിക്ക് ഈ രണ്ടിലും കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. എന്തായാലും ഫ്രൈഡേ കാർ ഫ്രീ ഡേ ആണെന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആവട്ടെ, നല്ല രീതിയിൽ ഫ്രൈഡേ നമുക്ക് മൂടി പുതച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റട്ടെ. പക്ഷെ എന്ത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരും. മാത്രമല്ല എല്ലാ ദിവസവും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അന്നത്തെ ഒരു ദിവസമേ ഉള്ളൂ പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പം നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകണ്ടേ? അപ്പം കാർ എടുക്കണ്ടേ? അപ്പം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും എല്ലാവരുടെയും ഒരു ഇഷ്ടപ്രകാരമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, റെസ്റ്റ് എടുത്തോട്ടോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത്, കാർ ഫ്രീ ഡേനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത്, ദാ ഗുഡ് ഈവനിങ് തുർക്കി, എന്നാ ഉണ്ട് തുർക്കി? ജെയ്സൽ തുർക്കിയുടെ മെസ്സേജ് വന്നിരിക്കുകയാണ്. തുർക്കി ഫുൾ ഓട്ടത്തിലാണ്, ഓട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര ഓട്ടത്തിലാണ്. കാരണം ക്യൂൻ ഇവൻസിൻ്റെ ഒരു പരിപാടി വരുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി വരുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് കൂടെ മറ്റേ ഇപ്പുറത്ത് കല്യാണം അപ്പുറത്ത് പാലുകാച്ചി എന്ന് പറയുന്ന പോലെയാണ്. ഒരു സ്ഥലത്ത് കൂടെ നമുക്ക് ഇൻസോംനിയ വരുന്നുണ്ട്, നമ്മുടെ സ്വന്തം മെൻ്റലിസ്റ്റ് ആദ്യം വരുന്നുണ്ട് അതിൻ്റെ ഓട്ടത്തിൽ. അതിനോടൊപ്പം തന്നെ തൊട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഷഹബാസ് അമ്മൻ്റെ പരിപാടി വരുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ ആകെ മൊത്തത്തിൽ തുർക്കി ക്യൂൻ ഇവൻസിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് കൂടെ തന്നെ ഞങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും റേഡിയോ സോങ്ങി കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടിക്കറ്റ്സ് അത് ഓണായിട്ടുണ്ട് കേട്ടോ, ക്യൂ ടിക്കറ്റ്സിൽ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെയൊക്കെ ടിക്കറ്റ്സ് എടുക്കാൻ ആരും മറക്കണ്ട. അത് പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നത് ഉയരെ മൂവിയിൽ നിന്നും എസ് ജാനകി അമ്മയും എം ജി ശ്രീകുമാറും പാടിയ പാട്ടിലേക്ക്.
1: Head of the hour. In the art of Podumar Kulanda.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
1: ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം. വൺ ഡേ ബിഗ് ഡേ സെപ്റ്റംബർ 23-ന് അയിൻ ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം. ബനാന ഇന്ത്യ 1 കിലോ 7 റിയാൽ 75 ദിർഹം. ടൊമാറ്റോ 1 കിലോ 1 റിയാൽ 75 ദിർഹം. പൊട്ടറ്റോ 1 കിലോ 2 റിയാൽ 75 ദിർഹം. ഒണിയൻ 1 കിലോ 2 റിയാൽ 25 ദിർഹം. വാട്ടർമെലൻ 1 കിലോ 1 റിയാൽ 90 ദിർഹം. പ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം. പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Presented by Joya Lucas, world's favorite jeweler.
5: Powered by
6: Khattarine Arabic Mandi's best destination, Zamzam Mandi. Mandi, Madbi, Madfood, Madgood tudangi authentic Arabic cuisine de riji ariyam. Call 4000-1707.
4: And
7: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: 917 evenings.
1: വെൽക്കം ബാക്ക് തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ ഇനി ചെറുതായിട്ട് ഒന്ന് ടെക് ലോകത്തിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. ടെക്കി ടോക്കിന്റെ ടൈം ആയിരിക്കുകയാണ്. ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്പർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാര്. അതിപ്പം വാട്സപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മൊബൈൽ കണക്ഷൻ ഇപ്പം ഓൾഡ് നമ്പറൊക്കെ ഒന്ന് മാറ്റി പുതിയ നമ്പർ ഏതെങ്കിലും ഒരു കാരണത്താൽ മാറ്റുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ എന്ത് പറ്റും, നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്പ് അതിനുശേഷം വിതൗട്ട് എനി പ്രിപ്പറേഷൻ നേരെ അല്ലെങ്കിൽ സഡൻലി ആ ഒരു നമ്പറിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാറ്റുകള്, മീഡിയ ഫയൽ, ഗ്രൂപ്പ് ആക്സസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ പ്രശ്നം വരാറുണ്ട്. അത് എത്രയൊക്കെ നമുക്ക് ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞാൽ ശരി തന്നെ മിക്ക ആൾക്കാർക്കും പറ്റുന്ന ചില തെറ്റുകൾ തന്നെയാണ്. അപ്പൊ ആ സമയത്ത് കുറച്ച് കാര്യങ്ങൾ എന്തായാലും മേക്ക് ഷുവർ ചെയ്യണം കേട്ടോ. അതായത് ബിഫോർ ചേഞ്ചിങ് യുവർ നമ്പർ, നിങ്ങളുടെ ആ ഒരു ന്യൂ നമ്പർ അത് ആക്റ്റീവ് ആണോ എന്നൊന്ന് ശ്രദ്ധിക്കാം. അതിനോടൊപ്പം തന്നെ ആ ന്യൂ സിം കാർഡ് അതിലേക്ക് ഇൻകമ്മിങ് കോൾസ് ആണെങ്കിലും SMS ആണെങ്കിലും ഈവൻ OTP വേരിഫിക്കേഷൻ ആണെങ്കിൽ പോലും വരുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം അതിലേക്ക് മാത്രം വാട്സപ്പ് ആക്കാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പോലും ഒരു OTP കൺഫർമേഷനും കാര്യങ്ങളൊക്കെ വരണം. അത് അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള ഇതിൻ്റെ നടുക്കായി പോകും നമ്മൾ. അപ്പം അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് മാക്സിമം നോക്കുക. അതിനോടൊപ്പം ചെക്ക് യുവർ ഓൾഡ് നമ്പർ, അതായത് കറണ്ട് വാട്സപ്പ് അക്കൗണ്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ പോയിട്ട് പ്രൊഫൈലിൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ പ്രൊഫൈലിൽ പോയിട്ട് ചാറ്റ് ബാക്കപ്പ് ഈ പറഞ്ഞ പോലെ ഫുള്ളി ബാക്കപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടോ. ചില ചാറ്റുകൾ ഗൂഗിൾ ഡ്രൈവിലേക്കും iCloud-ലേക്കും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അത് ബാക്കപ്പ് ചെയ്യാൻ പറ്റും ഈ ഒരു നമ്പർ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ്. അതിനോടൊപ്പം കറക്റ്റ് ഫോൺ നമ്പർ, VoIP, ടോൾ ഫ്രീ, ലാൻഡ് ലൈൻ നമ്പേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. കറക്റ്റായിട്ട് ഏതാണോ പുതുതായിട്ടുള്ള നമ്പർ അതിലേക്ക് തന്നെ വാട്സപ്പ് ആക്കാനായിട്ട് നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ചേഞ്ച് നമ്പർ എന്നൊരു ഫീച്ചർ, ഓക്കെ, ആ ഒരു ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഫീച്ചർ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ചെയ്യുന്നൊരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വാട്സപ്പ് എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ഒരു ന്യൂ അക്കൗണ്ട് വിത്ത് ന്യൂ നമ്പർ എന്നുള്ള രീതിയിൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതെന്ത് ചെയ്യും, അത് ആ ഒരു റിസൾട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു പുതിയ അക്കൗണ്ട് വരുന്ന രീതിയിൽ തന്നെ അതിന് മനസ്സിലാവും. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ നിന്നും ഒക്കെ തന്നെ നമ്മളെ അവർ റിമൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിലേക്ക് തിരിച്ചു കയറാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് വിളിച്ച് ചോദിക്കണം, എടാ എന്നെ ആ ഗ്രൂപ്പിലൊന്ന് ആഡ് ചെയ്യാവോ എന്ന് ചോദിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആവശ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം അങ്ങനെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വാട്സപ്പ് നമ്പർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ വാട്സപ്പ് എടുത്തിട്ട് ആ ഒരു 3 ഡോട്ടിലേക്ക് ചെന്ന് സെറ്റിംഗ്സിലേക്ക് എത്തി, സെറ്റിംഗ്സിൽ തന്നെ അക്കൗണ്ട്സ് എടുത്ത് ചേഞ്ച് നമ്പർ ആൻഡ് എൻ്റർ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഓൾഡ് നമ്പർ നിങ്ങൾ കൊടുത്ത് വിത്ത് കൺട്രി കോഡ് ആ ഒരു ഫസ്റ്റ് കോളത്തിന് ശേഷം നെക്സ്റ്റ് കോളത്തിൽ നിങ്ങളുടെ പുതിയ നമ്പർ കൊടുക്കാനും അതിനുശേഷം ആ ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെ അതിലേക്ക് മാറ്റാനും ഓൾ കോണ്ടാക്ട് നോട്ടിഫൈ എവ്രി വൺ എന്നുള്ള രീതിയിൽ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് എവ്രി വൺ വിൽ ഗെറ്റ് മെസ്സേജ് സെയിങ് ദിസ് പേഴ്സൺ ഹാസ് ചേഞ്ച് ദെയർ കോണ്ടാക്ട്. അതിനോടൊപ്പം തന്നെ ചാറ്റുകളും എല്ലാ സംഭവങ്ങളും ഈവൻ കസ്റ്റം എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ സെലക്ട് പീപ്പിൾ ഒള്ളി എന്നുള്ളത് കൊടുത്തിട്ട് 6-digit വെരിഫിക്കേഷൻ കോഡ് അതായത് OTP കൊടുത്തതിന് ശേഷം മാത്രം ന്യൂ നമ്പറിലേക്ക് ഡൺ അടിക്കുക. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. കാര്യങ്ങളൊക്കെ സെറ്റാക്കി ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്താലും മതി, കാര്യമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തരും. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് പോവാം. റാഹത്ത് ഫത്തേ അലി ഖാൻ പാടിയൊരു സൂപ്പർ സോങ്ങിലേക്ക്. കാരണം എൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 8 മണി കഴിഞ്ഞ 6 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്നാലും ഈ ഒരു സമയത്ത് എനിക്ക് ഹായ് ഹായ് ഹായ് ഹായ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അച്യുനും തിരിച്ചൊരു ഹായ് ഹായ് ഹായ് തിരിച്ച് പറയാണ്. ആൻഡ് അതിനോടൊപ്പം തന്നെ ഒരുപാട് പേരിനെ തുടങ്ങിയ സമയത്ത്, അതായത് ഇന്നത്തെ ദിവസം 5 മണിയായപ്പോൾ ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഒരുപാട് പേരെന്നെ കളിയാക്കി. ഞാൻ പറഞ്ഞു വിന്റർ വരാൻ പോകുന്നു, അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നു എന്ന്. അപ്പം എന്നെ പുച്ഛിച്ചു വിട്ടു, ചിലരൊക്കെ എന്നെ കളിയാക്കി വിട്ടു. പക്ഷെ ഇപ്പം എനിക്ക് പറയാനുള്ളത് ഖത്തർ കലണ്ടർ, അതായത് ഖത്തർ കലണ്ടർ ഖത്തർ കാലാവസ്ഥാ വകുപ്പ് ബേസിക്കലി പറഞ്ഞിരിക്കുന്നത് നാളെ സെപ്റ്റംബർ 23 സ്റ്റാർട്ട് ഓഫ് ഓട്ടം എന്നാണ്. അപ്പം ആ ഓട്ടം ഒരു സീസണ് വേണ്ടിയിട്ട് ഒരു സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചൂടിൽ നിന്ന് നമ്മളിങ്ങനെ മാറി തുടങ്ങി എന്നാണ് അതിൻ്റെ ഒരു വലിയൊരു സൂചന തന്നെയാണത്. അതിൽ നിന്നും നേരെ നമ്മൾ ഇനി വിൻ്ററിലേക്ക് പോകും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഓട്ടം സീസണിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ട് നാളെ വെനസ്ഡേ 23rd. അണ്ടർലൈൻ ചെയ്ത് ഒന്നുകൂടി പറഞ്ഞുതരാം, നാളെ വെനസ്ഡേ സെപ്റ്റംബർ 23rd. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഒരു ചൂടിൻ്റെ ഒരു ഒരു ഒരു ഒരു ഇത് നോക്കിയിട്ട്, റേഞ്ച് നോക്കിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. സോ ഖത്തർ കാലാവസ്ഥ വകുപ്പ് പറഞ്ഞ പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന പോലെ ആയിരിക്കില്ല, ഇനി ഒരു മോഡറേറ്റ് ടെമ്പറേച്ചറിലേക്ക് പോകുമെന്നും അതിനോടൊപ്പം തന്നെ ചാറ്റൽ മഴയ്ക്കും കാര്യങ്ങൾക്കൊക്കെ തന്നെ ചാൻസസ് ഉണ്ടാകുമെന്നും. സെപ്റ്റംബർ 20 തന്നെ ഏകദേശം അൽ സുബാറ സ്റ്റാർ എന്നുള്ള ഒരു റൈസ് നമ്മൾ കണ്ടതുകൊണ്ട് ഇനി ഒരു കൂളർ നൈറ്റ്സിലേക്ക് പോകുമെന്നും, ആൻഡ് കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല കാറ്റും അതുപോലെ മഴയും എല്ലാം വന്ന് നമുക്ക് നമ്മുടെ ആ ഒരു വിന്റർ കാലഘട്ടം വീണ്ടും തിരിച്ച് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിട്ടട്ടെ, എന്തായാലും കിട്ടുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി വിന്ററിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നുണ്ടല്ലോ ഒരു പാട്ട് കേൾക്കാൻ, എൻ്റെ മൈൻഡിലൊരു പാട്ട് പെട്ടെന്ന് വന്നേ. അപ്പോൾ ആ ഒരു പാട്ട് വെച്ചാലോ എന്നാണ് ഞാനിങ്ങനെ വിചാരിച്ചിരുന്നത്. അപ്പം നമുക്ക് ആ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം. ഷടാ, ഞാൻ വേഗം ഉണ്ടല്ലോ ആ പാട്ടിൻ്റെ പേര് മറന്നു, എന്തോ ഒരു മഴ വെച്ചിട്ടായിരുന്നു എന്ന് മാത്രം ഓർമ്മയുണ്ട്, പക്ഷെ മറന്നുപോയി. ഈ പാട്ട് തന്നെ, യെസ്, വിധു പ്രതാപും ജോത്സ്നയും പാടിയ പാട്ട്, മഴക്കാലമല്ലേ മഴയല്ലേ, ഓർമ്മയുണ്ട്? ഈ ഒരു പാട്ട് നല്ല രസമുള്ള പാട്ടാണ്, പ്രണയത്തിൻ ഓർമ്മയ്ക്കായി എന്ന് പറയുന്ന ആൽബത്തിലെ പാട്ടാണ്. അപ്പം നമുക്ക് ഈ പാട്ട് കേട്ടുകൊണ്ട് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം, വൺ ഡേ ബിഗ് ഡേ, സെപ്റ്റംബർ 23-ന് അയിൻ ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം. ബനാന ഇന്ത്യ 1 കിലോ 7 റിയാൽ 75 ദിർഹം, ടൊമാറ്റോ 1 കിലോ 1 റിയാൽ 75 ദിർഹം, പൊട്ടറ്റോ 1 കിലോ 2 റിയാൽ 75 ദിർഹം, ഒണിയൻ 1 കിലോ 2 റിയാൽ 25 ദിർഹം, വാട്ടർമെലൺ 1 കിലോ 1 റിയാൽ 90 ദിർഹം, പ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം, പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: ഹായ്,

ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൂടെ ഓരോരോ റീൽ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വേറെ റീൽസ് ഒന്നുമല്ല സംഭവം, നമ്മളുടെ ഇന്നത്തെ രാവിലെ നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു നാഷണൽ അവാർഡ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തതിൻ്റെ കുറച്ചധികം റീലുകളായിരുന്നു. എന്ത് രസമാണല്ലേ, പല ഇതിലും പല പല റീൽസിലും ഇങ്ങനെ മമ്മൂക്കയുടെ ആ ഒരു പെർഫോമൻസ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ള പല റീലുകളും കാണുന്നു. അദ്ദേഹം പോയി അത് ഏറ്റുവാങ്ങുന്ന 4th പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്, മീൻ നാഷണൽ അവാർഡ് ഏറ്റുവാങ്ങുന്നതിൻ്റെ വരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം അത് കഴിഞ്ഞ് വന്നിട്ട് സംസാരിക്കുന്നൊരു ഒരു ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഹീ സെയിങ് ലൈക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ 4 നാഷണൽ അവാർഡുകൾ ലഭിച്ചതിൽ. അതിനോടൊപ്പം ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്, ഇനി എനിക്ക് ഒരുപാട് ഇതേപോലെ തന്നെ പല പല വർക്കുകൾ ചെയ്യണമെന്നുണ്ട്. ഐ ജസ്റ്റ് വോണ്ട് ടു ബി ദെയർ. അതാണ് ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഹി ഹാഡ് റീച്ച്ഡ് എവറിത്തിങ് റൈറ്റ്. എല്ലാം അടിപൊളി ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പെർഫോമൻസസ് എല്ലാം അദ്ദേഹം ചെയ്തു. ബട്ട് സ്റ്റിൽ നൗ ഹീസ് ട്രൈയിങ് ഹിസ് മാക്സിമം. ഇനിയും അടുത്തതും അടിപൊളിയാവാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അടുത്തടുത്ത് നല്ല നല്ല കഥകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ്. അതാണ് ജീവിതത്തിൽ എത്രയൊക്കെ എന്തൊക്കെ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡിഫറെൻ്റായിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് തോന്നും. ഹീസ് ഡൂയിങ് ഇറ്റ് ഡിഫറെൻ്റ്ലി റൈറ്റ് നൗ എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തോ ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ അത് പറഞ്ഞ് തിരിച്ച് വരുന്ന ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ചെറിയൊരു ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിലാണ് മിനിസ്റ്റർ ഓഫ് ഇൻറ്റീരിയർ വീണ്ടും റിക്വയർമെൻസും കണ്ടീഷൻസും ഫീസും കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ലൈസൻസ് എടുക്കാൻ, അതിപ്പോൾ നിങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, പക്ഷേ കൂടെയുള്ളവരെ ഒന്ന് നോക്കി നോക്കൂ. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വൈഫും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് എൻകറേജ് ചെയ്യുന്നേ, അവരെ കൊണ്ട് എടുപ്പിക്കുമോ അയ്യോ ഇത്രയും പ്രായമായില്ലേ ഞാൻ ഈ ലൈസൻസ് എടുത്തിട്ട് എന്തിനാ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഓൾവേസ് ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഒരു ലൈസൻസ് എടുത്തൊരു വണ്ടി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ ഒരു ഫ്രീഡം എന്ന് പറയുന്ന സംഭവം ഓഹ് വേറെ എവിടെയില്ല. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന്, ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് വണ്ടി എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ലിറ്ററലി ലൈക്ക് എ ഗോൾഡൻ കാർഡ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുള്ള നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തുന്ന സമയത്ത് പിന്നെ നമ്മൾ ബുദ്ധിമുട്ടി പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഓൾവേസ്. അത് മാത്രമല്ല നമുക്ക് തന്നെ ഒരു ധൈര്യം കിട്ടും എന്നുള്ളതാണ്. സോ ഞാൻ എപ്പോഴും ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാത്തവരോട് പറയുന്ന ഒരു കാര്യമാണ് യു ഷുഡ് ടേക്ക് എന്ന്. എന്തായാലും ഇപ്പം മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ റിക്വയർമെൻസും കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഫീസും കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഖത്തറിൽ. ഈ പറഞ്ഞ പോലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കിൻ്റെ അപ്രൂവ്ഡ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി വേണം, ഒരു പേഴ്സണൽ ഫോട്ടോഗ്രാഫ് വേണം, ഒരു മെഡിക്കൽ എക്സാമിനേഷൻ, അതും ഐ ടെസ്റ്റ്, അതിനോടൊപ്പം തന്നെ അസസ്മെൻറ്റ് കൺഫേമിങ് ഈ ഒരു ഡിസബിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ആബ്സൻസ് ഓഫ് ഡിസബിലിറ്റീസിൻ്റെ ഒരു കൺഫർമേഷനും വേണം. ആൻഡ് എ വാലിഡ് റെസിഡൻറ്റ് പെർമിറ്റ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടിയാണ്. പിന്നെ ഏജ് റിക്വയർമെൻറ്റ് നമുക്കറിയാമല്ലോ, 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു ആപ്ലിക്കൻറ്റ് ഏകദേശം 21 വയസ്സിന് മുകളിലേക്ക് ഈ പറഞ്ഞ പോലെ ഹെവി വെഹിക്കിളോ അല്ലെങ്കിൽ മെഷീനറിയോ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ലൈസൻസുകൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ 21 വയസ്സിന് മുകളിലേക്കായിരിക്കണം എന്നുള്ളൊരു കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ലൈസൻസ് ഫീസുകളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഏകദേശം ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ഫീ ഇൻഷുറിങ് അല്ലെങ്കിൽ റിന്യൂയിങ് ദ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഫീസിനെ കുറിച്ച് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. മോട്ടോർ സൈക്കിളാണെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ 300, 5 വർഷത്തേക്കാണെങ്കിൽ 150, അതുപോലെ തന്നെ ഈ ലൈറ്റ് വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ 500 റിയാലാണ് 10 വർഷത്തേക്ക്, ₹250 5 വർഷത്തേക്ക്. ഹെവിക്കും എല്ലാത്തിനും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ആൻഡ് അതിനോടൊപ്പം തന്നെ മെഡിക്കൽ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ തന്നെ, ഐ ടെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ വളരെ നിർബന്ധിതമാണ്. അതിനോടൊപ്പം ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂൾസിൻ്റെ നെയിം ലിസ്റ്റുകളും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അൽറിയ ഡ്രൈവിംഗ് സ്കൂൾ, ഗൾഫ് ഡ്രൈവിംഗ് സ്കൂൾ, ദോഹ ഡ്രൈവിംഗ് അക്കാഡമി, മോഡേൺ ഡ്രൈവിംഗ് സ്കൂൾ, അതുപോലെ നമ്മുടെ അൽഖബ്ര മുതൽ കർവ ഡ്രൈവിംഗ് സ്കൂൾ മുതൽ ദല്ല മുതൽ എല്ലാം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി ഒരു എൻകറേജ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഫ്രം ദ മിനിസ്ട്രി സൈഡ് ആസ് വെൽ. നമ്മൾ എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് ആലോചിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ ഗുഡ് ഇൻഫർമേഷൻ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ വേറൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു പേഴ്സണ് കറക്റ്റായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മൾ ആ ഒരു ഇത് വയലേറ്റ് ചെയ്ത് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഫൈനുകളും കാര്യങ്ങളും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളത്. ഇത് പറഞ്ഞപ്പോഴാണ് സത്യത്തെയുണ്ടല്ലോ, ഞാൻ ഈ ഒരു ന്യൂസ് ഇപ്പം ഞാനിങ്ങനെ വായിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ, അപ്പോഴാണ് ഞാനും ഒരു കാര്യം ഓർക്കുന്നത്, എനിക്കും എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ റിന്യൂവൽ എടുത്തു വരുന്നു എന്നുള്ളൊരു കാര്യം. കാരണം
ഇത് നമ്മൾ ഭയങ്കരമായിട്ട് മറന്നു പോകുന്ന ഒരു സംഭവം. കാരണം ഒരു 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ആയിരിക്കും നമുക്ക് ലൈസൻസ് കിട്ടുക. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ഓർക്കൂല എന്നാണ് റിന്യൂ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നവരെല്ലാവരും ലൈസൻസ് ഉള്ളവർ ഒന്ന് ചെക്ക് ചെയ്തേക്കൂ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വെൻ ദിസ് ഡ്രൈവിംഗ് ലൈസൻസ് ഇസ് എക്സ്പയറിങ്. അപ്പം റിന്യൂ ചെയ്യാൻ സമയമായിട്ടുണ്ടെങ്കിൽ റിന്യൂ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് റിന്യൂ ചെയ്തോളൂ. അപ്പോൾ അതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകേണ്ട സമയം.

0: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദി റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
1: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
4: You are listening to Radio Suno 91.7 FM.
5: Qatar's favorite radio station.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം വൺ ഡേ ബിഗ് ഡേ സെപ്റ്റംബർ 23 ഐൻ ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം ബനാന ഇന്ത്യ 1 കിലോ 7 റിയാൽ 75 ദിർഹം ടൊമാറ്റോ 1 കിലോ 1 റിയാൽ 75 ദിർഹം പൊട്ടറ്റോ 1 കിലോ 2 റിയാൽ 75 ദിർഹം ഒണിയൻ 1 കിലോ 2 റിയാൽ 75 ദിർഹം വാട്ടർമെലൻ 1 കിലോ 1 റിയാൽ 90 ദിർഹം പ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ മർസ ഹൈപ്പർ മാർക്കറ്റ് നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ ക്രാബ് ഗ്രിൽ ബാർബിക്യൂ പ്രോൺസ് ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്
5: You're listening to
6: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സുനോ 91.7 FM.
1: You're listening to
7: 917 evenings. 917 evenings.
1: Presented by Joya Lucas, world's favorite jeweler.
8: Powered by
9: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707.
1: And
10: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
11: അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഫൈനലി ഈ സമയം 8 മണി കഴിഞ്ഞ് 43 മിനിറ്റ്. അപ്പൊ ഈ ഒരു സമയം എനിക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. പക്ഷെ അതിന് തൊട്ട് മുൻപായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോകാമെന്ന് ചോദിച്ചു. അതായത് ഫ്രീ ആയിട്ട് അറേബ്യൻ ഗൾഫ് കപ്പ് ലൈവ് സ്ക്രീനിങ്സും കാര്യങ്ങളൊക്കെ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഖത്തർ ഒളിമ്പിക് ആൻഡ് സ്പോർട്സ് മ്യൂസിയം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഫുട്ബോൾ ഫാൻസിന് അറേബ്യൻ ഗൾഫ് കപ്പ് മാച്ചസ് ഒക്കെ തന്നെ 3-2-1 ഖത്തർ ഒളിമ്പിക് ആൻഡ് സ്പോർട്സ് മ്യൂസിയത്തിൽ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. നാളെ മുതലാണ് തുടങ്ങുന്നത്. സെപ്റ്റംബർ 23 ഒക്ടോബർ 6 വരെ നീണ്ടു നിൽക്കുന്ന ഒരുപാട് മാച്ചസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ സ്ക്രീനിങ്ങും കാര്യങ്ങളും നടക്കുന്നതായിരിക്കും. അവിടെ ഒരു ഇ സ്പോർട്സ് ലോഞ്ച് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കും നടക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 23-ാം തീയതി, അതായത് നാളെ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5:30 ആകുമ്പോഴത്തേക്കും ഇറാഖും ഒമാനും തമ്മിലുള്ള മാച്ചും, അത് കഴിഞ്ഞിട്ട് 9:00 ആകുമ്പോൾ സൗദി അറേബ്യ വേഴ്സസ് കുവൈറ്റ് തമ്മിലുള്ള ഫുട്ബോൾ മാച്ചുമാണ്. അത് ഓരോ ദിവസവും അതുപോലെ ഇങ്ങനെ ഓരോ മാച്ചസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ കാണാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ ആരും മറക്കണ്ട, സമയം ഈ പറഞ്ഞ 5:30 അല്ലെങ്കിൽ 9:00 അല്ലെങ്കിൽ 8:30 മിക്ക മാച്ചസ് ഒക്കെ ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഒരു സ്കെഡ്യൂൾ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ അറേബ്യൻ ഗൾഫ് കപ്പ് ഫ്രീ ആയിട്ട്. അപ്പോൾ അതും കൂടി പറഞ്ഞ് നല്ല വിശപ്പ് വരുന്നുണ്ട്, എനിക്ക് നേരെ പോയി ഡിന്നർ കഴിച്ച് കിടന്നുറങ്ങണം. നിങ്ങളപ്പോൾ ഡിന്നർ കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിയതാണോ, വേഗം തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ പോയി സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ അതുകൂടി പറഞ്ഞ് ഹായിലൊരു സൂപ്പർ സോങ് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.

0: रेडियो सुनो 91.7 एफएम कतर्स फेवरेट रेडियो स्टेशन.
1: ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം. വൺ ഡേ ബിഗ് ഡേ സെപ്റ്റംബർ 23 അയിം ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം. ബനാന ഇന്ത്യ 1 കിലോ 7 റിയാൽ 75 ദിർഹം. ടൊമാറ്റോ 1 കിലോ 1 റിയാൽ 75 ദിർഹം. പൊട്ടറ്റോ 1 കിലോ 2 റിയാൽ 75 ദിർഹം. ഒണിയൻ 1 കിലോ 2 റിയാൽ 25 ദിർഹം. വാട്ടർമെലൺ 1 കിലോ 1 റിയാൽ 90 ദിർഹം. പ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം. പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
2: അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ താജ്ജുൻ വടകര.
3: യു ആർ ലിസണിംഗ് ടു
2: ഖത്തറിന്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. Qatar's favorite radio station. Radio Suno.
1: Action.
2: Mone Dinesha. Adi Moham Aanu. Adi Moham.
1: Horror. Thanikku Pogan. Anuvaadam Illa. Or drama.
3: Ente Kudumbam. Ente Swargaraji.
1: Ishta genre edaanengilum. Ivide. Ticket ready. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
4: Brought to you by Safari, world class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds inde puthiya showroom ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum ore nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.
6: You are listening to Radio Suno 91.7

0: This Radio Suno 91.7 FM Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: Neram velukumbol karil kayarumbo Officeil pogumbol school busil timarkumbol Kettu kettu kootu koodum savari
0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ. മോർണിംഗ് സവാരി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
2: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബൂഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
2: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings
5: presented by Joy Alukas world's favorite jeweler
6: powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4001707
5: and
8: Marza Hypermarket be fresh be you visit your nearest store today
9: Everyone, Jyotsna here.
10: You're listening to
11: Radio Suno.
9: Radio Suno, Kete Kete, Kootukudam.

0: सुनो 91.7 FM,
1: कदर्स फेवरेट रेडियो स्टेशन।

0: താളം അക്കരെ ഇക്കരെ ആടി വരുന്നത് ഒരക്ഷരമേളത്തം
1: ആകെ പീച്ചേ ബായ് ദേനേ സീതാ ചൽ സീതാ ചൽ ആവോ ബച്ചോ ഭാരത് മേരി മാതാ ജി ഹൈ.

रेडियो सुनो 91.7 FM, गदर्स फेवरेट रेडियो स्टेशन।

റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. എടി

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

91.7 FM. 91.7 FM. Qatar's favorite radio station.